ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 24, കൊല്ലവർഷം 1202 ചിങ്ങം 30, 2026 സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിക്കുന്നു.
1: നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും രോഗങ്ങളും ഉണ്ടായേക്കാം. അവയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ജീവിതത്തിൻ്റെ വെളിച്ചം കെടുത്തുകയും ചെയ്തേക്കാം. അപ്പോൾ നാം നിരാശപ്പെടരുത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ജീവിതവിഹായസിൽ തിങ്ങിക്കൂടുന്ന ദൂരനുഭവങ്ങളുടെ കാർമേഘങ്ങൾ ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കില്ല. ഒന്നുകിൽ ആ മേഘങ്ങൾ പെയ്തൊഴിയും, അല്ലെങ്കിൽ അവയെ കാറ്റ് എങ്ങോട്ടെങ്കിലും അടിച്ചു പറത്തി കൊണ്ടുപോവുകയും നമ്മുടെ ജീവിതാന്തരീക്ഷം വീണ്ടും തെളിഞ്ഞ് പൂർവസ്ഥിതിയിലെത്തുകയും ചെയ്യും. പ്രതീക്ഷകൾ കൈവിടാതിരിക്കുന്നവരുടെ ഭാവി ഭാസുരമാവുക തന്നെ ചെയ്യും. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നത്. ദുഃഖത്തിൻ്റെ കയ്പ് അറിഞ്ഞവർക്ക് സുഖത്തിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയൂ. സൂര്യപ്രകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ ചന്ദ്രപ്രഭ കാണാനോ ആസ്വദിക്കാനോ നമുക്ക് കഴിയില്ല. അത് കഴിയണമെങ്കിൽ ആകാശം കറുത്തിരുണ്ടതായിരിക്കണം. കൂരിരുട്ട് വെളിച്ചത്തിനും വെളിച്ചം കൂരിരുട്ടിനും ഭംഗിയേകുന്നു. ചന്ദ്രനെക്കൊണ്ട് രാത്രിയും രാത്രിയെക്കൊണ്ട് ചന്ദ്രനും ചന്ദ്രനെയും രാത്രിയെയും കൊണ്ട് ആകാശവും ശോഭിക്കുന്നു. ഇതുപോലെ നമുക്ക് ജീവിതം അർത്ഥപൂർണവും ആശ്വാസപ്രദവുമാകണമെങ്കിൽ ഇരുളും വെളിച്ചവുമുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. അഗ്നിയിൽ വീഴുമ്പോൾ സ്വർണത്തിൻ്റെ തിളക്കം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങൾ നമ്മെ തളർത്താനോ തകർക്കാനോ കടന്നു വരുന്നതാണെന്ന് കരുതരുത്. അവ നമ്മെ ചിന്തിക്കാനും കൂടുതൽ കർമ്മനിരതരാകാനും പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശാപമായി കരുതി നാം തളർന്നു പോവുകയോ നിഷ്ക്രിയരാകുകയോ ചെയ്യരുത്. അവ നമുക്ക് വിജയത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും വെളിച്ചത്തിലേക്കുള്ള വഴി തുറന്നു തരാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി സമചിത്തരായി സമാധാനിക്കണം. ഈ തത്വം പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സസ്യത്തിൻ്റെയോ വൃക്ഷത്തിൻ്റെയോ വിത്തുകൾ ഏതു തന്നെയാണെങ്കിലും അവ പ്രകാശത്തിൽ മാത്രം കിടന്നാൽ അവയിൽ ഒരെണ്ണം പോലും മുളയ്ക്കുകയോ തഴച്ചു വളരുകയോ ചെയ്യില്ല. പ്രത്യുത മണ്ണിന് അടിയിലെ ഇരുളിൽ അത് മൂടപ്പെടുമ്പോഴാണ് കിളിക്കാനും പ്രകാശത്തിലേക്ക് ഉയർന്നു വരാനുമുള്ള ശക്തി അതിന് ലഭിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് അത് വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് പൂർണ്ണതയിലെത്തുകയും ജീവിതചക്രം സഫലമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. കയ്പ് അനുഭവിച്ചവർക്കേ മധുരം രുചിക്കുകയുള്ളൂ. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കൂരിരുട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ പതറിപ്പോകുന്നവരും മനോനിയന്ത്രണം കൈവിട്ടു പോകുന്നവരും എല്ലാം തകർന്നുപോയെന്ന് കരുതി ഭയപ്പെടുന്നവരും ഇത്തരം സന്ദർഭങ്ങളിൽ ഇഷ്ടദൈവത്തിൻ്റെ കരുണയിലും കരുതലിലും ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ജീവിതത്തിൽ കൂരിരുളുകൾ വീഴാനിടയായാൽ അത് മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കാൻ ശക്തിയുള്ള പരമസത്യത്തിൻ്റെ പിൻബലം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ആ സത്യത്തിന് വിരുദ്ധമായി യാതൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും.
0: ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ മൈക്കൽ കുഗൽമാൻ. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ ദേശസേവ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ ഏറെ സഹായകമായെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ. കോഴിക്കോട് വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പൊതുഗതാഗത ബസ് സർവീസുകളുടെ നിലവിലെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തി സമഗ്രമായി പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, കടത്തനാട്ട് മാധവിയമ്മയുടെ ആശംസ എന്ന കവിത ആലാപനം രേവതി ഹരികൃഷ്ണൻ, ഉദയഗീതം പി ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 141 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് അതിഥിയായി പങ്കെടുക്കുന്നു. 10:02 മുതൽ 11 മണിവരെ ഗാനോപഹാരം. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 ഹരിതവാണി. ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും.

നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വിമൽകുമാർ സി എസ് സംസാരിക്കുന്നു. 12:20, 12:50, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം സൌമ്യ ഐജി സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ഉച്ചയ്ക്ക് 2:45, വൈകുന്നേരം 4 തിരയിപ്പുകൾ, 3 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. പുനഃപ്രക്ഷേപണം: കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേരള സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് പി മാധു പങ്കെടുത്ത പരിപാടി. 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജ ജിയുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിത പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. അനന്തപുരി എഫ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8°C, കുറഞ്ഞ താപനില 24.8°C, പെയ്ത മഴ 0.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 26°C. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പതിവ് പോലെ പുതിയ അറിവുകളും വാർത്തകളും വിശേഷങ്ങളും പാട്ടുകളും ഒക്കെയായി എത്തിയ ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ശ്രോതാക്കൾക്കൊപ്പം ആര്യ പ്രസന്നൻ. നമുക്ക് ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കടത്തനാട്ട് മാധവിയമ്മയുടെ കവിത ആശംസ ആലപിക്കുന്നത് രേവതി ഹരികൃഷ്ണൻ.

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കടത്തനാട്ട് മാധവിയമ്മയുടെ കവിത ആശംസ, ആലപിച്ചത് രേവതി ഹരികൃഷ്ണൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് പി ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി പി ജയചന്ദ്രൻ പാടുന്ന ഗാനം വന്ദിതേ സുരപൂജിതേ വായുകോണിലെ ദേവതേ എന്നാരംഭിക്കുന്നു.

0: പി ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: നിവേദ്യം എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും ചിത്രയും പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 കഴിഞ്ഞ് 30. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ഇനി കമ്പ്യൂട്ടർ അധിഷ്ഠിത ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കൂടി പാസാക്കണം. December 1 നടപ്പാക്കും. ഈ പരീക്ഷ ഏർപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. വാഹനങ്ങളുടെ പിൻസീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന മോട്ടോർ വാഹന നിയമം കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഇതു സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി ആവശ്യപ്പെട്ടു. വൈദ്യുതി പ്രതിസന്ധിക്കിടയിൽ ആശ്വാസമായി സംസ്ഥാനത്തിന് 150 മെഗാവാട്ട് അധിക കേന്ദ്രവിഹിതം അനുവദിച്ചു. ഇന്നു മുതൽ December 31 വരെ യൂണിറ്റിന് 6 താഴെ നിരക്കിൽ ഈ വൈദ്യുതി ലഭിക്കും. വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപിത മേൽനോട്ട സംവിധാനം. വയോജന സുരക്ഷ, ആരോഗ്യ പരിരക്ഷ, സാമൂഹിക സാമ്പത്തിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനായി മുഖ്യമന്ത്രി ചെയർമാനും വയോജന ക്ഷേമ വകുപ്പ് സെക്രട്ടറി കൺവീനറുമായി 14 ഗവേണിംഗ് കൌൺസിൽ രൂപീകരിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18 ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 മത്സരം ഇന്ന് രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. പ്രഭാതഭേരിയിൽ ഇതുവരെ കേട്ടത് പത്രവൃത്താന്തം. ഇനി പ്രധാന വിഷയത്തിലേക്ക്.
4: ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്ത് സാധനവും വീട്ടുവാതിൽക്കൽ എത്തിക്കാൻ കഴിയും. എന്നാൽ ഓർഡർ ചെയ്ത സാധനം എത്താതിരിക്കുകയോ ലഭിച്ചത് വ്യാജ ഉൽപ്പന്നമായിരിക്കുകയോ ഓർഡർ ചെയ്യുമ്പോൾ കണ്ട ഡിസ്കൗണ്ട് വെറും പ്രഹസനമായിരുന്നു എന്ന് അറിയുകയും ചെയ്താൽ എന്തു ചെയ്യും? ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു അനുഗ്രഹമാണെങ്കിലും അതുയർത്തുന്ന ആശങ്കകളും ചെറുതല്ല.
5: കുറച്ചു നാൾക്ക് മുമ്പ് ഒരു മൊബൈൽ ഫോൺ മേടിച്ചിരുന്നു.
4: ഇ കൊമേഴ്സ് സേവനത്തിൽ വഞ്ചിതനായ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന അശോക് ഘോഷ്.
5: അത് മേടിച്ചൊരു 1.5 കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി തന്നെ എന്റെ ഫോണിന് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഫോൺ സർവീസ് സെന്ററിൽ കൊണ്ടുപോയെങ്കിൽ പോലും ആ സമയത്ത് അവർ പറഞ്ഞു അതിലേക്ക് വാറണ്ടി പീരീഡ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നന്നാക്കി തരാൻ സാധിക്കില്ല, നിങ്ങൾ പൈസ അടച്ച് ശരിയാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പൊതുവേ നമ്മൾ വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ കടയിൽ പോയി മേടിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വേറെ യാതൊരു വിധത്തിലുള്ള ഫർദർ നടപടികളോ ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അങ്ങനെ അന്വേഷിച്ച് ഞാൻ മനസ്സിലാക്കി. അതായത് നമുക്ക് കൺസ്യൂമർ കോഡിലാണെങ്കിൽ പോലും നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈവൻ ഇപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ നേരിട്ട് പോയി മേടിക്കുന്നതോ ആണെങ്കിൽ പോലും ഒരേ രീതിയിൽ തന്നെ നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കുമെന്നും, അതായത് നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റിനാണ്, അല്ലാതെ നമ്മളത് എവിടെ നിന്ന് മേടിച്ചു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ മേടിച്ച പ്രോഡക്റ്റിന്റെ ബ്രാൻഡിനെതിരായിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഇതേപോലെ കംപ്ലയിൻസും ലീഗലി നമ്മൾ മൂവ് ചെയ്യാറുള്ളത്. ബ്രാൻഡിനെയും പ്രതിയാക്കിക്കൊണ്ട് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. 1 കഴിഞ്ഞപ്പോൾ ആ കേസ് വിധി വന്നു, എനിക്ക് അനുകൂലമായിട്ട് വന്നു. എനിക്ക് എത്ര രൂപ ചെലവായോ, അതായത് ഫോണിന്റെ എമൗണ്ട് എത്ര ചെലവായോ അതിന്റെ ഇരട്ടി തുക അടുപ്പിച്ച് എനിക്ക് തിരിച്ചു കിട്ടുകയുണ്ടായോ.
4: ഇ കൊമേഴ്സ് എക്സ്പെർട്ട് കെന്നി ജേക്കബ്.
6: ഈ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട്. 2 തട്ടിപ്പുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആരാണോ വിൽക്കുന്നത് അവർ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പം ഒരു ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുമ്പം ആ ഡിസ്കൗണ്ട് തുക പ്രൈസിൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ലോ കോസ്റ്റ് EMI അല്ലെങ്കിൽ 0% EMI എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അവർ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഡിസ്കൗണ്ട് EMIയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കസ്റ്റമറിൽ നിന്ന് മറച്ചു വെക്കുക, അങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങൾ ഈ വിൽക്കുന്നവർ തന്നെ ചെയ്യാറുണ്ട്. ഇതല്ലാതെ വേറെ ഒരു തട്ടിപ്പ് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ സംഭവിക്കുന്നത്

0: ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലറുടെ പേരിൽ വേറെ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ആ സെല്ലറാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചെയ്ത് പൈസ വാങ്ങിച്ചിട്ട് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാതിരിക്കുന്ന ഒരു ടൈപ്പ് തട്ടിപ്പ് ഇപ്പൊ ഭയങ്കര വ്യാപകമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ തട്ടിപ്പിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കസ്റ്റമർ പലപ്പോഴും വിചാരിക്കുന്നത് കസ്റ്റമർ ഈ ബ്രാൻഡിന്റെ അടുത്തുനിന്ന് തന്നെയാണ് വാങ്ങിച്ചത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ പൈസ പോയിരിക്കുന്നത് ആ ബ്രാൻഡിനല്ല, ആൾക്കാർ കേസ് കൊടുക്കുന്നത് ഈ ബ്രാൻഡിനെതിരെ ആയിരിക്കും. പക്ഷെ അത് കൺസ്യൂമർ കോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ തള്ളിപ്പോകും, കാരണം അവർ തെറ്റായിട്ടുള്ള ഒരു നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുക്കുക ചെയ്തുകൊണ്ട് സംഭവിക്കുന്നതാണ്. കസ്റ്റമർ എത്ര അവയർ ആണെങ്കിലും ചില തട്ടിപ്പുകൾ നടക്കും. അവിടെ നമ്മുടെ നിയമ സംവിധാനം കുറച്ചുകൂടെ ഒന്ന് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
1: ഭാരതത്തിന്റെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ ആളുകൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രമുഖ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ വഴിയുള്ള വിൽപ്പനക്കാരും ക്യുക്ക് കമേഴ്സ് ആപ്പുകളും ഇന്ന് മാർക്കറ്റിൽ സജീവമാണ്. ഇവരുടെ സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വിൽപ്പനയോ നിലവാരമോ വ്യാജമായി ഉയർത്തിക്കാണിക്കാൻ ചില ഇടനിലക്കാരും പ്രവർത്തിക്കുന്നുണ്ടത്രേ.
2: ഞങ്ങളുടെ സ്ഥാപനം ഉണ്ടെങ്കിൽ വളരെ കുറച്ച് നാളുകൾ, മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുകയുണ്ടായി.
1: സംരംഭക സയാന റസൽ.
2: നമ്മൾ അവർക്കൊരു വലിയ തുക നൽകിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ 2 മില്യൺ ഫോളോവേഴ്സ്, അത്രയും ഫോളോവേഴ്സിനെ ആഡ് ചെയ്ത് തരും നമ്മൾ ചൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പറയുന്ന ഫോളോവേഴ്സ് എല്ലാവരും തന്നെ ഈ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമോ അല്ലെങ്കിൽ താല്പര്യമോ ആളുകളാവണമെന്നൊന്നുമില്ല. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഫൈലുകളുണ്ട്, അവരെ അങ്ങ് ആഡ് ചെയ്ത് ഈ കൗണ്ട് വല്ലാതെയും കൂട്ടും. അപ്പൊ നമ്മളൊരു ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ അവരുടെ ഫോളോവർ കൗണ്ട് മാത്രം ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിക്കാതിരിക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനം തുടങ്ങി ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ബിസിനസ് മാഗസീനുകൾ, ഓൺലൈൻ ചാനലുകൾ ഒക്കെ അപ്രോച്ച് ചെയ്യാറുണ്ടായി. അതായത് നമ്മളെ ഫീച്ചർ ചെയ്യാം, ഞങ്ങളുടെ ബിസിനസ് രംഗത്തെ സക്സസ് സ്റ്റോറിയെ പറ്റി ഇന്റർവ്യൂകൾ പബ്ലിഷ് ചെയ്യാനും മാഗസീൻസിലും ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 6 മാസം പോലും ആയിട്ടില്ല, അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ പ്രൈസ് കൊടുത്ത് നമുക്ക് അവാർഡ് തരാം എന്ന് വരെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന മീഡിയ റിവ്യൂസ്, ഫോളോവേഴ്സ് കൗണ്ട്സ് ഇതൊക്കെ കണ്ടുകൊണ്ട് മാത്രം ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതിരിക്കുക.
1: ഉപഭോക്താക്കളെ സ്വാധീനിച്ച് സാധാരണ രീതിയിൽ അവർ വാങ്ങാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ അവരെ നയിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രയോഗിക്കുന്ന ഡിസൈനുകളായ ഡാർക്ക് പാറ്റേണുകളുമായി കമ്പനികൾ വലവരിച്ചിട്ടുണ്ട്. ഇതിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ ഓൺലൈൻ കച്ചവടക്കാരും ഈ ഡാർക്ക് പാറ്റേണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ടത്രേ.
3: നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കച്ചവട ഇടപാടുകൾ, സാധനങ്ങൾ വാങ്ങുന്നത് ഒക്കെ ഇടപാടുകളെല്ലാം നടക്കുന്നത് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മൊബൈൽ പ്ലാറ്റ്ഫോം വഴിയാണ്.
1: ഐ ടി വിദഗ്ധൻ വി കെ ആദർശ്.
3: അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആക്ഷേപങ്ങളും രാജ്യം നിലവിലുണ്ട്. ഇതിനൊരു പരിഹാരം എന്നോണം ആണ് 2020 ഇതുമായി ബന്ധപ്പെട്ട നിയമം ഭേദഗതി ചെയ്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇ കൊമേഴ്സ് റൂൾ 2026, അതായത് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്ത് സർക്കാർ പുതിയ ചട്ടങ്ങളും പുതിയ സംവിധാനങ്ങളും ഇനി വരുന്ന January 1 നടപ്പാക്കാൻ പോവുകയാണ്. ഇപ്പൊ അതനുസരിച്ച് പ്രമുഖമായും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായി പലപ്പോഴും നമുക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം തന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ തരം സൈറ്റുകളിലേക്ക് ആകർഷിക്കുന്നത്. ഡിസ്കൗണ്ട് തരുമ്പോൾ 50% ഡിസ്കൗണ്ട്, 75% ഡിസ്കൗണ്ട്, ഒരു വേള 90% ഡിസ്കൗണ്ട് വരെ പറയാം. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട് ഒന്ന് ഒരു വിലയുമായി താരതമ്യപ്പെടുത്തിയല്ലേ ഡിസ്കൗണ്ട് പറയാൻ പറ്റൂ ശതമാനത്തിൽ. അപ്പൊ മുൻവില ഏതാണ് താരതമ്യപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു ക്ലിയർ ആയിട്ടുള്ള വളരെ നിശ്ചിതമായ രൂപം ഇതിന് കൊണ്ടുവന്നു. ഒന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 വിലയിൽ ഏറ്റവും കുറഞ്ഞ വില ഏതാണോ അത് പരസ്യപ്പെടുത്തിയിരിക്കണമെന്ന്. ഡിസ്കൗണ്ടിനകത്ത് പൊള്ളത്തരം ഉണ്ടെങ്കിൽ അത് നമുക്കറിയാൻ പറ്റും. ഓൺലൈൻ വിപണിയെ ഒന്ന് ശാക്തീകരിക്കാനും അതിനെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, എല്ലാവർക്കും ഒരേപോലെ, അല്ലെങ്കിൽ വലിയ ഇ കൊമേഴ്സ് കമ്പനികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയും ഈ രംഗത്ത് വളരെ നൈതികതയോടെ പ്രവർത്തിക്കുന്ന പുതിയ കമ്പനികൾക്ക് അതൊരു വിഘാതമാവുകയും ചെയ്യും. രണ്ടാമത് ഈ ഡാർക്ക് പാറ്റേണുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ടേക്ക് ഒരു സാധനം വാങ്ങിപ്പോകാൻ നേരത്തെ ഇടയ്ക്ക് വെച്ചായിരിക്കും അവർ പറയുന്നത് നിങ്ങൾ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കൊണ്ടുവരും, നമ്മൾ അറിയാതെ നമ്മൾ അത് കാശ് കൊടുക്കും. അവസാനം സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഒരു പ്രയോജനം കാണത്തില്ല. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഡാർക്ക് പാറ്റേൺ എന്ന് വിളിക്കുന്നത്.
1: ഓൺലൈൻ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ഭാരതത്തിൽ നിയമപരമായ ഒരു ചട്ടക്കൂട് നിലവിലുണ്ട്. ഇ കൊമേഴ്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ന്യായമില്ലാത്ത വ്യാപാര രീതികൾ പരിഹരിക്കുന്നതിനും 2019 ഉപഭോക്തൃ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു.
4: ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ മോശമായാൽ ഉത്തരവാദി ആരാണ്? അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടാൽ ഉപഭോക്താവ് എന്താണ് ചെയ്യേണ്ടത്?
1: അഡ്വക്കേറ്റ് അനുജ.
4: ഇനി മുതൽ ഈ ചോദ്യങ്ങൾക്ക് നിയമം തന്നെ ഒരു പരിധി വരെ ഉത്തരം നൽകുന്നുണ്ട്. 2027 ജനുവരി 1 മുതൽ ഇ കോമേഴ്സ് രംഗത്ത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന പുതിയ നിയമ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരികയാണ്. ഇതൊരു പുതിയ ഇ കോമേഴ്സ് ആക്ട് അല്ല. നിലവിലുള്ള

0: കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇ കോമേഴ്സ് റൂൾസ് 2020ലേക്കുള്ള ഭേദഗതികളാണ് 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. പഴയ നിയമത്തിൽ തന്നെ ഇ കോമേഴ്സ് സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താവിനോട് വിവരങ്ങൾ നൽകാനും ഗ്രീവൻസ് ഓഫീസറിനെ നിയമിക്കാനും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒഴിവാക്കാനും ബാധ്യത ഉണ്ടായിരുന്നു. പുതിയ ഭേദഗതി അതിന് കൂടുതൽ വ്യക്തവും സുതാര്യവും കർശനവുമാക്കുകയാണ്. ഇപ്പൊ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വാങ്ങി, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ലഭിച്ചത് മറ്റൊരു ഉൽപ്പന്നമാണ്, പണം തിരികെ ലഭിക്കുന്നുമില്ല. കൺസ്യൂമർ കെയറിൽ നിരന്തരം ബന്ധപ്പെട്ടിട്ടും യാതൊരു ഫലവുമില്ല. ഇത്തരം അനുഭവങ്ങൾ പല ഉപഭോക്താക്കൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പുതിയ വ്യവസ്ഥയിൽ ഗ്രീവൻസ് റിഡ്രസലിന് വളരെ വ്യക്തമായ ഉത്തരവാദിത്തം നൽകുന്നുണ്ട്. നിയമം ശക്തമാകുന്നു എന്നത് സന്തോഷകരം തന്നെ. പക്ഷേ നിയമം അറിയുന്ന ഉപഭോക്താവാണ് ശക്തനായ അല്ലെങ്കിൽ സുരക്ഷിതനായ ഉപഭോക്താവ്.
1: 2027 ജനുവരി മുതൽ നടപ്പിലാകുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ ഓൺലൈൻ കച്ചവടത്തെ കൂടുതൽ സുതാര്യമാക്കാനും ഓൺലൈൻ രംഗത്തെ വഞ്ചനാ പ്രവണതകളെ നിയന്ത്രിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ്.
2: 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 94 വകുപ്പ് പ്രകാരം ഇ കൊമേഴ്സിലെ അധാർമികമായ വ്യാപാര രീതികൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് തടയുവാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്.
1: സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മെമ്പർ കെ ആർ രാധാകൃഷ്ണൻ.
2: അതുപ്രകാരം രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങൾ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇ കൊമേഴ്സ് റൂൾസ് 2020 ജൂലൈ 23 പ്രാബല്യത്തിൽ വന്നു. ഓൺലൈൻ ഷോപ്പിംഗിലെ സുതാര്യതയും ഉറപ്പാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇ കൊമേഴ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി 9 സെപ്റ്റംബർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 2027 ജനുവരി 1 മുതൽ നിലവിൽ വരുന്ന ഭേദഗതിയിൽ കർശനമായ നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, വ്യാജ വിലക്കഴിവുകൾ, സെർച്ച് റിസൾട്ടുകളിൽ കൃത്രിമം കാണിക്കൽ എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് വിലക്കഴിവ് പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ 30 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയും പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കണം. ഉപഭോക്താക്കളെ സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാക്കുന്ന ഡാർക്ക് പാറ്റേൺ ഡിസൈനുകൾ തടയുന്നതിന് 2023 മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കമ്പനികൾ എല്ലാ വർഷവും സ്വയം ഓഡിറ്റ് നടത്തുകയും കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുകയും വേണം. ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ കാര്യത്തിൽ ആരാണ് ഇറക്കുമതി ചെയ്തതെന്നും ഏത് രാജ്യത്ത് നിന്നാണെന്നും വ്യക്തമാക്കണം. ഉപഭോക്താവിന്റെ വ്യക്തമായ സമ്മതമില്ലാതെ വിവരങ്ങൾ ഉപയോഗിക്കാനോ അനുബന്ധമല്ലാത്ത സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനോ പാടില്ല. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനുമായി നേരിട്ട് ബന്ധിപ്പിക്കണം. ഇ കൊമേഴ്സ് ചട്ടങ്ങളിലെ ഭേദഗതികൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുമെന്നാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സർക്കാർ നിയന്ത്രണങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും പരാതി പരിഹാര മാർഗങ്ങളും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നുണ്ട് എങ്കിലും ആദ്യ പ്രതിരോധം അറിവും ജാഗ്രതയുമുള്ള ഉപഭോക്താവാണ്. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഓൺലൈൻ വ്യാപാര സൈറ്റിലോ ഒരു സാധനം വാങ്ങാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് ആവശ്യമുണ്ടോ, അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടോ, സൈറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുറപ്പാക്കുക. ചൂഷണത്തിനിരയാകാത്ത ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവരുടെയും ജീവിതത്തെ ലളിതമാക്കട്ടെ.
3: നമസ്തേ, അനന്തപുരിയിൽ പ്രഭാത പേര് വീണ്ടും എത്തും നാളെ രാവിലെ 6:30.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
7: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
8: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
9: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പറ്റാറല്ലോ. ആണോ
10: ഇതാരാ വിളിക്കുന്നത്?
8: ഹാപ്പി ബർത്ത്ഡേ ടു യു.
10: ഓ താങ്ക് യു.
8: ഹലോ,
9: നിന്റെ ദൈവമേ, ഇതാരാ, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
11: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, അകൽ

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അഞ്ചാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ അഞ്ചാം പതിപ്പ് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സഹകരണം, നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ ഗുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക, വ്യവസായ, നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, MK രാഘവൻ MP എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിലെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവ്വീസ് ആരംഭിക്കണമെന്ന് MK രാഘവൻ MP മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി MK രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് BJP ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യപ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത

0: വർഷത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. 50,000-ൽ ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരിവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിന് ഉതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ്, സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം രണ്ടാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും നേടി 54 പോയിന്റോടെ പാലക്കാട് ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ ദേശസേവാ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ കുന്നക്കുരുടി നാരകത്ത് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 93-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സഭയുടെ അങ്കമാലി, കണ്ടനാട്, കോട്ടയം സെൻട്രൽ എന്നീ ഭദ്രാസനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപന ശുശ്രൂഷയ്ക്ക് മലങ്കര സഭാ മേലധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു സ്ത്രിതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. കന്നിമാസം 1 മറ്റന്നാൾ രാവിലെ 5 പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 5-ാമത് സെമിക്കോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം.

ചെയ്യും. രണ്ടു ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ IG സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യം നോക്കാം. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പിച്ചി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ഫുഡ് ടെക്നോളജി കോളേജിൽ RF മോഡലിൽ നടത്തുന്ന ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ CUET ICAR UG 2026 ഒഴിവ് സീറ്റുകളിലേക്ക് ഈ മാസം 17 വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്റെ ഓഫീസിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.KU.IN എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠനകേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. 2 ഒക്ടോബറിന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 23 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. നെടുമങ്ങാട് വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446911451 എന്ന ഫോൺ നമ്പറിൽ ഈ മാസം 16 മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി ഈ മാസം 18 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923433 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ നാളെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 23 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്ക് എടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847923795 0022290. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയ കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണി മുതൽ തെള്ളിയൂരിൽ പ്രവർത്തിക്കുന്ന

പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8078572094. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരന്റെ വരികൾക്ക് ജോബിന്റെ സംഗീതം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ചരിത്രത്തിൽ ഇന്ന്
4: ഇന്ത്യയിൽ 15 സെപ്റ്റംബർ ഔദ്യോഗികമായി ദേശീയ എഞ്ചിനീയേഴ്സ്

0: ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ മഹാനായ പ്രതിഭയും വിഖ്യാത എഞ്ചിനീയറുമായിരുന്ന ഭാരതരത്ന സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. സർ എം വി എന്ന പേരിൽ അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ നിർമ്മാണത്തിലും അടിസ്ഥാന സൌകര്യ വികസനത്തിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ രാജ്യം ആദരിക്കുന്ന ദിവസമാണ് ഇത്. കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം, ഹൈദരാബാദിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനം തുടങ്ങി സർ വിശ്വേശ്വരയ്യ രാജ്യത്തിന് നൽകിയ അതുല്യമായ സംഭാവനകളെ ഈ ദിവസം സ്മരിക്കുന്നു. ഇന്ത്യയെ കൂടാതെ ശ്രീലങ്കയിലും ടാൻസാനിയയിലും സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കാറുണ്ട്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 15 ലോകമെമ്പാടും ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം 2007 മുതലാണ് ഈ ദിവസം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ലോകമെമ്പാടും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും തത്വങ്ങളും സംരക്ഷിക്കുക, രാജ്യങ്ങളിലെ ജനാധിപത്യ വ്യവസ്ഥകളുടെ അവസ്ഥ പരിശോധിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും അവസരമൊരുക്കുക, ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തവും മനുഷ്യാവകാശങ്ങളും ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യങ്ങൾ. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ ദേശീയ പ്രക്ഷേപണ സേവനമായ ദൂരദർശൻ ഔദ്യോഗികമായി സംപ്രേഷണം ആരംഭിച്ചത്. ഡൽഹിയിൽ ഒരു ചെറിയ ട്രാൻസ്മിറ്ററും താൽക്കാലിക സ്റ്റുഡിയോയും ഉപയോഗിച്ചാണ് ദൂരദർശൻ ആദ്യമായി സംപ്രേഷണം തുടങ്ങിയത്. തുടക്കത്തിൽ ആഴ്ചയിൽ 2 ദിവസം വീതം പ്രതിദിനം 30 മിനിറ്റ് മാത്രമായിരുന്നു സംപ്രേഷണം. വിദ്യാഭ്യാസ സംബന്ധിയായ പരിപാടികളാണ് അന്ന് പ്രധാനമായും നൽകിയിരുന്നത്. 1965 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി ദൂരദർശൻ പ്രതിദിന സംപ്രേഷണം ആരംഭിച്ചു. 1976 ദൂരദർശനെ റേഡിയോയിൽ നിന്ന് വേർപെടുത്തി ഒരു പ്രത്യേക വകുപ്പാക്കി മാറ്റി. 1982 ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ നടന്നതോടെയാണ് ദൂരദർശൻ ആദ്യമായി കളർ സംപ്രേഷണത്തിലേക്ക് ചുവടുമാറിയത്. ലോകത്തിലെ ഏറ്റവും പ്രമുഖനും സ്വാധീന ശക്തിയുള്ളതുമായ പരിസ്ഥിതി സംഘടനകളിൽ ഒന്നായ ഗ്രീൻ പീസ് 1971 സെപ്റ്റംബർ 15 ഔദ്യോഗികമായി സ്ഥാപിതമായത്. കാനഡയിലെ വാൻകൂവർ നഗരത്തിലാണ് ഈ സംഘടന രൂപീകൃതമായത്. അലാസ്കയിലെ അംചിത്ക ദ്വീപിൽ അമേരിക്ക നടത്താനിരുന്ന ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ കപ്പൽ മാർഗം യാത്ര തിരിച്ചതോടെയാണ് ഗ്രീൻ പീസിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ഡോൺ മേക്ക് എ വേവ് കമ്മിറ്റി എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇവർ യാത്ര ചെയ്ത കപ്പലിന് ഗ്രീൻ പീസ് എന്ന് പേരിടുകയും അത് പിന്നീട് സംഘടനയുടെ ഔദ്യോഗിക നാമമായി മാറുകയും ചെയ്തു. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസിന്റെ അന്താരാഷ്ട്ര ആസ്ഥാനം. ആഗോളതാപനം, വനനശീകരണം, അമിത മത്സ്യബന്ധനം, ആണവ ഭീഷണി, പ്ലാസ്റ്റിക് മലിനീകരണം തുടങ്ങിയ ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിക്കുക എന്നതാണ് ഇവരുടെ ശൈലി. സർക്കാരുകളിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ കോർപ്പറേറ്റുകളിൽ നിന്നോ ഗ്രീൻ പീസ് ഫണ്ട് സ്വീകരിക്കാറില്ല. വ്യക്തികളുടെ സംഭാവനകൾ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം.
1: ചരിത്രത്തിലിന്ന് യേശുദാസ് പാടിയ ഗാനത്തിലേക്ക് ചിത്രം മണിച്ചിത്രത്താഴ്, മധുമുട്ടത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ എന്ന മൈഗ്രെയിൻ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ നീതോസി മോഹൻ സംസാരിക്കുന്നു.
4: ശിരസിന്റെ പകുതി ഭാഗത്തായി അനുഭവപ്പെടുന്ന അതിതീവ്രമായ ഒരുതരം തലവേദനയാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നറിയപ്പെടുന്നത്. തലവേദനയോടൊപ്പം കാണിക്കുന്ന മറ്റു ചില ലക്ഷണങ്ങളാണ് സാധാരണ തലവേദനയിൽ നിന്നും മൈഗ്രെയിനുള്ള വ്യത്യാസം. മനം പുരട്ടൽ, കാഴ്ച സംബന്ധമായ മാറ്റങ്ങൾ, പ്രകാശത്തോടും ശബ്ദത്തോടും ഉള്ള അസഹിഷ്ണുത, ഛർദി മുതലായവയാണ് ഇത്തരം അനുബന്ധ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടവ. ആഗോളതലത്തിൽ 15% മൈഗ്രെയിന്റെ വ്യാപ്തി, അതായത് 6-ൽ 1 മൈഗ്രെയിൻ ബാധിതനാണ്. സാധാരണയായി പ്രായപൂർത്തിയായവരിലാണ് കൂടുതൽ പ്രകടമാകുന്നത്. 30 മുതൽ 50 വയസ്സുവരെ ഉള്ളവരിലും അധികമായി ഇത് കാണപ്പെടുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ 2-3 മടങ്ങ് കൂടുതലായി ഇത് കണ്ടുവരുന്നു. പാരമ്പര്യമായി മൈഗ്രെയിൻ ഉള്ളവരിൽ രോഗം വരാനുള്ള സാധ്യത ഏറെയാണ്. മാനസിക സമ്മർദ്ദം, വിഷാദം തുടങ്ങിയവ ഉള്ളവരിലും ഉറക്കക്കുറവുള്ളവരിലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുന്നത്? തലയിലെ ഞരമ്പുകളുടെ അമിതമായ സെൻസിറ്റിവിറ്റിയാണ് മൈഗ്രെയിനിൽ പ്രകടമാകുന്നത്. മൈഗ്രെയിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ട്രിഗേഴ്സ് അല്ലെങ്കിൽ പ്രകോപനങ്ങൾ. മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, മദ്യപാനം, പുകവലി, തീവ്രമായ പ്രകാശം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവയൊക്കെ മൈഗ്രെയിനിലേക്ക് നയിക്കുന്ന പ്രകോപന ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവ അസാധാരണമായ ചില തരംഗങ്ങൾ തലച്ചോറിന്റെ ഉപരിതലത്തിലേക്ക് വ്യാപിക്കുന്നതിന് കാരണമാകുന്നു. മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് ട്രൈജെമിനൽ നെർവ് പുറപ്പെടുവിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ തലച്ചോറിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും തത്ഫലമായി വേദന, തുടിപ്പ്, പ്രകാശ ശബ്ദ അസഹിഷ്ണുത തുടങ്ങിയ ലക്ഷണങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് മൈഗ്രെയിന്റെ ലക്ഷണങ്ങൾ? മൈഗ്രെയിൻ ലക്ഷണങ്ങൾ 4 അവസ്ഥകളിലായി പ്രകടമാകാറുണ്ട്. പ്രോഡ്രോമാണ് ആദ്യത്തെ അവസ്ഥ. ഇത് ചില വാർണിംഗ് സൈൻസ് ആണ്. മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് 1 ദിവസം മുൻപ് തന്നെ മൂഡ് ചേഞ്ചസ്, കഴുത്തിലെ പേശികൾ മുറുകുക, ഭക്ഷണത്തിനോട് അമിതമായ ആർത്തി തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ് പ്രോഡ്രോം. 2-ാമത്തെ അവസ്ഥയാണ് ഓറ. മൈഗ്രെയിൻ ബാധിതരിൽ 15% പേരിൽ മാത്രമാണ് ഓറ എന്ന അവസ്ഥ കാണിക്കുന്നത്. ഓറ അനുഭവപ്പെടുന്നത് നിമിത്തം മൈഗ്രെയിൻ വരുന്നത് മുൻകൂട്ടി അറിയാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും സഹായകമാകുന്നു. കാഴ്ചയിലെ ചില വ്യതിയാനങ്ങൾ, കണ്ണിനു ചുറ്റുമുണ്ടാകുന്ന പ്രകാശവളയങ്ങൾ, ചുറ്റിലും ഇരുട്ടായി തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങളെയാണ് ഓറ എന്ന് വിളിക്കുന്നത്. 3-ാമത്തെ അവസ്ഥയാണ് ഹെഡേക്ക് അറ്റാക്ക്. ഇത് അതിശക്തമായ തലവേദന അനുഭവപ്പെടുന്ന ഘട്ടമാണ്. 4 മുതൽ 72 മണിക്കൂർ വരെ ഈ തലവേദന നീണ്ടു നിൽക്കാറുണ്ട്. ശരീരചലനങ്ങൾ തലവേദനയുടെ തീവ്രത കൂട്ടുന്നു. തലവേദനയോടൊപ്പം മനം പുരട്ടൽ, പ്രകാശ ശബ്ദ അസഹിഷ്ണുത തുടങ്ങിയ ലക്ഷണങ്ങളും കാണാറുണ്ട്. 4-ാമത്തെ അവസ്ഥയാണ് പോസ്റ്റ്റോം. ഇത് റിക്കവറി ഫേസ് ആണ്. മൈഗ്രെയിൻ അറ്റാക്ക് മാറിയ ശേഷവും ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ 2 ദിവസത്തേക്ക് കൂടി കാണിക്കുന്നതാണ് പോസ്റ്റ്റോം. എങ്ങനെയാണ് മൈഗ്രെയിൻ തലവേദനയുടെ ചികിത്സ? രോഗത്തിന്റെ അക്യൂട്ട് മാനേജ്മെന്റ് എന്ന രീതിയിൽ വേദന സംഹാരികളാണ് നൽകാറുള്ളത്. അതുപോലെ രോഗപ്രതിരോധാർത്ഥം ഉള്ളിലേക്ക് മരുന്നുകളും ഇഞ്ചക്ഷനുകളും ലഭ്യമാണ്. നവീനമായ ചില ചികിത്സാരീതികളും ഉപയോഗിച്ചു വരുന്നുണ്ട്. മൈഗ്രെയിൻ ഹെഡ്ബാൻഡ്, നേസൽ കൂളിംഗ് ഡിവൈസ്, നെർവ് സ്റ്റിമുലേഷൻ പാച്ചസ് തുടങ്ങിയവ. മൈഗ്രെയിനെ ആയുർവേദത്തിൽ അർദ്ധാവഭേദകം എന്നാണ് കണക്കാക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശിരസിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന പിളർക്കുന്ന പോലെ അതിശക്തമായ തലവേദനയാണിത്. ഏതു രോഗത്തിന്റെയും ആയുർവേദ ചികിത്സയിൽ ഏറ്റവും പ്രധാനം രോഗകാരണമായി വർത്തിക്കുന്ന മുഴുവൻ ഘടകങ്ങളെയും ഒഴിവാക്കുക എന്നതാണ്. മൈഗ്രെയിൻ രോഗികളെ സംബന്ധിച്ച് ഭക്ഷണരീതികളും ജീവിതശൈലികളും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എരിവുള്ളതും വറുത്തതും പൊരിച്ചതും കെഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഫെർമെന്റഡ് ഫുഡ്സ്, ആൽക്കഹോൾ കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക, ശരിയായ വിശ്രമം ശീലിക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, മൊബൈലും മറ്റുപകരണങ്ങളും നോക്കുന്നത് കുറയ്ക്കുക, തീവ്രമായ വെളിച്ചത്തിലേക്ക് നോക്കാതെ ഇരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇതെല്ലാം ശീലിക്കേണ്ടതാണ്.
3: ആയുരാരോഗ്യത്തിലെന്ന് മൈഗ്രെയിൻ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു സി മോഹൻ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു. നല്ല ഓഫർ കിട്ടിയേ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: പൂവച്ചൽ ഖാദർ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്. ഒരു വർഷം ഒരു മാസം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: തൊഴിൽ ദർശനം.
3: ആണവോർജ മന്ത്രാലയത്തിനു കീഴിൽ ഹൈദരാബാദിലുള്ള ന്യൂക്ലിയർ ഫ്യുവൽ കോംപ്ലക്സിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ITI, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. വിവിധ ട്രേഡുകളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ നിന്നായി 538 പേരെയാണ് തിരഞ്ഞെടുക്കുക. ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 432, ഫിറ്റർ 133, ടർണർ 51, ഇലക്ട്രീഷ്യൻ 58, മെഷീനിസ്റ്റ് 24, അറ്റന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ്, കെമിക്കൽ പ്ലാന്റ് ഓപ്പറേറ്റർ 13, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 15, ഇലക്ട്രോണിക്സ് മെക്കാനിക് 26, ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ് 6, മോട്ടോർ മെക്കാനിക്സ് വെഹിക്കിൾ 3, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 1, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 65, ഡീസൽ മെക്കാനിക് 3, കാർപ്പന്റർ 5, പ്ലംബർ 5, വെൽഡർ 24. യോഗ്യത 10-ാം ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ITIയും. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 79, മെക്കാനിക്കൽ 39, കെമിക്കൽ 13, മെറ്റലർജിക്കൽ 3, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 14, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4, സിവിൽ 4. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 27, മെക്കാനിക്കൽ 16, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 4, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 2, കെമിക്കൽ എഞ്ചിനീയറിംഗ് 2. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. എല്ലാ വിഭാഗത്തിലേക്കും ട്രേഡ്, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, ഉയർന്ന പ്രായപരിധിയിൽ സംവരണ സമുദായങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ പാടില്ല. ബിരുദാനന്തര ബിരുദധാരികളും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷ NAPS NATS പോർട്ടൽ മുഖേന ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നവരും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nfc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nfc.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 16. ഉത്തരാഖണ്ഡിലെ ഗർഹോളിലുള്ള കേന്ദ്ര സർവകലാശാലയായ ഹേമവതി നന്ദൻ ബഹുഗുണ ഗർഹോൾ യൂണിവേഴ്സിറ്റിയിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 27 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് 12, പ്രൈവറ്റ് സെക്രട്ടറി 1, പേഴ്സണൽ അസിസ്റ്റന്റ് 1, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 1, ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ 4, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് 3, ഹോർട്ടികൾച്ചറിസ്റ്റ് 1, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ 1, സ്പോർട്സ് കോച്ച് 1. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർ 1000 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 16. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hnbgu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hnbgu.ac.in. ഇന്റർനാഷണൽ അഡ്വാൻസ്ഡ് റിസർച്ച് സെന്റർ ഫോർ പൌഡർ മെറ്റലർജി ആൻഡ് ന്യൂ മെറ്റീരിയൽസ് ARCI വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള കരാർ നിയമനമാണ്. തസ്തികകളും ഒഴിവും സീനിയർ മാനേജർ 1, മാനേജർ 2, ടെക്നിക്കൽ കോർഡിനേറ്റർ 4. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.arci.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.arci.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 17.
2: തൊഴിൽ ദർശനം.
1: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. വിട്ടാപ്പിള്ളി ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
4: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
1: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി വിട്ടാപ്പിള്ളി ഏജൻസീസ്.

0: അനുചേച്ചി,
1: എന്താടാ?
0: ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. വലിയ ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് പറഞ്ഞ് കിടന്ന അഭിചേച്ചി ഈ സമയത്ത് നമ്മളെ ഒറ്റയ്ക്കാക്കി മുങ്ങിയില്ലേ?
2: സത്യം, പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളാണോ നമ്മൾ ഇത്രയും നാൾ വാനോളം പുകഴ്ത്തിയത്? ഇനി മടിയിൽ കനമുള്ളതുകൊണ്ടാണോ എന്നും അറിയില്ലല്ലോ.
3: ബേബി എന്താ ഉദ്ദേശിച്ചത്?
2: അല്ല, ഓഡിറ്റല്ലേ, കണക്കിൽ കള്ളത്തരങ്ങളുണ്ടോ എന്ന് ഇത്രയും നാൾ നോക്കിയ ആൾക്കല്ലേ അറിയൂ.
0: ആ, അപ്പോൾ എവർ വരുന്നത് അറിഞ്ഞിട്ട് തന്നെ പോയതായിരിക്കും അല്ലേ?
2: അല്ലാതെന്താ? അനാമികയ്ക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും ഇത്രയും നാൾ ഇവിടെ നിന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പോകുന്നത് എന്തിനായിരിക്കും? അതും ഒരു വാക്കും ആരോടും പറയാതെ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ കുട്ടപ്പായി?
0: ഞാനൊന്നും അറിഞ്ഞില്ലേ. നമുക്കല്ലെങ്കിലും ഇങ്ങനെയുള്ളവരുടെ കൂട്ട് വേണ്ടയേ വേണ്ട.
2: അതാ ഗംഗാരേട്ടനെ എത്തിയല്ലോ. പറ ഗംഗാരേട്ട, നിങ്ങൾ വല്ലതും അറിഞ്ഞിരുന്നോ?
4: എന്റെ ബേബി, കണക്ക് പുസ്തകം എടുക്കാൻ പോയ എന്നോടാണോ വേറെ എന്തോ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നത്?
0: അഭിരാമി ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം അറിയാമായിരുന്നോ എന്നാണ് ബേബി ചേച്ചി ചോദിച്ചത്.
4: ഞാൻ എങ്ങനെ അറിയാനാണ് കുട്ടപ്പായി?
3: പറഞ്ഞു പറഞ്ഞു നമ്മൾ ആടിനെ പട്ടിയാക്കണോ? കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ കഥകൾ ഉണ്ടാക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മാർഗരറ്റിനോട് എങ്ങോട്ടോ പോയി വരാമെന്ന് പറഞ്ഞിട്ടല്ലേ അഭിരാമി പോയത്? മാർഗരറ്റ് വരട്ടെ, നമുക്ക് ചോദിക്കാം. തൽക്കാലം ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അനാമിക തയ്യാറാണോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം.
1: ഞാൻ തയ്യാറാണ് ഫാദർ. തത്വചിന്ത പറഞ്ഞു നടക്കുന്നവരെ പോലെ പ്രതിസന്ധി വരുമ്പോൾ

0: വഴുതി മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.
1: അതാണ് നമ്മുടെ അനുചേച്ചി.
2: നല്ലത് അനാമിക, എല്ലാവരും ചേർന്ന് അനാമികയെ സഹായിച്ച് കണക്കുകളെല്ലാം കൃത്യമാക്കി വെക്കൂ.
1: അനുചേച്ചി,
0: ആ
1: എന്തായി? അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കും എന്നൊക്കെ കേട്ട് ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു.
0: അക്കൗണ്ടൊന്നും മരവിപ്പിക്കില്ല കുട്ടപ്പായി.
3: അല്ല, അഭിരാമിയുടെ സമയത്ത് ചില കണക്കുകൾ കാണുന്നില്ലെന്നും അതും കൂടി ഇല്ലാതെ പ്രശ്നം തീരില്ലെന്നുമാണല്ലോ അവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നിട്ട് എങ്ങനെ ശരിയായി?
0: ഞാൻ അതെല്ലാം പല രജിസ്റ്ററിൽ നിന്ന് ഒപ്പിച്ചു ബേബിച്ചേച്ചി. ഗംഗാരേട്ടനും ഞാനും രാത്രി മുഴുവൻ ഇരുന്ന് കുറച്ച് മെനക്കെടേണ്ടി വന്നെങ്കിലും അതെല്ലാം കാണിച്ച് ഓഡിറ്റർമാരുടെ സംശയം തീർത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്.
2: വലിയൊരു കടമ്പയാണ് അനാമിക ഇപ്പോൾ കടന്നുകയറിയത്.
3: അല്ല അനാമികേ, വല്ല കള്ളക്കണക്കും കണ്ടെത്തിയോ?
0: അതൊന്നുമില്ല ബേബി ചേച്ചി, അപൂർണമായിരുന്നു പലതും എന്നേ ഉള്ളൂ. കണ്ടെത്തി ടാലി ചെയ്യാൻ പ്രയാസമുണ്ടായില്ല.
1: അനുചേച്ചിയാണ് ഞങ്ങളുടെ റിയൽ ഹീറോ. എഴുത്ത് മാത്രമല്ല കണക്കുകളുടെ കളിയും ചേച്ചിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചില്ലേ? അഭിരാമി ചേച്ചിയെ പൊക്കി പിടിച്ച് നടന്നവർക്കൊക്കെ അത് മനസ്സിലായല്ലോ, അല്ലേ?
2: സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നതൊക്കെ നല്ലതാണ് കുട്ടപ്പായി, പക്ഷേ ആ നിൽപ്പിലും ചാട്ടത്തിലും മറ്റുള്ളവരുടെ മുകളിൽ ചെളിവാരി എറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
3: ഫാദർ ഇപ്പോഴും ആ അഭിരാമിയെ പൊക്കി പിടിച്ചോണ്ടിരുന്നോ? അല്ലെങ്കിലും ചിലരോടുള്ള ഇഷ്ടത്തിൽ എല്ലാം ഫാദർ മറക്കും.
2: ആഹാ, എനിക്കും രക്ഷയില്ലല്ലോ. അഭിരാമിയുടെ ആബ്സെൻസ് ഒരു ഊരാക്കുടുക്കാവുകയാണല്ലോ, നമുക്കത് അഴിച്ചേ തീരൂ. വരൂ, മാർഗരറ്റിനെ നമുക്കൊന്ന് പോയി കാണാം.
1: ഓ, ഞങ്ങളൊന്നുമില്ല, ഫാദർ തന്നെ പോയാ മതി.
0: അങ്ങനെയല്ല കുട്ടപ്പായി, എന്താ നടന്നതെന്ന് അറിയണമല്ലോ.
4: അനാമിക തന്നെയാണോ ഇത് പറയുന്നത്?
0: അതെ, ഞാൻ തന്നെ. ആശയങ്ങളാണ് കലഹിക്കേണ്ടത്, വ്യക്തികളല്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്?
2: അനാമിക പറഞ്ഞത് കേട്ടല്ലോ. വരൂ എല്ലാവരും.
5: ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഓഡിറ്റൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ?
1: അതൊക്കെ അനുചേച്ചി ഭംഗിയായി പൂർത്തിയാക്കി. അഭിചേച്ചി ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ
2: കൂട്ടപ്പായി? മാർഗരറ്റ്, ഞങ്ങൾ വന്നത് വേറൊരു കാര്യം അന്വേഷിക്കാനായിരുന്നു.
5: അഭിരാമിയുടെ കാര്യമായിരിക്കും അല്ലേ ഫാദർ?
3: അതെ, മുങ്ങിയത് എങ്ങോട്ടാണെന്ന് അറിയണമല്ലോ.
0: മാർഗരറ്റ് പറയട്ടെ ബേബി ചേച്ചി.
6: എന്ത് പറയാനാ അനാമിക, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ എല്ലാവരും എത്ര ശ്രമിച്ചതാണ്. അവസാനം നിന്റെ കണ്ണെത്തുന്നിടത്ത് നിന്ന് മാറി നിൽക്കാൻ അഭിരാമി തീരുമാനിക്കുകയായിരുന്നു. അവളുടെ സാന്നിധ്യം നിനക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി.
1: അത് ഈ സമയത്ത് തന്നെ വേണമായിരുന്നു. തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക, ഇതെന്താ വെള്ളരിക്ക പട്ടണമോ?
7: ആ, ഞങ്ങളോടൊക്കെ ഒന്ന് പറയാമായിരുന്നു. അനാമികയെ മറികടന്ന് അഭിരാമിയെ പിന്താങ്ങിയവരാ നമ്മളെല്ലാവരും.
6: ആ പിന്തുണയൊക്കെ ക്ഷണികമായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയൊക്കെയേ ഉള്ളൂ നമ്മളൊക്കെ. നിലപാടുകൾ മാറ്റാൻ നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിക്കില്ല. ആ വ്യക്തി ഇന്നലകളിൽ നമുക്ക് ആരായിരുന്നു, നമ്മളോട് എങ്ങനെയായിരുന്നു എന്നൊന്നും പരിഗണിക്കുകയേയില്ല.
1: ചുമ്മാതല്ലോ, ഇത്ര വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ വിഷമത്തിലാക്കി പോയതുകൊണ്ടല്ലേ? അപ്പോ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചതിൽ തെറ്റുണ്ടോ?
6: ആർക്കും എന്തും ചിന്തിക്കാം, അതൊന്നും ശരിയെന്നോ തെറ്റെന്നോ വിധിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നതിനു മുൻപ് അതിന് തക്ക തെളിവുകളുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതല്ലേ?
2: അഭിരാമി എവിടെയാണ് പോയതെന്ന് മാർഗരറ്റിന് അറിയാമെങ്കിൽ ഒന്ന് പറയൂ.
6: എനിക്ക് കൃത്യമായി അറിയില്ല ഫാദർ. അനാമികയ്ക്ക് സ്വയം ഒരു ബോധ്യമുണ്ടാവട്ടെ എന്നാണ് അഭി കരുതിയത്. ഓഡിറ്റ് വരുന്നുണ്ടെന്ന കാര്യം ആ സമയത്ത് അറിഞ്ഞിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ പോകില്ലായിരുന്നു.
0: അഭിരാമി എങ്ങോട്ട് പോയെന്ന് കണ്ടെത്തിയേ തീരൂ. നമ്മുടെ കൂട്ടത്തിലൊരാളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണ്.
4: അല്ല, അഭിരാമി എന്നാണ് മാർഗരറ്റിനോട് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയത്? രണ്ടു ദിവസം മുമ്പല്ലേ?
6: അതെ.
2: എന്താ ഗംഗാധര അങ്ങനെ ചോദിച്ചത്?
4: ബസ്സിലായിരിക്കുമോ പോയിട്ടുണ്ടാവുക? വണ്ടി വിളിക്കുന്ന കാര്യം വല്ലതും പറഞ്ഞിരുന്നു.

0: അവൾ വണ്ടിയൊന്നും വിളിക്കില്ല. ആ പണമുണ്ടെങ്കിൽ വേറെന്തെങ്കിലും കാര്യം നടത്താമെന്ന് പറയും. ബസ്സിൽ തന്നെയാവും പോയിട്ടുണ്ടാവുക. എന്തേ കെങ്കാരേട്ടാ?
1: അല്ല, എനിക്ക് ഉറപ്പില്ല.
2: ഓ, നിങ്ങളൊന്ന് കാര്യം പറ മനുഷ്യ, ഇങ്ങനെ നെഞ്ചിൽ തീ കോരിയിടാതെ.
1: എനിക്കറിയില്ല ബേബി, പക്ഷേ 2 ദിവസം മുമ്പ് ഇവിടുന്ന് ടൗണിലേക്ക് പോയ ഒരു ബസ് അപകടത്തിൽപ്പെട്ടുവെന്ന് വായനശാലയിൽ വച്ച് പ്രാദേശിക വാർത്തയെ കേട്ടതായി ഓർക്കുന്നു. അന്ന് ഓഡിറ്റിൻ്റെ ടെൻഷന് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോ മാർഗറ്റുമായി സംസാരിച്ചപ്പോഴാണ്.
0: എന്താ എന്താ കെങ്ങാരേട്ടെ പറയുന്നത്?
3: ദൈവമേ, ഗംഗാധര, നീ വേഗം പോലീസിലും അടുത്തുള്ള ആശുപത്രികളിലും ഒന്ന് അന്വേഷിക്കേ.
0: അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ ഫാദർ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല.
3: നമുക്ക് അന്വേഷിക്കാം അനാമികെ, വിഷമിക്കാതെ.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
7: ചിത്രം പരീക്ഷ, എസ് ജാനകി പാടിയ ഗാനം. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് എം എസ് ബാബുരാജ്.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, കൂജപ്പുര. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ

0: നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ കെ ജയകുമാർ വരികളെഴുതി, രവീന്ദ്രൻ ഈണമിട്ട് ചിത്രപാടിയ ഗാനമിതാ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ബോവർ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഏഷ്യാക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അറിഞ്ഞ് വേണ്ടത് പ്രവർത്തിക്കുവാനായി പുതിയ ചില ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് പകരം ഉപദ്രവമാണ് ട്രാൻസ്വാളിലേക്ക് പോയിരുന്ന ഇന്ത്യക്കാർക്കും മറ്റേഷ്യാക്കാർക്കും അനുഭവപ്പെട്ടത്. പാസോടുകൂടി വരുന്നവരെ തടഞ്ഞു നിർത്തുകയും പാസില്ലാത്തവരെ പണം മേടിച്ച് ട്രാൻസ്വാളിൽ കടത്തിവിടുകയും ചെയ്യുന്നത് സാധാരണയായി തീർന്നു. ഈ അക്രമത്തിന് പരിഹാരം കാണാൻ ഗാന്ധി ഉറച്ചു. ആവശ്യമായ വിവരങ്ങളും തെളിവുകളും ശേഖരിച്ച് ജോനാസ്ബർഗിലെ പോലീസ് കമ്മീഷണറെ ഗാന്ധി സമീപിച്ചു. ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടും മര്യാദയോടും കൂടി കേട്ടു. ആവലാതി അടിസ്ഥാനമുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് വെള്ളക്കാരായ ഉദ്യോഗസ്ഥന്മാരെ പറ്റി ആയതുകൊണ്ട് കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമോ എന്ന് അദ്ദേഹം സംശയിക്കാതിരുന്നില്ല. ഏതായാലും അതൊന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ നിശ്ചയിച്ചു. ശിക്ഷിക്കുവാൻ മതിയായ തെളിവുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയ രണ്ട് വെള്ളക്കാരുടെ നേരെയാണ് കേസെടുക്കുവാൻ ആലോചിച്ചിരുന്നത്. ഈ വിവരം അവർ മനസ്സിലാക്കി. ഗാന്ധി കമ്മീഷണറെ കാണാൻ പോകുന്നതും തെളിവിനാവശ്യമായ സാക്ഷികളെ കാണുന്നതുമെല്ലാം അവർ സ്വകാര്യമായി ആളെ അയച്ച് അറിഞ്ഞു. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. മതിയായ തെളിവുണ്ടായിരുന്നുവെങ്കിലും കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് കോടതി അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. കേസ് ഇങ്ങനെ പരിണമിച്ചതിൽ പോലീസ് കമ്മീഷണർക്ക് വലിയ ഇച്ഛാഭംഗമുണ്ടായി. ഗാന്ധിക്കും അതിൽ കുണ്ഠിതം തോന്നി. അഭിഭാഷക വൃത്തിയോട് വെറുപ്പ് തോന്നുകയും ചെയ്തു. അക്രമത്തെ മറച്ചുവെക്കുവാനാണല്ലോ അഭിഭാഷകൻ സാമർഥ്യം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഓർത്ത് ഗാന്ധിക്ക് ഖേദമുണ്ടായി. കേസ് തള്ളിപ്പോയെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി ന്യായരഹിതമായിരുന്നു എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും കർശനമായ താക്കീത് കൊടുത്തു. മേലിൽ ആതരം അക്രമങ്ങൾ കൂടാതെ കഴിക്കുവാൻ അധികാരസ്ഥന്മാർ ശ്രമിക്കുമെന്ന് ഏഷ്യക്കാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിയുടെ പ്രശസ്തി ഉയർത്തി. അക്രമത്തോടും അനീതിയോടുമാണ് ഗാന്ധി പൊരുതിയിരുന്നത്. അത് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളോട് അദ്ദേഹത്തിന്റെ പ്രതികാര വിചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവർക്കും അറിയാമായിരുന്നു. ഈ വസ്തുത ഗാന്ധിയോട് വെള്ളക്കാർക്കുണ്ടായിരുന്ന ബഹുമാനം വർദ്ധിപ്പിച്ചു. മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിലും അവരുടെ പ്രവൃത്തികളെപ്പറ്റി അഭിപ്രായപ്പെടുന്നതിലും ഒരു ഉയർന്ന നിലവാരമാണ് ഗാന്ധി സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ഗാന്ധി പറയുകയാണ്, നാം എല്ലാവരും ഒരേ സൃഷ്ടികർത്താവിന്റെ സന്താനങ്ങളാണ്. അളവറ്റ ആത്മചൈതന്യം നമ്മിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്നു. ഒരുത്തനെ നിന്ദിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് ആ ദിവ്യചൈതന്യത്തെ നിന്ദിക്കുകയാണ്. ജാതി, വർഗം, മതം എന്നീ വ്യത്യാസങ്ങൾ ഗാന്ധിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. നാനാതരക്കാരോടും മതസ്ഥരോടും സമഭാവനയോടെ പെരുമാറുകയെന്നത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി തീർന്നിരുന്നു. എന്നാൽ ബോധപൂർവവും നിരന്തരവുമായ പരിശ്രമം കൊണ്ട് നേടിയവയാണ് അഹിംസ, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നീ ഗുണങ്ങൾ.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു കൂടിക്കാഴ്ച. 2,000 രൂപ വരെ UPI ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ബാങ്കുകൾക്ക് ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെ പണമിടപാടുകൾക്ക് ചാർജുകൾ ബാധകമല്ല. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 50,000-ലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്ക് പരിഹാരം കാണാനാകുമെന്ന് മന്ത്രി AP അനിൽകുമാർ. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷനാണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. PM പോഷൻ പദ്ധതിയുടെ സുതാര്യതയും കാര്യക്ഷമതയും വിലയിരുത്തുന്നതിന് സോഷ്യൽ ഓഡിറ്റിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. 4 ഉപജില്ലകളിലായി 24 വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ട സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. പരിശീലന പരിപാടി ജില്ലാ കളക്ടർ P Vishnuraj ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ്. ശരി ഉത്തരം ഒരിക്കൽ കൂടി: വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ്. തൃശൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് മികച്ച സേവനത്തിന് അതിവിശിഷ്ട സേവാ മെഡലും യുദ്ധസേവാ മെഡലും ലഭിച്ചിട്ടുണ്ട്. നമസ്തേ അനന്തപുരിയിൽ മറ്റൊരു ചോദ്യം എത്തും നാളെ രാവിലെ 7 മണിക്ക്. മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനത്തിലേക്ക് പി ഭാസ്കരന്റെ വരികൾക്ക് ഉഷാ ഖന്നയുടെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. കാലം സാക്ഷി.
3: കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സംഘാടകനും ട്രേഡ് യൂണിയൻ നേതാവുമായ ജോർജ് ചടയമുറി 1912 മട്ടാഞ്ചേരിയിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം കപ്പലിൽ ഗുമസ്തനായി ജോലി നോക്കി. എന്നാൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായതോടെ ആ ജോലി നഷ്ടപ്പെട്ടു. നിശ്ചയദാർഢ്യവും ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവും കൈമുതലായുള്ള ജോർജ് 1940-41 കാലത്ത് പാർട്ടി നിരോധിച്ചതിൻ്റെ ഭാഗമായി ഒളിവിൽ പോയി. ചെത്തു തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അദ്ദേഹം മറ്റു പല വ്യവസായ മേഖലകളിലും തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കി. സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പങ്കെടുത്തിരുന്ന ചടയമുറി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനുൾപ്പെടെ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1975 സെപ്റ്റംബർ 15 ജോർജ് ചടയമുറി അന്തരിച്ചു. ജോർജ് ചടയമുറിയുമായി നാഗവള്ളി RS കുറുപ്പ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ആദ്യമായി തോന്നിയത് എപ്പോഴാണെന്ന്

0: പറയാം.
1: 1930-ൽ
0: ഏ
1: മഹാത്മജിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അന്ന് പറവൂര് ഉണ്ടായിട്ടുള്ള അവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ ആകെ ഇളകി, ഞാനും കൂട്ടത്തിൽ. അന്ന് ഞങ്ങൾ പീടികകളൊക്കെ പൂട്ടിക്കുകയും അങ്ങനൊരു ഹർത്താൽ സംഘടിപ്പിക്കുകയും ചെയ്തു. അന്ന് ഞാൻ കപ്പലിൽ ടാലി ക്ലാർക്കായിട്ട് പണിയെടുക്കുകയും അവിടെ ഞങ്ങൾ ഒരു കൊച്ചിൻ ലേബർ യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി.
0: അന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഈ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ടായിരുന്നു?
1: ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വയ്യ. പക്ഷേ ഒരു കൊച്ചിയിൽ അന്ന് ഈ തോണി തൊഴിലാളികളുടെയൊക്കെ സംഘടനയായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടായിരുന്നു, ABSLM പ്രസിഡന്റായിട്ട്. അതുപോലെ ആലപ്പുഴയും പറഞ്ഞുണ്ടായിരുന്നു കൊച്ചിയിൽ എന്നല്ല, അന്നത്തെ അതിന്റെ ലേബർ അസോസിയേഷൻ
0: എന്നാവട്ടെ.
1: കൊച്ചിയിലത്തേത് പിന്നെ പ്രവർത്തിക്കാതെ പോയി. ഞങ്ങള് ഈ ഞാനും PS നമ്പൂതിരി, PGangadharan ഞങ്ങളൊക്കെ കൂടിയാണ് ഈ ലേബർ യൂണിയൻ സംഘടിപ്പിച്ചത്. അത് കുറെ ഇങ്ങനെ പ്രചാരവേല ചെയ്യുക ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1936-ൽ മട്ടാഞ്ചേരിയിലുള്ള കൊച്ചിൻ ടിൻ ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, അവിടെ 71 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ പണിമുടക്കി. അത് ആരുടെയും പ്രേരണ കൂടാതെ, അവർ നികക്കളില്ലാതെ അവർ സ്വയമായിട്ട് പണിമുടക്കി.
0: അല്ലാതെ ട്രേഡ് യൂണിയൻ
1: ഞങ്ങളാരും
0: അറിഞ്ഞില്ല.
1: ഞങ്ങളാരും അറിഞ്ഞില്ല, അറിയാതെ പണിമുടക്കി. അവർ ഘോഷയാത്രയായിട്ട് ലേബർ യൂണിയൻ ഓഫീസിൽ വന്നപ്പോഴാണ് ഇതറിഞ്ഞത്. അന്ന് ഒരു സ്ട്രൈക്ക് കമ്മിറ്റി ഉണ്ടാക്കി, PS നമ്പൂതിരിയെ കൺവീനറാക്കി. പക്ഷേ കൺവീനറാക്കി കഴിഞ്ഞ് ഇതൊക്കെ തൊഴിലാളികളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് മാനേജ്മെന്റിനൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ മാനേജ്മെന്റ് അദ്ദേഹത്തെ കൂടിയാലോചനയ്ക്ക് ക്ഷണിച്ചു. നമ്പൂതിരി ചെന്നു. ചെന്ന് അകത്ത് ഓഫീസിൽ കയറി കഴിഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞിരിക്ക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ വന്നത് അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ഒരു ചൂരിലുകൊണ്ടാണ്, നല്ല പൊതിര തല്ലി. അത് ഞങ്ങൾ ആ കൂടി വല്ലാതെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. നാട്ടിലും വലിയ ക്ഷോഭം ഉണ്ടായി. അന്ന് ഷൺമുഖത്തിനെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനങ്ങൾ ഇത് കൊച്ചിയിൽ രൂപം കൊണ്ടുവരുകയായിരുന്നു.
0: ദിവാൻ ഷൺമുഖത്തിന്
1: ഞങ്ങളൊക്കെ പിന്നെ അതിൽ മുഴുവനായിട്ട് മുഴുകി. എന്തിനു കുറച്ച് കഴിഞ്ഞപ്പോൾ PS നമ്പൂതിരിയെ ഈ ശങ്കരൻകുട്ടി മേനെ അപകീർത്തിപ്പെടുത്തിയതിന് 6 മാസത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പൊ തല്ലും കൊണ്ടു, ജയിൽവാസമായി. അങ്ങനെ പിന്നെ മറ്റു കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ജോർജ് ചടയമുറിയുടെ ശബ്ദം.
3: ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന ചിത്രത്തിൽ P ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം, വയലാറിന്റെ വരികൾക്ക് G ദേവരാജന്റെ സംഗീതം.

0: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം. 8500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
1: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: പ്രഭാവർമ്മ എഴുതി, റോണി റാഫേൽ ഈണമിട്ട് എം ജി ശ്രീകുമാറിനും ശ്രേയ ഘോഷാലിനുമൊപ്പം പാടിയ ഗാനം. ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെ കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
1: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
1: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. TNC അപ്ലൈ.
3: നമുക്ക് ചുറ്റും ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ അട്ടക്കുളങ്ങര, കിഴക്കേക്കോട്ട, പഴവങ്ങാടി, ആയുർവേദ കോളേജ്, സ്പെൻസർ, ആശാൻ സ്ക്വയർ, പാറ്റൂർ, ചാക്ക, ഓൾ സെയിന്റ്സ്, ശംഖുമുഖം, വലിയതുറ വരെയുള്ള റോഡിൽ ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് നിയന്ത്രണവും ഏർപ്പെടുത്തി. എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാർ ഗതാഗത തിരക്ക് കണക്കിലെടുത്ത് യാത്രകൾ ക്രമീകരിക്കണം. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനലിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 17 വരെ നീട്ടി. വിവരങ്ങൾക്ക് prism.prd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോണിന്റെ 2ാം പതിപ്പിലേക്ക് രജിസ്ട്രേഷൻ തുടങ്ങി. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പരമവീരചക്രം നേടിയ ഏക ഫ്ളൈയിംഗ് ഓഫീസർ നിർമ്മൽ ജിത് സിംഗ് സെഖോണിന്റെ പരമത്യാഗവും മാതൃകാപര വീര്യവും അനുസ്മരിക്കുന്നതിനാണ് ദക്ഷിണ വ്യോമ കമാൻഡ് തിരുവനന്തപുരത്ത് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. കേരള സർക്കാർ സ്ഥാപനമായ IHRD 2026 ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1ഉം 2ഉം സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 1ഉം 2ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1ഉം 2ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടാതെ IHRD വെബ്സൈറ്റായ www.ihrd.ac.in പരീക്ഷാഫലം ലഭ്യമാണ്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23ാം തീയതി വരെ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴ കൂടാതെയും 30ാം തീയതി വരെ 200 രൂപ ലേറ്റ് ഫീ സഹിതവും സമർപ്പിക്കാവുന്നതാണ്. കേട്ടത് നമുക്ക് ചുറ്റും.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: വയലാർ എഴുതി, സലിൽ ചൌധരി സംഗീതം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം തുലാവർഷം.

വിളക്ക് മലക്കൂടങ്ങൾ ചുവന്നു വിടർന്നിടുമ്പോൾ, കുളിത്തന്നം നിന്റെ നേത്തമും തുലച്ചിടുമ്പോൾ, കവിളത്ത് മലക്കൂടങ്ങൾ ചുവന്നു

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
8: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
9: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
10: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
11: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
10: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
11: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
10: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻ കൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
12: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
13: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
14: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
15: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
16: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
14: നോവൽ സഞ്ചാരം.
17: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
18: സന്ധ്യ പ്രപഞ്ചത്തെ ഒരു മധുര നാരങ്ങ പ്രായമാക്കി തീർക്കുന്ന സമയം, മുല്ലപ്പൂമണം പതുക്കെ പതുക്കെ സവാരിക്കിറങ്ങുന്ന സന്ദർഭം. അവൾക്ക് തൻ്റെ വളർന്ന നാട്ടിൻപുറത്തെക്കുറിച്ച് സ്മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അമ്മ, അച്ഛൻ, ജ്യേഷ്ഠത്തി, അങ്ങനെ മൺമറഞ്ഞു പോയവരുടെ മുഖങ്ങൾ, പിന്നെ അയൽപ്പക്കക്കാർ, ഭാർഗവിയമ്മ, ദേവകിയമ്മ, കുഞ്ഞപ്പൻ നമ്പ്യാർ, നമ്പിടി, കെട്ടിലമ്മ, വേലുമ്മാൻ, പിന്നെ ആ മുഖം, കാർത്തികേയൻ. അവളൊന്ന് നെടുവീർപ്പെട്ടു. ഈശ്വരൻ കാത്തു. 2 ദിവസം മുൻപ് അവൾ കണ്ട ആ ദരിദ്ര കുടുംബങ്ങളുടെ സ്മരണ എന്തോ ആലോചനയ്ക്ക് ഇടമുറിച്ചിലുണ്ടാക്കി. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? എല്ലാറ്റിനും മുകളിൽ കുഞ്ഞിരാമൻ്റെ മുഖമായിരുന്നു. അതൊരാശ്വാസമായിരുന്നു, ഒരു വേദനയും. വാതിൽക്കൽ ഒരു മുട്ട്. രാധ ചെവിയോർത്തു. 1 നിമിഷം കഴിഞ്ഞ് വീണ്ടും ആ മുട്ട് കേട്ടു. തുറക്കൂ, ആ ശബ്ദം പരിചിതമായിരുന്നു. അവൾ ചെന്ന് വാതിൽ തുറന്നപ്പോൾ സുലൈമാൻ മുമ്പിൽ നിൽക്കുന്നു.
19: വിശ്വമെവിടെ?
18: പുറത്തേക്ക് പോയി.
19: ഇവിടെ എല്ലാം സൗകര്യമല്ലേ?
18: അതെ.
19: ഞാൻ വരട്ടെ.
18: അയാൾ തിരിഞ്ഞ് ഒരടി വെച്ചു. എന്നിട്ട് വീണ്ടും മടങ്ങി വന്ന് വെടിപൊട്ടിക്കും പോലെ ഒരു ചോദ്യം.
19: കുട്ടി ആരുടെ മകളാ?
18: രാമൻ മാസ്റ്ററുടെ.
19: ഏ,
18: അച്ഛനെ അറിയോ? നാട്ടിൽ വന്നിട്ടുണ്ടോ?
19: ഉണ്ട്. പിന്നെ അച്ഛനെവിടെ?
18: മരിച്ചു. അമ്മയും മരിച്ചു. കുറച്ചു നേരത്തേക്ക് ഒരു മൂകത.
19: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ?
18: സുലൈമാൻ അവളുടെ മുഖത്തേക്ക് നോക്കി.
19: എന്താ? വിശ്വനാഥനെ എങ്ങനെ അറിഞ്ഞത്?
18: ഞങ്ങളുടെ വീട്ടിലാ വിശ്വത്തെ പെറ്റത്. എന്റെ അച്ഛനും അമ്മയുമാണ് വളർത്തിയത്.
19: എന്ത്?
18: വിശ്വം അതൊന്നും പറഞ്ഞിട്ടില്ലേ? ആ ചോദ്യം സുലൈമാൻ കേട്ടില്ലെന്ന് തോന്നി. അയാൾ വീണ്ടും ചോദിക്കുക തന്നെയാണ് ഉണ്ടായത്.
19: വിശ്വത്തിന്റെ അച്ഛനും അമ്മയും എവിടെ?
18: രാധ മുഖം കുനിച്ചു നിന്നു. ജനലരിയും പിടിച്ച് ചുമരോട് ചാരി നിൽക്കുന്ന ആ പെൺകുട്ടിയെ, വികൃതി കാട്ടിയതിന് വിചാരണ നടത്തുന്ന ഒരച്ഛന്റെ മുഖഭാവത്തോടെ സുലൈമാൻ നോക്കി.
19: എന്താണ് മിണ്ടാത്തത്?
18: എനിക്ക് അവന്റെ അമ്മയെ അറിയാം.
19: ആരാണ്?
18: കൊഞ്ചുകുട്ടിയമ്മ.
19: എന്ത്?
18: അതിഭയങ്കരമായ ഒരു ശബ്ദം സുലൈമാന്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെട്ടു. രാധ ഒന്ന് ഞെട്ടുകയും ചെയ്തു. അയാൾ ധൃതഗതിയോടെ ചോദിച്ചു.
19: ആര്? ആരാണ്?
18: രാധ ആ കഥ കുറച്ചൊന്ന് വിവരിച്ചു. ഭൂതകാലത്തിന്റെ നിലവറക്കുണ്ട് പതുക്കെ പതുക്കെ തുറക്കുകയാണ്. സർപ്പക്കെട്ടുകളും മാണിക്യപ്രഭയും ചൂഴുന്ന ഒരു ദ്വീപ് പൊന്തി പൊന്തി വരുന്നു. അടച്ചിടപ്പെട്ട വായു അതിൻ്റെ എല്ലാ വിഷാംശങ്ങളോടും കൂടി തള്ളി തള്ളി കയറുകയാണ്. ആ ഇരുമ്പനായ മനുഷ്യൻ്റെ മുഖം വിളറി, തൊണ്ട വരണ്ടു. തൊണ്ടയിൽ നിന്ന് അവ്യക്തമായ ഒരു ശബ്ദം പുറപ്പെട്ടു. അയാൾ ചുമരിലേക്ക് ചാരി. ആ ചെവിയിൽ ഒരു ചൂളം വിളി വന്നലച്ചു. അത് പുറപ്പെടുന്നത് വിദൂര ഭൂതകാലത്തിലെ ഒരു നാട്ടിൻ പുറത്തുനിന്നാണ്. "വരണേ, വരണേ" എന്ന് അയാൾ ചുമരിൽ പുറമുരസി ഇരുന്നു. ഊർന്നു വീണു. രാധ അമ്പരന്നു നോക്കി.
17: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
15: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർച്ച് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണത്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമാണല്ലോ. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് പിന്നിൽ അവകാശ സംരക്ഷണത്തിനായി സന്ധിയില്ലാതെ പൊരുതുന്ന ഒരു ജനതയുണ്ടാകും. നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തെയും അടയാളപ്പെടുത്തുന്ന പോരാട്ടങ്ങൾ തുടരേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേൾക്കാം. ആദ്യം കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ യേശുദാസും എം ജി ശ്രീകുമാറും സംഘവും പാടിയതാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി, ഗോപി സുന്ദർ ഈണമിട്ട് മുരളി ഗോപിക്കൊപ്പം പാടിയത്.
4: കാൽക്കുഴഞ്ഞ് മെയ് തളർന്ന് വീണുപോകുമെന്നാൽ ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാം. കാറ്റെടുത്തെറിഞ്ഞ വിത്ത് മൂന്നിടത്ത് വീണാലോ മൂന്നു മട്ടിൽ നാം എടുത്തു നിന്നിടാം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: ഇന്ന് ഈ പരിപാടിയിൽ നൌകാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
4: നൌകാസനം, ബോട്ട് പോസ്, ഒരു ബോട്ട് പോലെ അഥവാ വഞ്ചി പോലെയുള്ള സ്ഥിതിയാണിത്. മലർന്ന് കിടന്ന് ചെയ്യുന്ന ഈ യോഗാസനത്തിൽ പൃഷ്ഠഭാഗത്തെയും ഇടുപ്പിലെയും തുടകളിലെയും മാംസപേശികളെ സ്ട്രെച്ച് ചെയ്ത് ബലപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ശരീരം അയച്ചിട്ട് കാലുകൾ ചേർത്ത് വെച്ച് മലർന്ന് കിടക്കുക. കൈപ്പത്തികൾ കമഴ്ത്തി തുടകൾക്ക് മുകളിൽ വരുന്ന വിധം വയ്ക്കണം. കണ്ണുകൾ തുറന്നു തന്നെ വയ്ക്കാം. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ രണ്ടും ഒരുമിച്ച് മുട്ടുകൾ മടങ്ങാതെ ഉയർത്തുക. ഇതോടൊപ്പം തന്നെ ഇരു കൈകളും തലയും തോളുകളും ചെറുതായി മുതുകുഭാഗവും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്യാം. ഏകദേശം 3 മുതൽ 5 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. പിന്നീട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം മെല്ലെ താഴ്ത്തി വിശ്രമിക്കാം. ശരീരം ഉയർത്തുമ്പോൾ ഏകദേശം 15 സെന്റിമീറ്ററിൽ കൂടുതൽ കാലുകളും തോളുകളും തറയിൽ നിന്ന് ഉയരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ രീതിയിൽ പൃഷ്ഠഭാഗത്ത് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുമ്പോൾ നട്ടെല്ല് നിവർന്നു തന്നെ ഇരിക്കണം. കൈകൾ, കാൽവിരലുകൾ, ദൃഷ്ടി അഥവാ കണ്ണുകൾ ഇവ ഒരേ ലെവലിൽ വരുന്ന വിധമായിരിക്കണം ഉയരേണ്ടത്. കൈപ്പത്തികൾ തുറന്ന് കമഴ്ന്നിരിക്കണം. പൃഷ്ഠഭാഗത്ത് ശരീരം ബാലൻസ് ചെയ്ത് തുടരുമ്പോൾ വയറിന്റെ ഭാഗത്തും തുടയുടെ മുൻഭാഗത്തെയും പേശികളിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. തുടയുടെ പിൻവശത്തെ പേശികൾ ഭാഗികമായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു അഥവാ വലിച്ചിൽ അനുഭവപ്പെടുന്നു. ഇത് കാലുകളിലെ പേശികളെ ബലപ്പെടുത്താനും ഇടുപ്പുകളെ ഉറപ്പുള്ളതാക്കാനും സഹായിക്കുന്നു. ശരീരത്തിന് ആകമാനം ഉന്മേഷം നൽകുന്ന, ആലസ്യമകറ്റാൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് നൌകാസനം. ശരീരത്തിന് ആഴത്തിൽ കൂടുതൽ റിലാക്സേഷൻ നൽകുന്നതിനായി ശവാസത്തിന് മുൻപായി ഈ ആസനം പരിശീലിക്കാറുണ്ട്. സാധാരണയായി 3 മുതൽ 5 പ്രാവശ്യം വരെ നൌകാസനം ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. ഓരോ പ്രാവശ്യവും ആസന ചെയ്തതിനു ശേഷം ശവാസനത്തിൽ കുറച്ചു സമയം ദീർഘശ്വാസോച്ഛ്വാസം ചെയ്ത് വിശ്രമിക്കുന്നത് ഉചിതമാണ്. ഇത് ഒരു യോഗ തെറാപ്പി എന്ന നിലയിൽ പ്രമേഹം, ഇറിട്ടബിൾ ബവൽ ഡിസീസ്, സ്ത്രീകളിലെ വന്ധ്യത, പ്രസവശേഷമുള്ള വയറിലെയും ഇടുപ്പിലെയും പേശികളുടെ ബലക്കുറവ്, യൂറിനറി ഇൻകോണ്ടിനൻസ് മുതലായവയിൽ ഗുണകരമാണ്.
3: നൌകാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
0: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: പവർ കട്ടിനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
9: 0% down payment ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
8: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
10: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
11: 2 പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
12: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
13: ONV കുറിപ്പിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. പുതിയ വിശേഷങ്ങളും പാട്ടുകളുമായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 6:00. നമസ്തേ അനന്തപുരിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ, വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: ഹലോ, നമസ്കാരം. ഞാൻ സൂരജ് സന്തോഷ്. ഇന്ന് ഹലോ പ്രയത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം സാറേ, ഞാൻ ലക്ഷ്മിയാണ്.
0: ലക്ഷ്മി, പറയൂ.
1: കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നാണ് സാറേ വിളിക്കുന്നത്. കൊല്ലത്ത്.
0: പറയൂ പറയൂ ലക്ഷ്മി, എന്താണ് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു സാറേ. ഞാൻ അധ്യാപികയാണ്.
0: ഓ, ടീച്ചറാണ് പറഞ്ഞപ്പോ എന്റെ അമ്മയും അധ്യാപികയായിരുന്നു.
1: ആണോ?
0: അതെ അതെ.
1: ടീച്ചർ എവിടെ വർക്ക് ചെയ്തേ?
0: അമ്മ റിട്ടയറായി, തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്.
1: ആണോ? ശരി ശരി. ഞാനും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്, ചിറയിൻകീഴ് എന്ന് പറയും. ഗവൺമെന്റ് യു പി എസ്.
0: അറിയാം അറിയാം അറിയാം അറിയാം.
1: അവിടാണ് സാർ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ. വീട്ടിലാരൊക്കെയുള്ള?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുഞ്ഞുങ്ങള്, ഹസ്ബൻഡിന്റെ അമ്മ, ഇത്രയും പേരാണുള്ളത്.
0: ശരി ശരി ശരി.
1: ഇപ്പോ സാറിന്റെ പാട്ടുകളുടെ ഒരു വലിയ ആരാധികയാണ് ഞാൻ.
0: ഒരുപാട് സന്തോഷം.
1: പണ്ട് മുതലേ സാറ് കോമ്പറ്റീഷൻസിനൊക്കെ പാടുമായിരുന്നു, ഗന്ധർവ സംഗീതത്തിലൊക്കെ പാടിയിട്ടില്ലേ?
0: ആ സമയം മുതലേ?
1: അന്ന് മുതല് കാണുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അന്ന് മുതല് പാട്ടുകൾ കേൾക്കുന്നത്. കുറെ പേര് അങ്ങനെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരാളാണ് സാറ്.
0: സന്തോഷം.
1: പാട്ടുകളെല്ലാം കേൾക്കാറുണ്ട്. വളരെ നെഞ്ചില് തൊടുന്ന രീതിയിലുള്ള ആലാപനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്.
0: അയ്യോ, താങ്ക് യു, ഒരുപാട് സന്തോഷം.
1: തനിയെ മിഴികളൊക്കെ കേട്ടു കഴിഞ്ഞാല് അറിയാതെ കണ്ണ് നനഞ്ഞു പോകും.
0: അയ്യോ,
1: എത്ര തവണ കേട്ടു.

0: ഞാനും അങ്ങനെ.
1: ആ
0: സാറേ, എനിക്ക് അതിന്റെ രണ്ട് വരി ഒന്ന് പാടിത്തരാമോ?
1: ശരി, ഞാൻ എന്തായാലും
0: സാറിന്റെ പാട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന അവസരം അപൂർവമാണല്ലോ.
1: അതെ അതെ അതെ
0: അപ്പം
1: അതിന് ആകാശവാണിയോട് നമ്മൾ
0: അതെ
1: നന്ദി പറയണം.
0: അതെ അതെ ഒരുപാട് നന്ദി. ഇനി നമുക്കല്ലാതെ ഒരിക്കലും നേരിട്ട് കാണാനൊന്നും

0: ഇടീ അങ്ങനെ പോകുന്നു ആ പാട്ട്.
1: ഒരുപാട് സന്തോഷം സാറേ.
0: സന്തോഷം
1: എങ്ങനെ
0: സന്തോഷം.
1: ഒരു പുതിയ പാട്ട് കിട്ടുമ്പോ ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ പാടുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ആദ്യമായിട്ട് ചെയ്യാം. നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഒരുപക്ഷെ നമുക്ക് അതുപോലെ പാടാൻ പറ്റത്തില്ല എങ്കിലും പിന്നെ പാടുമ്പോ അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റും. പക്ഷെ ഫ്രഷ് ആയിട്ടൊരു പാട്ട് കിട്ടുമ്പോ എങ്ങനെ ഇത്രയും ഫീല് വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹമായിരിക്കും അല്ലേ?
0: അല്ല, അത് ആക്ച്വലി അത് അധ്വാനമാണ്. നമ്മൾ കുറെ കാലമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ റെക്കോർഡിംഗ് പ്രോസസ്സ് കുറെ കാലമായിട്ട് പരിചിതമാണ്. പിന്നെ നമ്മൾ റെക്കോർഡിംഗ് പല പല റെക്കോർഡിംഗ് പാടി പാടി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ഉള്ളൂ അത്. ഇതിനൊരു അമാനുഷികതയൊന്നും ഇല്ല. ഇപ്പം ലക്ഷ്മി വിചാരിച്ചാലും ഇത് ലക്ഷ്മിക്ക് പോസിബിൾ ആണ്. നമ്മളിതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഒരുപാട് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പെരുപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും വലിയ അമാനുഷികതയൊന്നും ഇല്ല. ഇത് നമ്മൾ എല്ലാ ജോലിയും പോലെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ നമ്മൾ ഈ ജോലിയിൽ കൂടുതൽ കൂടുതൽ നമ്മൾ പ്രാവീണ്യം വരുമ്പോൾ നമ്മൾ അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, അതിനകത്ത് കുറച്ച് നമ്മുടെ ഐഡന്റിറ്റി പ്രതിഫലിക്കും. അങ്ങനെയാണ്, അത് ലക്ഷ്മിക്കും പോസിബിൾ ആണ്, എല്ലാ മനുഷ്യർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെ. അത് തന്നെയുള്ള ഞാനും ചെയ്യുന്നുള്ളൂ.
1: അപ്പൊ ഇനി സാറിന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. പുതിയ പാട്ടുകൾ വരാൻ, ഒരുപാട് പാട്ടുകൾ വരാനുണ്ട്, പല ഭാഷകളിലായി വരാനുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ഐ എം ഗെയിം എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അല്ലാണ്ട് എന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടും വരാനുണ്ട്.
1: ഓക്കേ സാർ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
0: താങ്ക് യു ലക്ഷ്മി, ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ.
1: ഒരുപാട് സന്തോഷം സാറേ. ഇന്ന് എനിക്ക് ഒരു ഒരു പാട്ട് വേണം എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മൊഴിയഴകും എന്നുള്ള പാട്ടാണ്.
0: എന്താണ് മകളുടെ പേര്? എന്താണ്
1: കൊടുക്കുന്ന പാട്ടാണ്? ദേവിക.
0: ദേവിക ഈ പാട്ട് ഞങ്ങൾ എന്തായാലും വെച്ചായിരുന്നു.
1: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു ലക്ഷ്മി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽസ് സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
6: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
7: ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് പിന്നീടുള്ള നിരവധി തവണ കേൾവികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യ തവണ കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ട് ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ആക്ച്വലി അങ്ങനെ അല്ലല്ലോ നമ്മൾ സംഗീതം മനസ്സിലാക്കേണ്ടത്, ഒരു പാട്ടിനെ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ പാട്ട് മോശമാണെന്ന് അർത്ഥമില്ല. ഇപ്പം നമുക്ക് ഒരുപാട് കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം നമ്മൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് പല പാട്ടുകളും പല വർത്തി കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്ന്. ഈ പറയുന്ന പോലെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് ആൽബംസ് ഉണ്ട്. അങ്ങനെ നിരന്തരമായ ലിസണിങ്ങിൽ കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് കമ്പോസറും അതിനകത്ത് വർക്ക് ചെയ്ത് ബാക്കി ടെക്നീഷ്യൻസ് മെഷീൻസ് ഒക്കെ ഉദ്ദേശിച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഒരു നിരന്തരമായ ലിസണിങ് കൂടിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പല കമ്പോസേഴ്സിൻ്റെ ആൽബംസും ഞാൻ അധികം അങ്ങനെ കേട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് വീണ്ടും വീണ്ടും കടന്നു വരികയും കേൾക്കുക ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻട്രിക്കസിലേക്ക് കടന്നു പോകാനും ഓ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ടെക്നിക്കലി അത് അവിടെ കൊള്ളാലോ എന്നൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
8: നമസ്കാരം, ഞാൻ രജനി ദേവിയാണ്.
7: പറയൂ, പറയൂ, പറയൂ, എന്താണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പനി ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് ഇപ്പോ മോശമില്ലാത്ത രീതിയിലേക്ക് എങ്ങനെ ഇരിക്കുന്നു. ഓണം ആഘോഷമൊക്കെ മിക്കപ്പോഴും സ്റ്റേജിലാണ് നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട്. ഇത്തവണ കുടുംബത്തോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്നു, നല്ല നന്നായി പോയി. എങ്ങനെയുണ്ടായിരുന്നു
8: താമസിക്കുന്നത്?
7: ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്.
8: ഓണം ഓഫീസിൽ ആഘോഷം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ജിമ്മിൽ ആഘോഷം ഉണ്ടായിരുന്നു.
7: ജിമ്മിലെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അതാണ് പറയാൻ ആഗ്രഹം. ജിമ്മിലെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഡംബലൊക്കെ എടുത്താണ് ആഘോഷിച്ച?
8: ആ സത്യം സാറേ, ജിമ്മില് ഡംബൽ എടുത്തിട്ട് ഞങ്ങളുടെ തിരുവാതിര ഉണ്ടായിരുന്നു.
7: ഡംബൽ തിരുവാതിര, പുതിയ കോൺസെപ്റ്റ് ആണല്ലോ.
8: എല്ലാവരും കൂടെ ഒരു 10 പേര് ചേർന്നിട്ട് ഡംബൽ വെച്ചിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു.
7: ഓ, ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചാണെങ്കിൽ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് ചെയ്തൊരു പ്രക്രിയയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അടുത്ത ഇനി അടുത്ത ഓണത്തിൽ പുതിയ പ്രോജക്ട്, ഒരുപാട് സിനിമകൾ വരാനുണ്ട് പാടിയിട്ടുള്ളത് പല ഭാഷകളിലായിട്ട്. അതൊക്കെ ഓരോ പാട്ടായിട്ട് അതൊക്കെ ഇറങ്ങുന്നതായിരിക്കും. വീട്ടിലാരൊക്കെ ഉള്ള? വീട്ടിലെല്ലാവർക്കും സുഖാണോ?
8: ആ, വീട്ടിലെല്ലാവർക്കും സുഖമാണ്. വീട്ടിലെ ഹസ്ബൻഡ്, അമ്മായി, പിന്നെ 2 മക്കൾ.
7: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് രജനിക്ക് കേൾക്കാൻ താല്പര്യം?
8: എനിക്ക് ആരാധിക, എന്റെ പ്ലേലിസ്റ്റിലെ നമ്പർ 1 പാട്ടാണ് ആരാധിക.
7: ഞാൻ തന്നെ പാടിയ പാട്ടാണല്ലോ.

0: അതെ സാറേ, അതെ അതെ, സത്യമാണ്. ഞാൻ സാർ ആയത് പറയുന്നതല്ല, ഞാൻ എടുക്കുന്ന പ്ലേ ലിസ്റ്റില് ആദ്യം വരുന്ന പാട്ട് ആരാധിക എന്നുള്ള പാട്ടാണ്.
1: ഓ താങ്ക് യു, ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോ. എന്തുകൊണ്ടാ പാട്ട് അത്ര ഇഷ്ടപ്പെടാൻ കാര്യം?
0: കേൾക്കാനേ ഇല്ല, നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം നമുക്ക് ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കാൻ ഒരു ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന ഒരു സോങ്
1: ആണ്.
0: കുഴപ്പിക്കുന്ന
1: ചോദ്യമാണല്ലോ അത്. ഞാൻ പാടിയിട്ടുള്ള പാട്ടിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ആരാധിക നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമൊരു പാട്ടാണ്. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം, പാട്ട് വെച്ചേരാം രജനി. ഒരുപാട് സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്.
0: ശരി സാർ, ശരി.

0: ഹലോ നമസ്കാരം. ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം നമസ്കാരം, ഞാൻ ചിറ്റൂരിന് സഹികാരിയാണ്.
0: പറയൂ.
1: എനിക്കൊരു ഓണപ്പാട്ടിന് ആണ് വേണ്ടത്.
0: ഏത് ഓണപ്പാട്ടാണ് വേണ്ടത്? ഓണപ്പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണോ? ഓണമൊക്കെ കഴിഞ്ഞു, എന്നാലും ഓണപ്പാട്ട് വേണമെന്നാണ് പറയുന്നത്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഏത് പാട്ടാ?
1: തിരുവോണപ്പുലരിടം സിനിമ കാഴ്ച കാണാൻ, തിരുമുറ്റമണിഞ്ഞൊരുങ്ങി.
0: അതെ, ആ പാട്ട് എന്തായാലും വെച്ചേരാം. ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നല്ല നന്നായിട്ട് ആഘോഷിച്ചു?
1: ഓണമല്ല, അടിച്ചു പൊളിച്ചു.
0: അടിച്ചു പൊളിച്ചു. വീട്ടിലായിരുന്നു ഓണം? വീട്ടിലെല്ലാരും വന്നായിരുന്നോ?
1: നമ്മള് വീട്ടിലായിരുന്നു, മോള വീട്ടിലെല്ലാം പോയി.
0: സദ്യയൊക്കെ കഴിച്ച്?
1: സദ്യ എല്ലാം കഴിച്ച്. എനിക്ക് മൂന്ന് മക്കളുണ്ട്. ഒരു മോള് തൊളിക്കോടാണ്, ഒരു മോൻ ഇപ്പൊ സ്ഥലത്തില്ല, അവൻ യൂറോപ്പിലാണ്, പോലീസാണ്.
0: ഓക്കെ.
1: അവൻ രണ്ട് കുട്ടികളുണ്ട്, മരുമകളുണ്ട്.
0: അപ്പൊ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ ഈ ഓണപ്പാട്ട് എന്തായാലും നമ്മള് വെച്ചു തരുന്നതായിരിക്കും.
1: ശരി എന്നാ.
0: ശരി ശരി ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,00,000 രൂപ, 2,01,00,000 രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: പാട്ട് കേൾക്കുമ്പോൾ ഒരു ശ്രോതാവ് പല കാര്യങ്ങളും നമ്മളെ നേരിട്ടാകുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ആ പാട്ടിനെ പറ്റിയിട്ട് വളരെ ഭയങ്കര വർണ്ണിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് ചില ആസ്പെക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ആ പാട്ട് റിലീസ് ചെയ്ത സമയത്തായിക്കോട്ടെ, ഈ പാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയുന്നത് പല കേൾവിക്കാരും അത് കേട്ടിട്ട് എന്നോട് പറയുമ്പോഴായിരിക്കും. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ആ ഓക്കെ, അവർ പറഞ്ഞ ചില പോയിന്റ്സ് കറക്റ്റാണല്ലോ. പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ലിറിക്സിനെ പറ്റിയിട്ടാണ്. ആ ലിറിക്സ് എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ ഞാനപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുകയും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ആ ലിറിക്കൽ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ റീവിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. വിമർശനങ്ങളായിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ കേൾക്കണം ഒരു കലാകാരനെന്ന നിലയിൽ. അതും കൂടി കണക്കിലെടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന പക്ഷക്കാരനാണ് ഞാൻ. സോ അതുകൊണ്ട് എല്ലായ്പ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കലാസൃഷ്ടികളെ പറ്റിയിട്ട് നമ്മൾ ഭാഗഭാഗമായിട്ടുള്ള കലാസൃഷ്ടികളെ പറ്റിയിട്ടൊക്കെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
9: നമസ്കാരം, എന്റെ പേര് അപർണ എന്നാണ്.
8: അപർണ, പറയൂ, എവിടുന്നാണ് വിളിക്കുന്നത്?
9: ഞാൻ ഭരണിക്കാവ് എന്ന് പറയും, കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശമാണ്.
8: അറിയാം, ഭരണിക്കാവ് അറിയാം, അവിടെ നിന്നാണ് വിളിക്കുന്നത്. അപർണ, എന്ത് ചെയ്യുന്നു?
9: ഞാൻ വീട്ടമ്മയാണ്.
8: വീട്ടമ്മയാണ്, ഓക്കെ. പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
9: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അനന്തപുരിയപ്പം എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്.
8: ഓക്കെ.
9: പിന്നെ സാറിന്റെ ഗപ്പിയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
8: ആ ഓക്കെ. കുറച്ച് മുന്നേ വിളിച്ച ഒരു ശ്രോതാവും ഇതേ കാര്യം തന്നെ പറഞ്ഞു, ഗപ്പിയിലെ പാട്ട് ഇഷ്ടമാണെന്ന്. പാട്ട് പാടിയും കൊടുത്തിരുന്നു ഞാൻ.
9: അതെ, കണക്ക് അമ്പിളി സിനിമയിലെ പാട്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണ്?
8: ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ആശ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ പാടിയിട്ടുണ്ട്. ഓണാഘോഷമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായി പോയോ?
9: ആ, കുഴപ്പമില്ലാതെ പോയി.
8: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
9: ഇന്ന് വേണ്ട പാട്ട് അന്ന എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ പഴയ, ഇപ്പൊ ഹിറ്റായ മറ്റേ യവന
8: കഥയിൽ.
9: ആ പാട്ട്.
8: ശരി, ആ പാട്ട് വെക്കാം. താങ്ക് യു.
9: ഓക്കെ.
8: അപ്പൊ ഒരുപാട് സന്തോഷം.
9: ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: എല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഒരു റെക്കോർഡിംഗിലേക്ക് നമ്മൾ പോകുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ജോലിയോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ പ്രോജക്റ്റ് ആയാലും വേറെ ആളുകളോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായ പ്ലാനിങ്ങും എല്ലാം തന്നെ ഉണ്ട്. ആ പ്ലാനിങ്ങിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഒരു റെക്കോർഡിംഗിലേക്കൊക്കെ പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. സോ കൃത്യമായ പ്ലാനിങ് വേണം, എല്ലാം വേണം, എങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എന്റെ പക്ഷം. ഗായകനാകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമ്മൾ, ഞാൻ വരുന്നത് ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല. സോ അപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിലുള്ള എല്ലാവരെയും കണ്ടും കേട്ടും ഒക്കെ തന്നെയാണ് ഞാൻ വളർന്നു വരുന്നത്. അപ്പം ഞാൻ അന്ന് ഒരുപാട് സ്റ്റീരിയോടൈപ്സിൽ വിശ്വസിച്ചിരുന്നു. ഒരു പാട്ടുകാരനാകുമ്പോൾ ഇങ്ങനെ പാടണം, ഇങ്ങനെയായിരിക്കണം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം അതിന് മുന്നിൽ നമ്മൾ മാതൃകകളുണ്ട്. അപ്പം മാതൃകകളെ വല്ലാണ്ട് അങ്ങ് ഫോളോ ചെയ്യാമെന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പാട്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഓൾറെഡി നമ്മുടെ മാതൃകകളെ നമ്മൾ അനുകരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യം തന്നെ അവിടെ ഇല്ല. സോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വസ്തുത എന്ന് പറയുന്നത്, സ്വാഭാവികമായും നമ്മുടെ ശബ്ദം കൊണ്ടും നമ്മുടെ ആലാപന രീതി കൊണ്ടും നമ്മുടെ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ആരെയും തന്നെ അനുകരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് ഞാൻ കാലക്രമത്തിൽ മനസ്സിലാക്കിയെടുത്തത്. നമസ്കാരം, ആരാണ്?
3: പറയാം. അംബിക,
2: ഓ ഓക്കെ. റേഡിയോ ഒക്കെ എന്നും കേൾക്കുവോ? ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായിട്ട് പോയോ? ആഘോഷിച്ചോ?
3: ആ,
2: അപ്പൊ ശരി. ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടത്?
3: 3 കിലോമീറ്റർ ദൂരമുണ്ട്, പുത്തൂര് വരണം, പുത്തൂര് സന്തോഷ വരണം.
2: ഇന്നിപ്പോ ഏത് പാട്ടാ കേക്കേണ്ടത്?
3: എനിക്ക് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണി കിനാവിന്റെ പൊന്നെഞ്ചിലമ്പൊലി കേട്ടുണർന്നു.
2: അടിപൊളി. ആ പാട്ട് എന്തായാലും നമുക്കിന്ന് കേക്കാം.
3: ആ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
6: കൊല്ലം സുപ്രീം.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: സരസ്വതി എന്റർപ്രൈസസ് ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
8: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രീഗീതം തുടരുന്നു.
9: ലൈവിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം പെർഫോം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ലൈവിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടും. റെക്കോർഡിംഗ് പാട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങൾ കേട്ടിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പിന്നീടായിരിക്കും അറിയുക. സോ ആ ഒരു രീതിയിൽ, അതായത് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ മേ ബി ലൈവിൽ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുള്ള കാര്യം ശരിയാണ്. മറിച്ച് ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്. നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ലൈവ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്.

0: പ്രായമാകും തോറും ഓണത്തിന് മാറ്റ് കുറയും എന്നൊക്കെ നമ്മൾ ആഘോഷങ്ങൾക്കൊന്നും താല്പര്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ സത്യമാണോ? അങ്ങനെ ഉണ്ടോ?
1: ഇപ്പൊ ആർക്കും അങ്ങനെ സമയമില്ലല്ലോ, എല്ലാരും മൊബൈലും കമ്പ്യൂട്ടറും ഫോണും. അതല്ലേ,
0: മൊബൈലും ഫോണും കമ്പ്യൂട്ടറും ഒക്കെ വേണ്ടേ?
1: വേണം, വേണ്ട എന്ന് പറയുന്നില്ല.
0: പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ പാട്ട് കേട്ടുണ്ട്, ഞാന് സാറിന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, അമ്പിളി എന്ന ചിത്രത്തിൽ ആരാധിക
0: ആരാധിക. ആ
1: പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല പാട്ടാണ്.
0: താങ്ക് യു, താങ്ക് യു. വേറെ ഏതൊക്കെ പാട്ടുകളാണ് കേൾക്കാൻ താല്പര്യം പൊതുവെ?
1: കൂടുതൽ എനിക്കിഷ്ടം യേശുദാസിന്റെ പാട്ടൊക്കെ. മൂപ്പര് പാട്ടില് ഏറ്റവും വലിയ ഗായകനല്ലേ?
0: ഉറപ്പായിട്ടും. അതിനെന്റെ സംശയമുണ്ടോ? ഒരു മലയാളി പോലും വേറൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു
1: മലയാളിക്കും. ശരിയാണ്.
0: അതെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ താല്പര്യം?
1: നീർമഴി പീലിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നോ, നല്ലൊരു പാട്ടാണ്.
0: ഓക്കെ, ആ പാട്ട് എന്തായാലും ഞാൻ സാറിന് വേണ്ടി വെച്ചായിരുന്നായിരിക്കും.
1: ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ട്.
0: ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ പി വി മുഹമ്മദ് വടക്കേവാനൂർ, പാലക്കാട് പട്ടാമ്പി.
0: ഉറപ്പായിട്ടും
1: എന്റെ സാറിനും കേട്ടോ.
0: ഓ സന്തോഷം, ഉറപ്പായിട്ടും.
1: ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു.

ഇത്രയും നേരം ഹലോ പ്രിയഗത്തിനോട് ഒപ്പം ഒരുപാട് പേരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റി. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങളിലായി കാത്തിരിക്കുകയാണ്. ഇനിയും വേറൊരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ഗായകൻ സൂരജ് സന്തോഷ് അതിഥിയായി പങ്കെടുത്ത സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന

0: ബിർള ഓപസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി.

0: തിരുവനന്തപുരം.
1: ഇനി കേൾക്കാം പുഷ്പ ടു ദ റൂൾ എന്ന ചിത്രത്തിലെ ഗാനം. സിതാര കൃഷ്ണകുമാറും പ്രണവും ശശിയും പാടിയത്. സിജു തുറവൂരിന്റെ വരികൾക്ക് ദേവിശ്രീ പ്രസാദിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത, തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ, നൂതനാശയങ്ങൾ, സാങ്കേതിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വിമർശ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. രാജ്യത്തിന്റെ ഇൻഡോ പസഫിക് മേഖലാ സമീപനത്തിൽ വിയറ്റ്നാം ഒരു പ്രധാന പങ്കാളിയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി.

മില്ലുടമ പ്രതിനിധികളുമായി യോഗം വിളിച്ചത്. 108 ആംബുലൻസ് ജീവനക്കാരുടെ വേതന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ആംബുലൻസ് സേവനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ജീവനക്കാർ വഹിക്കുന്ന നിർണായക പങ്കിനെ സംസ്ഥാന ഗവൺമെന്റ് വിലമതിക്കുന്നതായി മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം. ഇന്ത്യ കണ്ട മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യരുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്തെ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് ഈ മാസം 25 വരെ അപേക്ഷിക്കാം. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. മലബാർ മേഖലയിൽ മറ്റന്നാളും ഈ മാസം 30 ചില ട്രെയിനുകൾ ഭാഗികമായി സർവീസ് നടത്തുകയെന്ന് റെയിൽവേ. ഷൊർണൂരിനും കോഴിക്കോടിനുമിടയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ട്രെയിൻ നിയന്ത്രണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർജില്ലാ മത്സരങ്ങൾക്ക് കാസർകോട് ഇന്ന് തുടക്കം. മാനിയയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കൾ, ഇന്നത്തെ ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കേൾക്കാം 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം പഞ്ചവൻ കാട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ചെമ്പരത്തി എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം. വരികളെഴുതിയത് വയലാർ, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ ഐ ജി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: എം എസ് വിശ്വനാഥന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദിവ്യദർശനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം ഈണമിട്ട്, പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം അഭിനിവേശം.

ബ്ലാക്ക് ബെൽറ്റ് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്, രചന ഭരണിക്കാവ് ശിവകുമാർ ഈണം നൽകിയത് ശ്യാം.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലിൽ ചൌധരിയുടെ സംഗീതം.

0: ഗാനോപഹാരം തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,040 രൂപ, പവന് 1,12,320 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: അക്കരപ്പച്ച എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്, വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ചിത്രം ഈ ഗാനം മറക്കുമോ, യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് സലിൽ ചൌധരി.

0: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം തടവറ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനം. സത്യൻ അന്തിക്കാടിന്റെ വരികൾ, ഏറ്റവും ഉമ്മറിന്റെ സംഗീതം.

0: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
1: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം ഇടിലിൻ ഓണം ഓഫേഴ്സ്.
0: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പി ഭാസ്കരൻ വരികളെഴുതി, എം കെ അർജുന ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം പുഴ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ വിശ്വേശ്വരയ്യയ്ക്ക് ശ്രദ്ധാഞ്ജലി നേർന്നു. മെച്ചപ്പെട്ട നാളെയുടെ നിർമ്മാണത്തിനും നവീകരണത്തിനും പരിഹാരങ്ങൾ കാണുന്നതിനും രാജ്യത്തെ എഞ്ചിനീയർമാരുടെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എല്ലാ വഴികളിലൂടെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. NTPCയിൽ നിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനെടുത്ത തീരുമാനം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു വരികയാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി കൊല്ലം പ്രാക്കുളത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയുന്ന കഴിവുകൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിൽ ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചഗിലം നിർദ്ദേശിച്ചു. കോഴിക്കോട് കോലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസിന്റെ വിമാന സർവ്വീസ് ആരംഭിക്കണമെന്ന് MK രാഘവൻ MP. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്ന കള്ളക്കഥയാണ് ED ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയുണ്ടെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ഇത് 101.9 ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇഷ്ക് എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാമും നേഹ എസ് നായരും പാടിയത്. രചന ജോയ് പോൾ, സംഗീതം ജേക്സ് ബിജോയ്.

അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഈണം പകർന്നത് രതീഷ് വേഗ, പാടിയത് വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും ചേർന്ന് ചിത്രം കോക്ടെയിൽ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും അഖില ആനന്ദും പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രഞ്ജൻ രാജ്.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: ഫാം ടു സിറ്റി
8: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
7: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി. രാജീവ് നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് കാർത്തികും ശ്രേയ ഘോഷാലും പാടിയ ഗാനം ചിത്രം ഓർഡിനറി.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559631. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ഇന്നാദ്യം ഷാജഹാൻ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനം കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: തിരയിപ്പൂക്കൾ തുടരുന്നു. ധം എന്ന ചിത്രത്തിനു വേണ്ടി സാധന സർഗം പാടിയ ഗാനം കേൾക്കാം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: കോ എന്ന ചിത്രത്തിനുവേണ്ടി ആലപ്രാജു, എം സി ജസ്, ശ്രീചരൺ, പ്രശാന്തിനി തുടങ്ങിയവർ പാടിയ ഗാനം കേൾക്കാം.

0: കറണ്ട് ലാഭിക്കാം, ഇഡലും ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
1: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
3: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന്

0: ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ ജ്വല്ലറി ആര്യശാല.
2: തിരയിപ്പൂക്കളിൽ ഇനി അനുപമ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തിരുടാ തിരുടാ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: NTPC യിൽ നിന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ട് എപ്പോൾ അവസാനിപ്പിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ക്ഷീരകർഷകർക്കായി നടപ്പാക്കുന്ന NLM ഗോസമൃദ്ധി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. കൊല്ലം പ്രാക്കുളത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. MA ബേബി, പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അപകട സാധ്യത തിരിച്ചറിയുന്ന കഴിവുകൂടി ലൈസൻസ് നൽകുന്ന സമയത്ത് പരിശോധിക്കും. ഇതിന് വീഡിയോ ഗെയിം മാതൃകയിൽ ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകലം നിർദ്ദേശം നൽകി. ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയും പെൻഷൻ സഖി കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംവിധാനത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ജഡ്ജിമാർക്കെതിരായ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് സുപ്രീംകോടതിയും ഹൈക്കോടതികളും വികസിപ്പിച്ച സംവിധാനം ശക്തവും കാര്യക്ഷമവുമാണെന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ 6th രാംജത്ത് മലാനി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട റാന്നിയിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് മാറ്റിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. റാന്നി ചെറുതോട്ടുങ്കൽ CM അനൂപിനെയാണ് റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ
1: ഹരിതവാണി

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വിമൽകുമാർ സി എസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഭൂമിയിലെ വിവിധങ്ങളായ സസ്യങ്ങളും മൃഗങ്ങളും സൂക്ഷ്മജീവികളും അവയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള വിവിധതരം ആവാസ വ്യവസ്ഥകളും ഒക്കെ ചേർന്ന ജൈവസമ്പന്നതയാണ് ജൈവവൈവിധ്യം. ലോക ഭൂവിസ്തൃതിയുടെ കേവലം 2.4% മാത്രം വരുന്ന ഇന്ത്യ ആഗോള ജൈവവൈവിധ്യത്തിൻ്റെ 8% ഉൾക്കൊള്ളുന്നു. കൂടാതെ ലോകത്തിലെ 17 അതീവ ജൈവസമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം. ഇതിനുപരിയായി ലോകത്താകെയുള്ള 34 ആഗോള ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയിലാണ്. ശാസ്ത്രീയമായി ഇതുവരെ രേഖപ്പെടുത്തിയതനുസരിച്ച് 100,000+ ജന്തുവർഗ്ഗങ്ങളും 50,000+ സസ്യവർഗ്ഗങ്ങളും ഇന്ത്യയിലുണ്ട്. ഇതിൽ 28%+ ജീവജാലങ്ങൾ തദ്ദേശീയ ഇനങ്ങളാണ്. ഇന്ത്യയുടെ 1.88% മാത്രം വലിപ്പമുള്ള കേരളത്തിൽ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകളോടുകൂടിയ 13 കാർഷിക കാലാവസ്ഥാ മേഖലകളും ജൈവവൈവിധ്യ സമ്പന്നമായ വനങ്ങൾ, പുൽമേടുകൾ, മലകൾ, തണ്ണീർത്തടങ്ങൾ, തീരദേശം തുടങ്ങി എണ്ണമറ്റ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളും നമുക്കുണ്ട്. കൂടാതെ 5,000+ പുഷ്പിത സസ്യങ്ങൾ, 900+ ഔഷധ സസ്യങ്ങൾ, 200+ ശുദ്ധജല മത്സ്യങ്ങൾ, 500+ തദ്ദേശീയ സസ്യ ഇനങ്ങളാലും ഒക്കെ കേരളം വളരെ ജൈവസമ്പന്നമാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിലെ ഈ ജൈവജാലങ്ങൾ 6 കൂട്ട വംശനാശം അഥവാ മാസ് എക്സ്റ്റിങ്ഷനിലേക്ക് കടക്കുകയാണോ എന്നതിനെക്കുറിച്ച് ശാസ്ത്ര സമൂഹത്തിൽ ഇന്നും സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഇന്റർ ഗവൺമെന്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം സർവീസസ് അഥവാ IPBES 2019 നടത്തിയ ആഗോള പഠനം അനുസരിച്ച് ലോകത്ത് ഏകദേശം 1,000,000+ ജീവിവർഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. സമാനമായി വേൾഡ് എക്കണോമിക് ഫോറം 1,300+ ആഗോള വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ ഗ്ലോബൽ റിസ്ക് പെർസെപ്ഷൻ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2026 തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം അടുത്ത 10 ദീർഘകാല ഗ്ലോബൽ റിസ്ക് പട്ടികയിൽ ജൈവവൈവിധ്യത്തിൻ്റെയും ആവാസ വ്യവസ്ഥകളുടെയും ശോഷണം 2 ഗ്ലോബൽ റിസ്ക്കായി വിലയിരുത്തിയിട്ടുണ്ട്. സമാനമായി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റിയും സംയുക്തമായി 2024 പുറത്തിറക്കിയ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രകാരം 1970 മുതൽ 2020 വരെയുള്ള 50 നിരീക്ഷിക്കപ്പെട്ട വന്യജീവികളുടെ എണ്ണത്തിൽ ശരാശരി 73% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിലെ അതിവേഗത്തിലുള്ള ഈ ജൈവവൈവിധ്യ നാശം സൂചിപ്പിക്കുന്നത് 6 കൂട്ട വംശനാശം അഥവാ മാസ് എക്സ്റ്റിൻഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ അവസരത്തിലാണ് 1992 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ബ്രസീലിൽ വച്ച് നടന്ന ഭൗമ ഉച്ചകോടിയിൽ രൂപം കൊണ്ട അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടിയുടെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടി മുന്നോട്ട് വച്ചത്: ജൈവവൈവിധ്യ സംരക്ഷണം, സുസ്ഥിരമായ ഉപയോഗം, ജൈവ വിഭവങ്ങൾ വ്യാവസായികമായി ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ നീതിയുക്തമായ പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അഥവാ ABS. ABS എന്നത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ എന്നിവയുൾപ്പെടുന്ന ജൈവ വിഭവങ്ങളും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്നിവയും ഇവയുമായി ബന്ധപ്പെട്ട 100 കൈമാറി വരുന്ന പരമ്പരാഗത അറിവുകൾ എന്നിവ ഗവേഷണത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തികവും സാമ്പത്തികേതരവുമായ നേട്ടങ്ങൾ അതിൻ്റെ യഥാർത്ഥ അവകാശികളുമായി പങ്കുവയ്ക്കുന്ന സുതാര്യമായ നിയമ സംവിധാനമാണിത്. മുൻപ് ഞാൻ സൂചിപ്പിച്ച CBDയുടെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങുന്ന ഭരണസമിതിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. 2022 കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 15 സമ്മേളനത്തിൽ കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അംഗീകരിച്ചു. 2050 പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ലോകം നിർമ്മിക്കുക എന്ന ആഗോള കാഴ്ചപ്പാടിൽ എത്തിച്ചേരാനുള്ള ഒരു പാത കൂടിയാണ് കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഥവാ KMGBF. KMGBF പ്രധാന ഘടകങ്ങളിൽ 2050 കൈവരിക്കേണ്ട 4 മുഖ്യ ലക്ഷ്യങ്ങൾ അഥവാ ഗോളുകളും 2030 കൈവരിക്കേണ്ട 23 ലക്ഷ്യങ്ങൾ അഥവാ ടാർഗറ്റുകളും ഉൾപ്പെടുന്നു. സമാനമായി സമുദ്ര ജൈവവൈവിധ്യ സംരക്ഷണ രംഗത്ത് ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉടമ്പടി.

ഉടമ്പടി അഥവാ BBNJ ഉടമ്പടി. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിനോ ദേശീയ അധികാര പരിധിക്കോ പുറത്തുള്ള വിശാലമായ സമുദ്രഭാഗങ്ങളിലെ ജൈവവൈവിധ്യ സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിര ഉപയോഗത്തിനും വേണ്ടിയുള്ള സുപ്രധാന കരാറാണിത്. ഒരു രാജ്യത്തിൻ്റെയും അധികാര പരിധിയിൽ വരാത്ത ഇത്തരം സമുദ്രപ്രദേശങ്ങളിൽ നിന്നുള്ള സമുദ്ര ജനിതക വിഭവങ്ങളുടെയും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനും വാണിജ്യമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നീതിയുക്തമായി പങ്കുവയ്ക്കുക എന്നാണ് ഈ ഉടമ്പടിയിലൂടെ നിഷ്കർഷിക്കുന്നത്. ഇതിനായി ഈ ഉടമ്പടിയിലെ Article 14 പ്രകാരം ഒരു പ്രത്യേക ആഗോള ഫണ്ട് അഥവാ കാലി ഫണ്ട് രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ഈ ഫണ്ടിലേക്ക് എത്തുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ആഗോളതലത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനായി വിനിയോഗിക്കുമെന്ന് ഈ കരാർ ഉറപ്പാക്കുന്നു. അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാജ്യത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി CBDയിലെ വ്യവസ്ഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് 2002 ഇന്ത്യ ചരിത്രപരമായ ജൈവവൈവിധ്യ നിയമം പാസാക്കി. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ പ്രായോഗിക അനുഭവങ്ങളിൽ നിന്ന് ആയുഷ് ഫാർമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നതിനും രാജ്യത്തെ ഗവേഷണങ്ങളെയും നൂതന സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും 2023 ജൈവവൈവിധ്യ നിയമത്തിൽ അതിപ്രധാനമായ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. തുടർന്ന് കേന്ദ്ര ജൈവവൈവിധ്യ ചട്ടങ്ങൾ 2024 ആക്സസ് ആൻഡ് ബെനിഫിഷ്യറിംഗ് റെഗുലേഷൻ 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ സുതാര്യവും ദേശീയതലം മുതൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വരെ നീളുന്ന വികേന്ദ്രീകൃതവുമായ ത്രിതല ഭരണ സംവിധാനമാണ്. ഈ ത്രിതല ഭരണ സംവിധാനത്തിൽ ഒന്നാമതായി ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയാണുള്ളത്. ഭാരതത്തിലെ ജൈവവൈവിധ്യ സംരക്ഷണ ശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പരമോന്നത സമിതിയാണിത്. ചെന്നൈ ആസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാർ NBA രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ അപൂർവ ജൈവ വൈവിധ്യങ്ങളുടെയും നാട്ടറിവുകളുടെയും മേലുള്ള രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ചുമതല. വിദേശ പൗരന്മാർ, വിദേശ കമ്പനികൾ, പ്രവാസി ഇന്ത്യക്കാർ, വിദേശ നിയന്ത്രണമുള്ള ഇന്ത്യൻ കമ്പനികൾ എന്നിവർ ഇന്ത്യയിലെ ജൈവ വിഭവങ്ങളോ അനുബന്ധ അറിവുകളോ ഗവേഷണത്തിനോ വാണിജ്യ ആവശ്യത്തിനോ എടുക്കണമെങ്കിൽ NBA മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ്. രണ്ടാമതായി, സംസ്ഥാന തലങ്ങളിൽ ജൈവവൈവിധ്യ ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ ജൈവവൈവിധ്യ അതോറിറ്റിയുടെ പരിധിയിൽ വരാത്ത പൂർണ്ണമായും ഇന്ത്യക്കാരായ വ്യക്തികളും ഇന്ത്യൻ നിയന്ത്രണമുള്ള കമ്പനികളും വാണിജ്യ ആവശ്യത്തിനായി നമ്മുടെ ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നതിനും അതിന് മുൻകൂർ അനുമതി നൽകുന്നതും സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡുകളാണ്. മൂന്നാമതായുള്ളത് ജൈവവൈവിധ്യ പരിപാലന സമിതികൾ. ഈ നിയമത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളതും എന്നാൽ ഏറ്റവും നിർണായകവുമായ ഭരണ സംവിധാനമാണിത്. നിയമത്തിലെ 41-ാം വകുപ്പ് പ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ് BMCകൾ. തങ്ങളുടെ അധികാര പരിധിയിലെ ജൈവവൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ചുമതല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും കേട്ടപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും. ഇതിലൊക്കെ സാധാരണ പൗരന് എന്ത് പങ്കാണുള്ളത്? യഥാർത്ഥത്തിൽ ജൈവവൈവിധ്യ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ കർത്തവ്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഒന്നാമതായി, നിങ്ങളുടെ പ്രദേശത്തെ ജൈവവൈവിധ്യ പരിപാലന സമിതി അഥവാ BMCയെ പരിചയപ്പെടുക. ഇതൊരു കേവല സർക്കാർ സമിതിയല്ല. 11 അംഗങ്ങളുള്ള BMCയിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഒഴികെയുള്ള 9 അംഗങ്ങളും കർഷകർ, നാട്ടുവൈദ്യർ, മത്സ്യത്തൊഴിലാളികൾ, പരിസ്ഥിതി സ്നേഹികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ സാധാരണക്കാരിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കേവലം ഒരു അംഗമാകുന്നതിനപ്പുറം പാരിസ്ഥിതിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സജീവമായി പങ്കാളികളാകാനും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ കൂടുതൽ കാര്യക്ഷമമായും ഉത്തരവാദിത്തത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ഇതിലൂടെ ഒരവസരം ലഭിക്കുന്നു. ജൈവവൈവിധ്യ നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ഘടകമാണ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ അഥവാ PBR. ജൈവവൈവിധ്യ നിയമത്തിലെ 41 ഉപവകുപ്പ് 1A കൂടാതെ 2024 കേന്ദ്ര ജൈവവൈവിധ്യ ചട്ടത്തിലെ Chapter 11 എന്നിവ പ്രകാരം ഓരോ BMCയും തയ്യാറാക്കേണ്ട ഒരു ഔദ്യോഗിക രേഖയാണിത്. ബയോപൈറസി തടയാനും വാണിജ്യ ഉപയോഗത്തിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അതിൻ്റെ യഥാർത്ഥ അവകാശികളായ പ്രാദേശിക ജനതയ്ക്ക് തന്നെ ഉറപ്പാക്കാനും PBR സഹായിക്കുന്നു. നിങ്ങളുടെ തൊടിയിലെ അപൂർവ സസ്യമോ തനത് വിത്തിനങ്ങളോ പരമ്പരാഗത അറിവുകളോ BMC വഴി ഇതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഈ ചെറിയ പങ്കാളിത്തത്തിലൂടെ
തലമുറകളായി കൈമാറി വന്ന നമ്മുടെ നാടിൻ്റെ സ്വന്തം അറിവുകൾ ലോകത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെട്ടു.

പെടുകയും ജൈവവൈവിധ്യ നിയമ സംവിധാനം പൂർണ്ണ സുരക്ഷിതയോടെ വരും തലമുറയ്ക്കായി അവ ഭദ്രമായി കാത്തുസൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തതായി പ്രാദേശിക ജൈവവൈവിധ്യ കർമ്മ പദ്ധതി അഥവാ LBSAP തയ്യാറാക്കുക എന്നതാണ്. ആഗോള, ദേശീയ, സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് BMC കൾ തയ്യാറാക്കുന്ന പ്രായോഗിക ജൈവവൈവിധ്യ സംരക്ഷണ രേഖയാണിത്. നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പ്രാദേശിക ഭീഷണികൾക്കും ജൈവവൈവിധ്യ ശോഷണ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ LBSAP യിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിലവിലെ പദ്ധതികളുമായി സമന്വയിപ്പിച്ച് നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. അടുത്തതായി ജൈവ വിഭവങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ

0: നൽകേണ്ടത്. ഇത്തരത്തിൽ ABS നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ ലോകത്തിലെ ആദ്യത്തെ ABS സന്നദ്ധ സർട്ടിഫിക്കേഷൻ പദ്ധതി ഇന്ത്യ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ നേടുന്ന കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ പതിപ്പിക്കാൻ ഒരു പ്രത്യേക ലോഗോ ലഭിക്കും. ഇത് അന്താരാഷ്ട്ര വിപണിയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ മികച്ചൊരു ഗ്രീൻ പാസായി പ്രവർത്തിക്കുകയും കമ്പനികൾക്ക് ആഗോളതലത്തിൽ വലിയ ബ്രാൻഡ് മൂല്യം നേടിക്കൊടുക്കുകയും ചെയ്യും. ജൈവവൈവിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് വകുപ്പ് 37. ഇത് പ്രകാരം അതീവ ജൈവവൈവിധ്യ പ്രാധാന്യമുള്ള പ്രദേശങ്ങളെ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ അഥവാ BHS ആയി പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. നിങ്ങളുടെ നാട്ടിലെ അപൂർവ കാവുകൾ, കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ തനത് ആവാസ വ്യവസ്ഥകൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനായി അവയെ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ BMC കൾ വഴി ജൈവവൈവിധ്യ ബോർഡിനോട് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ജൈവവൈവിധ്യ നിയമം കേവലം നിയന്ത്രണങ്ങൾക്കുള്ളതല്ല, മറിച്ച് നമ്മുടെ പ്രകൃതി സമ്പത്തും അമൂല്യമായ നാട്ടറിവുകളും സംരക്ഷിക്കുവാനുള്ള ഏറ്റവും വലിയ നിയമ പരിരക്ഷയാണ്. പ്രകൃതി സംരക്ഷണം സർക്കാരിൻ്റെ മാത്രം ചുമതലയല്ല. PBR, BMC, പ്രാദേശിക കർമ്മ പദ്ധതികൾ എന്നിവയിലൂടെ പ്രകൃതി സംരക്ഷണത്തിന് നേരിട്ട് ഇടപെടാനും ജൈവവിഭവങ്ങളും നാട്ടറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുമ്പോൾ അർഹമായ ലാഭവിഹിതം പ്രാദേശിക ജനതയ്ക്ക് ഉറപ്പാക്കാനും ബയോപൈറസി തടയാനും പൗരന്മാരായ നമുക്ക് ഇന്ന് അധികാരവും വലിയ കടമയുമുണ്ട്. പൂർവികർ കാത്തുവച്ച ഈ ജൈവസമ്പത്ത് വരും തലമുറയ്ക്കും ഭദ്രമായി കൈമാറാൻ നാം ബാധ്യസ്ഥരാണ്. വ്യവസായികളും ഗവേഷകരും നിയമപരമായ അനുമതികൾ വാങ്ങിയും സാധാരണക്കാർ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായും നമുക്ക് മുന്നോട്ടു പോകാം. ജൈവവൈവിധ്യ ബോർഡുമായും BMC കളുമായും കൈകോർത്ത് സുസ്ഥിരമായൊരു ഹരിതഭാവി നിർമ്മിക്കാൻ നമുക്ക് ഒത്തുചേരാം.
1: ജൈവവൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വിമൽകുമാർ CS നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495654321, ഒരു നമ്പർ കൂടി

9496593231. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. നീയും ഞാനും എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം വിനു തോമസ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വിനായ് ശശികുമാറിന്റെ വരികൾക്ക് വിശാൽ ചന്ദ്രശേഖർ ഈണം പകർന്ന് സൂരജ് സന്തോഷ് പാടിയ ഗാനം ചിത്രം സീതാരാമം.

അടികപ്പ്യാരി കൂട്ടമണി എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപും ഷാൻ റഹ്മാനും രമ്യ നമ്മീഷനും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: വിനാഴ്ച ശിവകുമാറിന്റെ വരികൾക്ക് വില്യം ഫ്രാൻസിസ് ഈണം പകർന്ന് നീരജ് സുരേഷ് പാടിയ ഗാനം ചിത്രം കെട്ടിയോളാണെന്റെ മാലാഖ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രകാശധാരയ്ക്ക് ശേഷം 12:50 തുടർന്ന് കേൾക്കാം.
1: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ IG സംസാരിക്കുന്നു.
2: പോഷൻ മാ അഥവാ ദേശീയ പോഷകാഹാര മാസം ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. പോഷൻ മാഹിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷകസ്ഥിതി മെച്ചപ്പെടുത്തുക, 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളുടെ അതായത് ആദ്യ 1000 ദിവസം പോഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുക, കുട്ടികളിലെ വളർച്ചക്കുറവ്, ക്ഷീണം, പോഷകാഹാരക്കുറവ്, വിളർച്ച എന്നിവ കുറയ്ക്കുക, കൌമാരപ്രായക്കാരിലെ വിളർച്ച തടയുക, സമീകൃത ആഹാരം, ശുചിത്വം, മുലയൂട്ടൽ, പൂരകാഹാരം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഗർഭധാരണം മുതൽ കുട്ടിക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അതായത് ജീവിതത്തിലെ ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലയളവ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വളർച്ചാ കാലമാണ്. ഈ ഘട്ടത്തിലെ ശരിയായ പോഷണം കുട്ടിയുടെ ശാരീരിക വളർച്ച, മസ്തിഷ്ക വികാസം, പ്രതിരോധശേഷി, പഠനശേഷി, ഭാവിയിലെ ആരോഗ്യം എന്നിവയെ നിർണയിക്കുന്നു. ആദ്യ 1000 ദിവസങ്ങളെ നമുക്ക് 3 ആയി തിരിക്കാം. ആദ്യത്തേത് ഗർഭകാലം, അതായത് ഗർഭധാരണം മുതൽ പ്രസവം വരെ. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യകരമായ വളർച്ച, ജനന വൈകല്യങ്ങൾ തടയുക, അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നിവയാണ് ഈ ഘട്ടത്തിലെ ലക്ഷ്യങ്ങൾ. ഈ സമയത്ത് ആവശ്യം വേണ്ട പ്രധാന പോഷക ഘടകങ്ങൾ ഇനി പറയുന്നവയാണ്: 1. ഫോളിക് ആസിഡ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയുന്നു. 2. ഇരുമ്പ് രക്തക്കുറവ് തടയുകയും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. 3. കാൽസ്യം വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 4. അയോഡിൻ തലച്ചോറിന്റെയും തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും വികാസത്തിന് ആവശ്യമാണ്. 5. പ്രോട്ടീൻ കുഞ്ഞിന്റെ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അഥവാ മാംസ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. 6. ഒമേഗ3 തലച്ചോറിന്റെയും കാഴ്ചശക്തിയുടെയും വികസനത്തിന് ആവശ്യമാണ്. 7. വിറ്റാമിൻ B12 സസ്യാഹാരികൾക്ക് ഇത് പ്രത്യേകിച്ചും ആവശ്യമാണ്. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പാൽ, മുട്ട, മത്സ്യം അല്ലെങ്കിൽ മാംസം, പച്ചക്കറികൾ, പഴങ്ങൾ, നട്സ് എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക എന്നിവയാണ് ഈ സമയത്തെ ഭക്ഷണ നിർദ്ദേശങ്ങൾ. 2. ജനനം മുതൽ 6 മാസം വരെയാണ്. ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കുക. ആദ്യ 6 മാസം അമ്മയുടെ പാൽ മാത്രം നൽകുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ വെള്ളം, തേൻ, പശുവിൻ പാൽ, മറ്റു ഭക്ഷണങ്ങൾ എന്നിവ നൽകേണ്ടതില്ല. മുലപ്പാലിൽ നിന്നും കുഞ്ഞിന് സമ്പൂർണ്ണ പോഷണം ലഭിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. മസ്തിഷ്ക വികാസം മെച്ചപ്പെടുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം ശക്തമാകുന്നു. 3. 6 മാസം മുതൽ 2 വയസ്സുവരെയാണ് പൂരകാഹാരം അഥവാ കോംപ്ലിമെന്ററി ഫീഡിംഗ്. 6 മാസം പൂർത്തിയായാൽ മുലപ്പാലിനോടൊപ്പം പൂരകാഹാരം ആരംഭിക്കുക. അരിക്കഞ്ഞി, കൂവരക കുറുക്ക്, വേവിച്ച പരിപ്പ്, വേവിച്ച് ഉടച്ച പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട, മുള്ള് നീക്കം ചെയ്ത മീൻ, തൈര് എന്നിവ ആദ്യ ഭക്ഷണങ്ങളായി നൽകാം. 6 മുതൽ 8 മാസം വരെ ദിവസത്തിൽ 2-3 നേരം മുഖ്യഭക്ഷണവും 1-2 ലഘുഭക്ഷണവും നൽകണം. 9 മുതൽ 11 മാസം വരെ ദിവസത്തിൽ 3-4 തവണ മുഖ്യഭക്ഷണവും കൂടെ 1-2 ലഘുഭക്ഷണവും നൽകാം. 1 വയസ്സ് മുതൽ 2 വയസ്സുവരെ 3-4 നേരം കുടുംബത്തിലെ ഭക്ഷണവും 2 നേരം ആരോഗ്യകരമായ ലഘുഭക്ഷണവും നൽകണം. 2 വയസ്സുവരെയും അതിനുശേഷവും കഴിയുന്നത്ര കാലം മുലയൂട്ടൽ തുടരുന്നത് നല്ലതാണ്. ആദ്യ 1000 ദിവസങ്ങളിൽ ശരിയായ പോഷണം ലഭിച്ചാൽ തലച്ചോറിന്റെ വളർച്ച മികച്ചതാകും. ബുദ്ധിശക്തിയും പഠനശേഷിയും മെച്ചപ്പെടും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. വളർച്ചക്കുറവും പോഷകാഹാരക്കുറവും കുറയും. ഭാവിയിൽ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയുടെ സാധ്യതയും കുറയും. ലോകാരോഗ്യ സംഘടന, യുണിസെഫ് എന്നിവയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഗർഭധാരണം

2 വയസ്സ് വരെയുള്ള കാലഘട്ടം ജീവിതകാല ആരോഗ്യത്തിന്റെ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി അഥവാ അവസരങ്ങളുടെ ഒരു ജാലകം ആണ്. മുമ്പ് പ്രധാനമായും കലോറിയുടെ കുറവിനായിരുന്നു ശ്രദ്ധ എങ്കിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിലാണ്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതായത് ഡയറ്റ് ക്വാളിറ്റി, വൈവിധ്യമാർന്ന ഭക്ഷണം ഉൾപ്പെടുത്തുക അഥവാ ഡയറ്റ് ഡൈവേഴ്സിറ്റി, സൂക്ഷ്മ പോഷകങ്ങളുടെ അഥവാ മൈക്രോന്യൂട്രിയൻസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക, കുട്ടികളിലെ അമിതവണ്ണം തടയുക. ഇപ്പോൾ ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പോഷകക്കുറവ് അഥവാ അണ്ടർ ന്യൂട്രീഷൻ, സൂക്ഷ്മ പോഷകക്കുറവ് അല്ലെങ്കിൽ ഹിഡൻ ഹങ്കർ അഥവാ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, അമിതവണ്ണം അഥവാ ഒബീസിറ്റി. ഒരേ കുടുംബത്തിൽ തന്നെ ഈ 3 പ്രശ്നങ്ങളും ഒരുമിച്ച് കാണാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ICMR NIN ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പുതിയ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭധാരണത്തിന് മുമ്പുള്ള പോഷണത്തിന് കൂടുതൽ പ്രാധാന്യം, ആദ്യ 1000 ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ, സമീകൃതവും വൈവിധ്യമാർന്നതുമായ ഭക്ഷണം, ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ്, ചാമ, കൂവരക്, തിന, കുതിരവാലി തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുഴുവൻ ധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. പഴം, പച്ചക്കറി, പയർവർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കുക. എണ്ണ, ഉപ്പ്, പഞ്ചസാര കഴിയുന്നതും കുറയ്ക്കുക. അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക. ഭാരതത്തിന്റെ പോഷൺ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. വിളർച്ച കുറയ്ക്കുക, കുട്ടികളിലെ കുള്ളത്തരം അഥവാ സ്റ്റണ്ടിംഗ് കുറയ്ക്കുക, കുറഞ്ഞ ജനനഭാരം ലോ ബർത്ത് വെയ്റ്റ് കുറയ്ക്കുക, മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക, പൂരകാഹാരത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, പോഷക ബോധവൽക്കരണം നടത്തുക. ഡിജിറ്റൽ പോഷൻ അഥവാ പോഷൻ ട്രാക്കർ എന്നാൽ എന്താണെന്ന് നോക്കാം. പോഷൻ ട്രാക്കർ എന്നാൽ ഇന്ത്യയിലെ സ്ത്രീ ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ്. അംഗൻവാടികൾ വഴി നൽകുന്ന പോഷകാഹാര വിതരണവും ആരോഗ്യ സേവനങ്ങളും പൂർണ്ണമായും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മൊബൈൽ ആപ്പ് വഴി കുട്ടികളുടെ റിയൽ ടൈം വളർച്ചാ നിരീക്ഷണം, ഗർഭിണികളുടെ നിരീക്ഷണം, കുട്ടികളുടെ പോഷകനില വിലയിരുത്തൽ തുടങ്ങിയവ അംഗൻവാടികൾ വഴി നിരീക്ഷിക്കുന്നു. പോഷകാഹാര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാതൃത്വകാലത്ത് ആവശ്യമായ പിന്തുണ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പോഷൻ അഭിയാൻ 2.0, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാരായ പെൺകുട്ടികൾ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരിലെ വിളർച്ചയും പോഷകാഹാരക്കുറവും പരിഹരിക്കാനുള്ള ദേശീയ ദൌത്യം ആണ് ഈ പദ്ധതി. ഇതിലൂടെ അംഗനവാടികൾ വഴി പോഷകസമൃദ്ധമായ ആഹാരം വിതരണം ചെയ്യുന്നു. പോഷക ബാല്യം പദ്ധതി, അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ

0: ഗർഭകാലം മുതൽ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ ഭാവിയുടെ അടിത്തറ പാകപ്പെടുന്നു. ഗർഭിണിക്ക് ഗർഭകാല പരിശോധനകൾ, മതിയായ മാതൃപോഷണം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യവും പോഷകസ്ഥിതിയും മെച്ചപ്പെടുത്താം. ഇതിന്റെ തുടർച്ചയായി സുരക്ഷിതമായ പ്രസവവും പ്രസവാനന്തര പരിചരണവും ഉറപ്പാക്കണം. കുട്ടികളുടെ ഭാരവും ഉയരവും വളർച്ചയും പതിവായി നിരീക്ഷിച്ച് വളർച്ചാ മുരടിപ്പ്, ഭാരക്കുറവ്, പോഷകക്കുറവ് എന്നിവ നേരത്തെ കണ്ടെത്തണം. ഈ മുഴുവൻ പ്രവർത്തനങ്ങളിലും കുടുംബം, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മാതാപിതാക്കൾ, സമൂഹം എന്നിവർ സജീവമായി പങ്കാളികളാകണം. ചുരുക്കത്തിൽ, ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം കുട്ടിയുടെ ഇന്നത്തെ വളർച്ച മാത്രമല്ല, നാളത്തെ ആരോഗ്യം, ബുദ്ധിവികാസം, പഠനശേഷി, തൊഴിൽ ക്ഷമത, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയുടെ അടിത്തറയാണ്. ആരോഗ്യവതിയായ അമ്മ, ആരോഗ്യമുള്ള കുഞ്ഞ്, പോഷക സമൃദ്ധമായ ഭാരതം, സുപോഷിത ഭാരതം, ശക്തമായ ഭാരതം, അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം.
1: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ സൌമ്യ IG.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദ്രോണ എന്ന ചിത്രത്തിനു വേണ്ടി വിനുത, സംഗീത, നന്ദു, സ്റ്റീവ് വാട്സ് എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ബോഡിഗാർഡ് എന്ന ചിത്രത്തിനു വേണ്ടി യാസറും എലിസബത്ത് രാജുവും പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാനാണ് സമ്മേളനം. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണ ആയതായി മന്ത്രി അനൂപ് ജേക്കബ്. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1959 ഓൾ ഇന്ത്യ റേഡിയോയുടെ കീഴിൽ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ ആരംഭിച്ചത്. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRL ചീഫ് ജനറൽ മാനേജർ മനോഹർ ദാസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ആദ്യമായാണ് CMRL ചീഫ് ജനറൽ മാനേജറെ ED ചോദ്യം ചെയ്യുന്നത്. മലയാളിയെ ഇരുട്ടത്താക്കുന്ന വിസ്മയമാണ് VD സതീശന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് വി മുരളീധരൻ MLA. തിരുവനന്തപുരം കഴക്കൂട്ടം KSEB സബ്സ്റ്റേഷന് മുന്നിൽ BJP പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പൊതുഗതാഗത ബസ് സർവീസുകളുടെ നിലവിലെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തി സമഗ്രമായി പുനർക്രമീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. അനന്തപുരി FM കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന പുതിയ പരിപാടിയാണ് ക്യാമ്പസ് കളേഴ്സ്. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇനി ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
2: എന്റെ പേര് ഫരിഷ്ത. ഞാന് കോഴിക്കോട് സ്വദേശിനിയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇപ്പം ഫൈനൽ ഇയർ കഴിഞ്ഞു. റിസൾട്ട് ഒക്കെ വന്നു. ഇപ്പൊ PG നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കോളേജിൽ പല പരിപാടികളുടെ ഭാഗമായിട്ടൊക്കെ കോളേജ് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും രാവിലെ ഒരു 9:30 മുതൽ വൈകുന്നേരം 3:30 വരെ ഉള്ളതായിരുന്നില്ല. 24 മണിക്കൂറും കോളേജിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കലോത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് കോളേജിൽ തന്നെയായിരുന്നു.

ഉറങ്ങുന്നതും ഒക്കെ തന്നെ സെഞ്ചുറി ഹാളും യൂണിറ്റ് റൂമും ക്ലാസ്സുകളിലൊക്കെ തന്നെ ഇട്ടായിരുന്നു ഉറങ്ങുന്നത്. എനിക്ക് ഇപ്പോഴും വെറുതെ ഒറ്റയ്ക്കെങ്കിലും പോയിരിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിലുള്ള ഒരു ഊഞ്ഞാലുണ്ട്, ഒരു ബെഞ്ച് ഊഞ്ഞാൽ ആക്കിയതാണ്. ആ ഊഞ്ഞാലിരുന്ന് വെറുതെ ഫോണിൽ പുറത്തും സ്പോട്ടിഫൈയിൽ പാട്ട് തൊട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ ദിവസം അവിടെ ഇരുന്ന് ആ ഊഞ്ഞാലിൽ കിടന്ന് കുറഞ്ഞ ദിവസങ്ങൾ വരെയുണ്ട്. അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അത് ഇപ്പോഴും അല്ലെങ്കിൽ പഠിച്ചിറങ്ങി ഇനി പിന്നീട് കോളേജിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും ആ ഒരു സാധനം തന്നെയാണ്. ഒരിക്കലും ആ ഊഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് മാറ്റരുത് എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. മറ്റൊരു പറയാനുള്ളത് ഭക്ഷണം തന്നെയാണ്. ഇപ്പം കോഴിക്കോട് നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഹോസ്റ്റലിലല്ല നിന്നിട്ടുള്ളത്, അതുകൊണ്ട് ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെ ഒരു അനുഭവം ഒന്നും പറയാനില്ല. എന്നാൽ പോലും ക്യാൻറ്റീനിൽ നമുക്ക് വേണ്ടി ഭക്ഷണം എടുത്ത് വെക്കാറുണ്ട് പലപ്പോഴായിട്ടും ക്യാൻറ്റീനിലെ ചേച്ചി. ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് അവസാന ദിവസം വരുന്ന സമയത്തും ക്യാൻറ്റീനിലെ ചേച്ചിമാരെ കണ്ട് അങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന വലിയൊരു അനുഭവം ഉണ്ട്. അല്ലെങ്കിൽ അവരാ പോവാണോ, ഇനിയിപ്പം പിജിക്ക് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ പേര് ക്യാൻറ്റീനിലെ ചേച്ചിമാരൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് തരുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മളിവിടെ കോഴിക്കോട് നിന്ന് അവിടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് മൂന്ന് പേരെ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ബിരിയാണി കഴിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഏപ്പം ബിരിയാണി കിട്ടിക്കഴിഞ്ഞാലും ബിരിയാണിയോട് നോ പറയാത്ത ആളാണ്. അപ്പോ തിരുവനന്തപുരത്ത് വന്നു ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്ന പേര് ബിരിയാണി തന്നെയാണ്. അപ്പൊ ക്യാൻറ്റീനിൽ പോയി ബിരിയാണി കഴിച്ചു. അതേപോലെ പല സ്ഥലത്ത് പോകുമ്പോഴും ആദ്യമായി തിരുവനന്തപുരത്ത് പോയപ്പോ ഉണ്ടാകുന്ന ബിരിയാണി അനുഭവം എന്ന് പറയുന്നത് വളരെ കോമഡിയാണ്. കാരണം വിശന്ന് പൊരിഞ്ഞ് എന്ത് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ബിരിയാണി. എപ്പോഴും പറയുന്ന പോലെ തന്നെ ബിരിയാണി വരും. ബിരിയാണി ഉപ്പ് എത്തുപ്പ് കഴിക്കാനുള്ള ആവശ്യത്തിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവരുന്നത് ഒരു പാത്രത്തില് കുറച്ച് നെയ്ച്ചോറോ ചോറോ എന്തോ സൈഡിലായിട്ട് കുറച്ച് ചിക്കൻ കറി ഒഴിച്ചിട്ടാണ് ഇത് ബിരിയാണിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാല് ദേഷ്യത്തിനപ്പുറത്തേക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. കാരണം ആദ്യ സമയത്തൊക്കെ ഇതാണോ എന്നുള്ളത് കണ്ടിട്ട്. കാരണം ഇങ്ങനെ അല്ലാത്തൊരു ബിരിയാണി കഴിച്ച സ്ഥലത്തൊന്നും, അല്ലെങ്കിൽ മൂന്ന് നേരം ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് വേറൊരു സ്ഥലത്ത് വന്നൊരു ബിരിയാണി പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ സത്യം പറഞ്ഞാൽ അന്നേക്ക് ഭയങ്കര ദേഷ്യവും വിനാശവും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു അനുഭവമുണ്ട്. സാറ്റിസ്ഫൈ കഴിക്കുന്ന ബിരിയാണി എപ്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ വരണമെന്നുള്ള ഒരു മാസം കൊണ്ട് ഞാൻ അവിടുന്ന് പഠിച്ചു. പിന്നെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ പിന്നെയുള്ള കാലം എന്ന് പറയുന്നത് നല്ല ബിരിയാണി തേടി പിടിച്ച് കഴിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അങ്ങനെ മെല്ലെയാണ് ഒരിക്കൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കോളേജിന്റെ നേരെ കുറച്ചടുത്ത് തന്നെയുള്ള എം എൽ എ ക്വാർട്ടേഴ്സിലെ ക്യാൻറ്റീൻ. അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ കോളേജിൽ നിന്ന് ആയിക്കോട്ടെ ചുറ്റുപാടും ഒരുപാട് പേര് ആശ്രയിക്കുന്നത് ആ ക്യാൻറ്റീനൊക്കെ തന്നെയാണ്. അപ്പം ക്യാൻറ്റീനിൽ പോകുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിലെ ഇലക്ഷൻ സമയത്താണ് എം എൽ എ ക്യാൻറ്റീനിലെ ബിരിയാണിയെ തിരിച്ചറിയുന്നത്. അങ്ങനെ അവിടെ പോയി ബിരിയാണി കഴിച്ചു തുടങ്ങി. അവിടെ ഗംഭീരമായ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആ ക്യാൻറ്റീനിൽ ഇല്ലാന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാൽ പോലും ആ സമയത്താണ് കിട്ടിയിരുന്ന ബിരിയാണി അന്നൊരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതിയും മനസ്സിനെയൊക്കെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് ആ ബിരിയാണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഹാഫ് ബിരിയാണിയാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്യാറുള്ളത്. അന്ന് അതിന് 70 രൂപയോ 60 രൂപയോ എന്തോ ഉള്ളൂ ആ ബിരിയാണിക്ക്. പക്ഷെ ഭയങ്കര രസമായിട്ട് എനിക്കിപ്പോഴും തോന്നാറുണ്ട് ആ ബിരിയാണിക്കാൾ ടേസ്റ്റ് ആയിരുന്നു അവര് തരുന്ന അച്ചാറിനും സാലഡിനും. അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണത്. അന്ന് ഒരു നമ്മൾ മിക്കതുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന വളരെ ചെറിയ സ്ഥലത്ത് ലിമിറ്റഡ് സ്ഥലത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബിരിയാണി. ചിലപ്പോൾ അധികം പേർക്ക് അറിയുമോ എന്ന് അറിയില്ല, എം എൽ എ ക്യാൻറ്റീനിൽ ആ ഒരു ചെറിയ ലൈറ്റ് ഒരു മഞ്ഞ കളറൊക്കെ ഉള്ള ആ ഒരു ബിരിയാണി തന്നെയായിരുന്നു. തുമ്പോളി കടപ്പുറം വന്ന സിനിമയിലെ കെ ചിത്ര പാടിയ കാതിൽ തെന്മഴയായി എന്ന ഗാനമാണ് ഇഷ്ടപ്പെട്ടത്.

എന്റെ പേര് ശ്രുതി രാജ് എന്നാണ്. ഞാൻ ഗവൺമെന്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ നൈൻ ഇയർ സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ ഡെഡ് ബോഡീസുമായിട്ടുള്ള ഫസ്റ്റ് കോൺടാക്ട് വരുന്നത്. ഞങ്ങൾ കെടാവറിലാണ് പറയാ. ഭയാനകമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാല് ഇല്ല, കാരണം ഞങ്ങൾ ഫസ്റ്റ് ടീച്ചറിന് പറയുന്നതാണ് കെടാവേഴ്സ്. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു ഭയം തോന്നിയ നിമിഷം ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഓട്ട് എടുക്കുന്നു, പിന്നെ ഡിസെക്ഷൻ അവിടെ ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് കാരണം തന്നെ ഭയമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതേപോലെ ഞങ്ങൾക്കിപ്പം തേർഡ് ഇയർ ആണ് മെയിനായിട്ട് മോർച്ചറിയിൽ കയറേണ്ടത്, പോസ്റ്റ്മോർട്ടം കാണണ്ടേ. ആ ടൈമും ഈ ബ്ലഡിനോടൊക്കെ കുറച്ച് കുഴപ്പമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തലകറക്കം പോലെ വരുന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു ഭയാനകമായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മളൊരു കോഴ്സാണ്, ഇത് പഠിച്ചേ പറ്റൂ. അപ്പൊ നമുക്കിത് കാണുമ്പം വിൽ അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്, അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു പേടിപ്പെടുത്തുന്ന പോലെയോ അങ്ങനെയൊന്നും ആ കാര്യത്തിലില്ല. ഞങ്ങൾക്ക് ഡിസെക്ഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് ഇയറിൽ നമ്മളിവിടെ, ഞാൻ ഫസ്റ്റ് ഇയറിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്, ആദ്യമായിട്ട് MBBS പഠിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മൾ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ആണെങ്കിലും നമ്മളിങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്യും, എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യും. ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടേക്കാണ് പോയിട്ടുള്ളത്.

ഞാൻ മാത്രമാണ് MBBSലോട്ട് വന്നത്. ആ ടൈം ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ എടാ ഇന്ന് ഡിഫെക്റ്റഡ് ആയിരുന്നു, ഇന്ന് ഞാൻ ഈ പാർട്ടാ ഡിഫെക്ട് ചെയ്തത്, അപ്പൊ ഞാനൊന്ന് ലിവർ എടുത്ത് കയ്യിൽ പിടിച്ചു. അതൊക്കെ പറയുമ്പോ അവര് നീ ഓക്കെയാണോ, നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട്, അങ്ങനെ ആയിരിക്കും അവരെന്നോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫണ്ണി ബിക്കോസ് ഞങ്ങൾക്ക് ആക്ച്വലി ലഞ്ച് ബ്രേക്ക് വരുന്നത് ഡിഫെക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ അത് അത്ര പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കില്ല, പക്ഷെ ബാക്കി ആൾക്കാർ ഇത് കേൾക്കും അവർക്കതൊരു വലിയ സംഭവം പോലെ തോന്നാറ്. എന്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഡിഫെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ, എത്ര ദിവസം ഈ ഫുഡ് കഴിക്കേണ്ടി ഇരുന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു ചോദിച്ചു. അതാ എനിക്ക് പറയാറില്ല, എനിക്ക് പേടിയില്ലായിരുന്നു കുഞ്ഞിലെ മുട്ടിലന്നെ. ഇപ്പം അങ്ങനത്തെ ഒരു ബ്ലഡ് ആണെങ്കിലും പേടിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. കാരണം ചെറുപ്പം തന്നെ നമ്മൾ ഗെയിംസ് കളിക്കാറുണ്ടല്ലോ കമ്പ്യൂട്ടറിൽ, അപ്പൊ അതിലൊരു സർജറി സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. സോ ഞാനും എന്റെ സിസ്റ്ററും ഇരുന്ന് കളിക്കുന്ന ഒരു ഗെയിം അതായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ജോൺ വേ ഓഫ് മൂവി എന്ന് പറയുന്നത് കുറച്ച് ഹൊറർ ടൈപ്പ് മൂവീസ് ഒക്കെയാണ്. സോ എനിക്ക് പേടിപ്പെടുത്തുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി ഇവിടെ വന്ന് ഈ കോഴ്സ് എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ എല്ലാം മനസ്സിലായി. കുറച്ചെങ്കിലും എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ഇവിടുന്ന് മാറുകയും ചെയ്യും. സോ ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയുമ്പം ഭയങ്കര ഒരു ഗ്രീനറി ഉള്ള ഒരു കോളേജാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഇവിടെ തന്നെ കുറെ ജിബീഷ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കുണ്ട്. പിന്നെ കുറെ സ്പോട്സ് ഉണ്ട് ഞങ്ങൾക്ക്, ട്രയാങ്കിൾ, ക്വാഡ്രാങ്കിൾ, റൗണ്ട്, അങ്ങനെ അങ്ങനെ ആയിരിക്കും കുറെ പേര് വരുന്നത്. സോ ഈവനിങ് ഹാങ് ഔട്ട് സ്പോട്സ് ആയിട്ട് എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലങ്ങളായിട്ടൊക്കെ. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാൻറ്റീനിലെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞങ്ങളെ കോൾഡ് പോസ്റ്റ്. അതിനുവേണ്ടി എല്ലാവരും ക്ലാസ് കഴിഞ്ഞപാട് ഓടും. അതേപോലെ തന്നെ ആർക്കും ചായ ഇല്ലാണ്ട് ഇവിടെ പറ്റില്ല. സോ കോക്കിംഗ്സിന് കയറുന്ന മുമ്പേ ആണെങ്കിലും ഓടിപ്പോയി ഒരു ചായയും കുടിച്ച് എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോക്കിംഗ് കയറാൻ. അതൊക്കെ എനിക്ക് ഒരു മെമ്മറി എന്ന് പറയുമ്പോൾ, എനിക്ക് കോളേജിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം പനി വന്നപ്പോൾ റൂംമേറ്റ്സും പിന്നെ അടുത്തുള്ള റൂമിലത്തെ ഫ്രണ്ട്സും ആയിരിക്കും. അപ്പം നമ്മളൊരു ബെഡിൽ ചുരുണ്ട് കൂടി പുറത്തിൻ്റെ അകത്ത് കിടക്കുകയായിരിക്കും. അപ്പം കുറച്ചു നേരം എണീക്കാണ്ടിരിക്കുമ്പം അവർക്ക് ഏകദേശം തോന്നും എന്തോ വയ്യായ്മ ഉണ്ടെന്നത്. അപ്പോ വന്നിട്ട് ചോദിച്ചു എന്തേ സുഖമില്ലേ, അപ്പൊ ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർഹെഡില് ടെമ്പറേച്ചർ നോക്കി പനിയുണ്ടോ അതൊക്കെ നോക്കി, പിന്നെ എന്തെങ്കിലും മരുന്ന് വേണമെങ്കിൽ ഇൻ കേസ് കയ്യിലില്ലെങ്കിൽ അത് പുറത്തു പോയി വാങ്ങിച്ച് കൊണ്ടുതരും. അതേപോലെ തന്നെ എനിക്ക് പനിയൊക്കെ വന്നാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, എനിക്ക് നല്ല മടിയാണ്. എത്തി ആ ടൈം പിടിച്ചെണീപ്പിച്ച് കൊണ്ടിട്ട് ഫുഡ് കഴിക്കുന്നു പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെയായിട്ട് എൻ്റെ കെയർ. പനിയൊക്കെ വരുമ്പോൾ ആക്ച്വലി പാരൻസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും, കാരണം അവർ ഭയങ്കര ടെൻഷനായിരിക്കും. ടെൻഷൻ കാരണം വിളിക്കുന്നതെന്ന് അറിയാം. അപ്പം നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ആർക്കും വരുമ്പോൾ പറയുക, അയ്യോ അമ്മ അച്ഛ കുഴപ്പമില്ല ഇപ്പം ഞാൻ ഓക്കെയാ. എന്നാലും അവർ എൻ്റെ റൂംമേറ്റിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്കേ വിളിച്ചു നോക്കും അവൾ ഓക്കെ ആണോ, അപ്പം എണീക്കുന്നുണ്ടോ, ഫുഡ് കഴിച്ചോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ടു ബി ഓണസ്റ്റ് ഹോസ്റ്റലിൽ നിന്നൊക്കെ പനി വരുമ്പോൾ ലിറ്ററലി ഹോം മിസ് ചെയ്യും, കാരണം വീട്ടിലാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഒരു സ്ഥലത്ത് കിടന്നാൽ മതി. ഫുഡാണെങ്കിലും എന്താണെങ്കിലും അടുത്ത് കൊണ്ടുതരാൻ പാരൻസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടെല്ലാം ചെയ്യണം. ഇപ്പൊ കുറച്ച് ചെറിയൊരു വയ്യായ്മയാണെങ്കിൽ എന്തായാലും ക്ലാസ്സിലോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ അറ്റൻഡൻസ് പോകും. അങ്ങനത്തെ കാര്യങ്ങളിൽ വീട് നല്ലോണം മിസ്സാവും. ഒബ്വിയസ്ലി എല്ലാവരും എന്തായാലും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റൽ ലൈഫ്. കാരണം മോസ്റ്റ് ഓഫ് ആൾക്കാർ വിചാരിക്കും അയ്യോ ഹോസ്റ്റൽ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കുറെ ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ആൾക്കാർക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ബോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പക്ഷെ ഹോസ്റ്റലിൽ നിന്ന് തന്നെയായിരിക്കും. ബിക്കോസ് നമ്മളൊപ്പം ഓൾമോസ്റ്റ് ഒരു 24/7 ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും ഹോസ്റ്റലിലേക്ക്. നമ്മള് ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് ആണെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാനാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ കഥ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സാറ്റർഡേസ് ഒക്കെ ആയിരിക്കും നമ്മൾ എല്ലാവരും കൂടെ ഒരു റൂമിൽ ഒത്തുകൂടുന്നത്, കാരണം സൺഡേ എന്തായാലും ലീവാണ്, അപ്പൊ മുമ്പേ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യമില്ല. ആ ഡേ ഇവിടെ ഫുൾ ബഹളായിരിക്കും, പാട്ട് വെക്കുന്നു, അങ്ങനെയൊക്കെ. അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. എനിക്ക് താരാപഥം ചെയ്തോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ് ഭയങ്കര ഇഷ്ടം. ഇളയരാജയാണെന്ന് തോന്നുന്നു അതിന് സംഗീതം നൽകിയിട്ടുള്ളത്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8

0: 9017-9986.
1: പവർ കിട്ടിനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
2: സീറോ ഡൌൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ക്യാമ്പസ് കളേഴ്സ്.
9: എന്റെ പേര് അൻഷ എസ്, നേമം തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ BSc ആൻഡ് MSc സുവോളജി പഠിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പോ എന്റെ കുറച്ച് അനുഭവങ്ങൾ ഇന്ന് പങ്കുവെക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് യൂത്ത് ഫെസ്റ്റിനെ പറ്റിയാണ്. നമ്മുടെ കോളേജ് ഒരു ഗവൺമെന്റ് കോളേജ് ആണ്. സോ നമ്മുടെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. അധികം നമുക്ക് PTA ഫണ്ടും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ ഒരു ബഡ്ജറ്റ് ഇഷ്യൂ കാരണം നമ്മൾ എപ്പോഴും വിൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ലിറ്റററി ട്രോഫി ചാമ്പ്യൻസ്. അത് നമ്മൾ എപ്പോഴും വിൻ ചെയ്യും, ബിക്കോസ് അതിനധികം ബഡ്ജറ്റ് ഒന്നും വേണ്ട. ആകെ വേണ്ടത് കുറച്ചൊരു ഇന്റലക്ച്വൽ ഒരു കഴിവും കുറച്ച് ആ ഒരു പെർഫോമൻസ് എന്നൊരു ആംഗിളായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച് ഫൈനൽ ഇയർ ആയപ്പോഴാണ് നമുക്ക് ആ ഒരു ബഡ്ജറ്ററി ലിമിറ്റേഷൻസ് കുറച്ചെങ്കിലും നമുക്ക് നികത്താൻ പറ്റിയത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ശ്രമിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ ആർട്സ് കൺവീനറായ സച്ചു ചേട്ടൻ, നമ്മുടെ കൈകസി മാമും ബാക്കി നമ്മുടെ കുറേ ടീച്ചേഴ്സ്, സ്റ്റാഫ് ക്ലബ് അഡ്വൈസർ, അതുപോലത്തെ കുറേ ടീച്ചേഴ്സും എല്ലാവരും കൂടി കൂടെ നിന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇറങ്ങുന്ന വർഷം അത്രയും കാലം വിൻ ചെയ്ത മാറിവനിയസ് കോളേജിൽ നിന്നും നമുക്ക് ആ റോളി ട്രോഫി, നമ്മള് ഫൈനലി ആ ഒരു കലോത്സവത്തിന്റെ ട്രോഫി വിൻ ചെയ്ത ആ ഒരു ഇയറും കൂടിയായിരുന്നു. സോ അത് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ ഇത്രയും ടാലന്റഡ് ആയിട്ട് ഇറങ്ങുന്നതിന് മുന്നേ എങ്കിലും ആ ട്രോഫി ഒന്ന് നമ്മുടെ കോളേജിൽ കൊണ്ടുവരാൻ പറ്റണം. അമ്പിളി അരവിന്ദൻ ട്രോഫി ആയിരുന്നു. സോ അത് നമ്മുടെ കോളേജിൽ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്, നമ്മുടെ ബാച്ച് ആയിരുന്നു. സോ അത് വല്ലാത്തൊരു അനുഭവം ആയിരുന്നു. ആൻഡ് യൂത്ത് ഫെസ്റ്റിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് ടുഗെദർനെസ് എന്ന് പറഞ്ഞ ഫാക്ടർ ആയിരുന്നു. രാത്രി വരെ എണീറ്റിരിക്കുക, 2 മണിക്ക് എണീറ്റ് ഡിബേറ്റ് പറയുക. പൊതുവെ ഡിബേറ്റ് തുടങ്ങുന്നത്, ടൈം ഇട്ടയ്ക്കുന്നത് 6 മണിക്കായിരിക്കും വൈകിട്ട്. പക്ഷെ കോമ്പറ്റീഷന്റെ ലിമിറ്റേഷൻസും ഓർഗനൈസിങ് ആ ഒരു എറർ കാരണം രാത്രി 2 മണിക്കായിരിക്കും നമ്മൾ കിടന്നുറങ്ങും. എന്നിട്ട് ഡിബേറ്റിന്റെ റൂമിലൊക്കെ പൂട്ടിയിട്ട് നമ്മൾ കിടന്നുറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് 2 മണിക്ക് എണീറ്റാണ് പിന്നെ നമുക്ക് ടോപ്പിക് കിട്ടി, കട്ടൻ ചായ കുടിച്ചിട്ട് ഡിബേറ്റ് പറയുക, പിന്നെ തിരിച്ച് കിടന്നുറങ്ങുക, അടുത്ത ദിവസം വരിക, അടുത്ത കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ ഇടയ്ക്ക് നമുക്ക് കൂടെ നിൽക്കാനായിട്ട് കുറെ ചേട്ടന്മാരും, ദോശ വാങ്ങിച്ചു തരാൻ കുറെ ചേട്ടന്മാരും, സുഖമാണോ, ഓക്കെ ആണോ, റെഡി അല്ലേ, കോമ്പറ്റീഷൻ എല്ലാം സെറ്റ് അല്ലേ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ എല്ലാ ദിശകളിൽ നിന്നും കോളും വരുന്നതും അങ്ങനെ ആ ഒരു ഒത്തൊരുമ ഭയങ്കരമായിരുന്നു. ആ ഒരു ടുഗെദർനെസ് നല്ല കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ കോളേജിന്റെ ആ ഒരു എസ്തെറ്റിക്സിനെ പറ്റിയാ. ഞാൻ പലപ്പോഴും ഇങ്ങനെ നമ്മൾ ഇന്റർ കോളേജിയേറ്റ് ഫെസ്റ്റും ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഫെസ്റ്റും ഒക്കെ നടത്തുമ്പോൾ മറ്റ് കോളേജുകളിൽ നിന്നും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ അവരൊക്കെ വരുമ്പോൾ അവരുടെ ആദ്യം അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എന്ത് നല്ല കോളേജാണ്, എന്ത് രസമാ കോളേജ് കാണാനെന്ന്. നമ്മുടെ കോളേജൊക്കെ ലുക്സ് ലൈക്ക് എ കോൺക്രീറ്റ് ജംഗിൾ, വെറും ഒരു കോൺക്രീറ്റിൽ ഇങ്ങനെ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് പോലെയാണ് തോന്നുന്നത്. ഇത്രയും ഭംഗിയില്ല കോളേജിനെന്നാണ്. ഇത്രയും ഭംഗി മാത്രമല്ല, അത്രയും നൊസ്റ്റാൾജിക് അല്ല. സോ ഇത്രയും ആ റോയൽ പനമരങ്ങളും പിന്നെ കുറേ ഒരു ഹരിതാപവും എല്ലാം നിറഞ്ഞ പാളയം തിരുവനന്തപുരത്തിന്റെ ഏറ്റവും സെന്ററിലുള്ള ഒരു കോളേജാണ്. സോ അത് വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. ഇപ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തോട് പോയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയാലും ഞാൻ എപ്പോഴും കയറി പോകുന്നത് എന്റെ കോളേജിലോട്ടാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത്രയും ഫ്രീഡം ഉണ്ട്, മിക്കവാറും ഗേറ്റുകളൊക്കെ തുറന്നായിരിക്കും കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ടൈമിലായാലും നമുക്കിങ്ങനെ കയറിപ്പോവാം. ആ ഒരു ഇടം എന്ന് പറയുന്നത് അത് അത്രയും ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള, അത്രയും വെൽക്കമിങ് ആയിട്ടുള്ളതാണ്. സോ അതാണ് അബൌട്ട് എസ്തെറ്റിക്സ്. നമ്മുടെ ജീവിതത്തില് നമ്മള് കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യും, കുറെ ആൾക്കാരെ പരിചയപ്പെടും. പക്ഷെ പലപ്പോഴും

നമുക്ക് അവരുടെ പിന്നിലുള്ള കഥകൾ അറിയില്ല, അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അറിയില്ല, അവരെ നേരിട്ട സാഹചര്യങ്ങളെ ഒന്നും അറിയില്ല. അപ്പൊ അതൊക്കെ നല്ലോണം ഫീല് ചെയ്ത ഒരു പാട്ടാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. അതിൽ അങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്.

നമസ്കാരം, എൻ്റെ പേര് റിസാന, കൊല്ലം സ്വദേശിനിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. എനിക്ക് ആക്ച്വലി യൂണിവേഴ്സിറ്റി കോളേജ് എന്നും നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു ഇടമായിരുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ലോക്ക്ഡൗൺ കാരണം ഒരു ഇയർ മാത്രമേ കോളേജിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ. ഒരു ഇയർ വീട്ടിലായിരുന്നു. എക്സാംസ് ഒക്കെ ഇവിടെ സബ് സെന്ററിൽ എഴുതേണ്ടി വന്നിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു നഷ്ടമായിട്ട് ഇന്നും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അത്രയ്ക്ക് നല്ല മെമ്മറീസ് തന്നൊരിടമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്. എനിക്ക് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നല്ല മെമ്മറീസ് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവമോ വിഷമിപ്പിക്കുന്ന ഇൻസിഡൻസോ ഒന്നും എൻ്റെ കോളേജിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും നല്ല കുറച്ച് പേഴ്സണാലിറ്റീസിന് പരിചയപ്പെടാൻ പറ്റിയതും ഫ്രണ്ട്സ് ആവാൻ പറ്റിയതും നല്ല കുറച്ച് എമിനെൻ്റ് ടീച്ചേഴ്സിനെ കിട്ടിയതും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് എന്ന് കരുതിയിട്ട്. എൻ്റെ സ്കൂളിലും മറ്റ് കോളേജിലും ടീച്ചേഴ്സ് മോശമായിരുന്നല്ല, പക്ഷെ എനിക്ക് ഒരുപടി മുന്നിൽ നിൽക്കുന്ന കുറച്ച് നല്ല അധ്യാപകരെ ലഭിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് കൈതസി മാമിൻ്റെത്. എനിക്കറിയില്ല എങ്ങനെ പറയണോന്ന്. അത്രയ്ക്ക് എനിക്ക് ഫേവറേറ്റ് ആണ്, അത്രയ്ക്ക് എനിക്ക് ക്ലോസ് ആണ് മിസ്. പിന്നെ കുറച്ച് നല്ല ബാച്ച് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം മനസ്സിൻ്റെ ലഭിച്ചിരുന്നൊരു സമയമായിരുന്നു. പിന്നീട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ക്ലാസ് റൂമിൽ ആക്ച്വലി എല്ലാവരും ഒരു ഒറ്റ കിട്ടായിട്ടായിരുന്നു. ഒരു ബാച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പിസം അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ തമ്മിൽ തമ്മിൽ സഹായിച്ചിട്ടൊക്കെ ഉള്ളൊരു ബാച്ചായിരുന്നു. പിന്നെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ടവർ ടീച്ചേഴ്സ് ഇല്ലായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ അടക്കയുടെ പോലെയുണ്ടല്ലോ പാള എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അതിലിങ്ങനെ കുഞ്ഞിനെയൊക്കെ കിടത്തി കുളിപ്പിക്കാൻ ഉപയോഗിക്കും ആ പാള. പിന്നെ അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി പോലത്തെ വലിച്ചോണ്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു പാള നമുക്ക് കിട്ടി. അതിൽ നമ്മുടെ ക്ലാസ്സിലെ ഹിമ എന്ന് പറയുന്ന ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെ കയറ്റി ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ വലിച്ച് അവിടെ എല്ലാം കൊണ്ട് നടന്നു. അത് അഭിഷേക് എന്ന് പറയുന്ന നമ്മുടെ മാസ്റ്റർ വീഡിയോഗ്രാഫർ അതെടുത്തു, മാസ് ബീജം ഒക്കെ കയറ്റി സ്റ്റേറ്റസ് ഒക്കെ ഇട്ടു. അത് കുറച്ച് എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ചിരിയാണ്, നിങ്ങളിങ്ങനെയൊക്കെയാണോ ക്ലാസ്സിൽ, ഇങ്ങനെയൊന്നും അല്ലല്ലോ. ടീച്ചേഴ്സിന് ചിലർക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു അതിശയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോളേജിൽ നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ സെമിനാർസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് ഓടി നടന്ന ഓരോ കാര്യങ്ങളും കോളേജിന് വേണ്ടി ചെയ്യുമ്പം മിക്ക ടീച്ചേഴ്സും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരാളെ പറ്റി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, അഭിഷേക് എ ജെ. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ലഭിച്ച ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നീ. ഞാൻ ഇന്നും ട്രഷർ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടേത്. നീ എന്നെ സഹായിച്ചിട്ടുള്ളതും എനിക്ക് ട്രിവാൻഡ്രത്തിനെ പറ്റിയിട്ട് നീ പറഞ്ഞു തന്നതും എല്ലാം എനിക്ക് ഈ ഒരു മൊമെന്റിൽ ഓർമ്മ വരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ വൈകിട്ട് കോളേജ് കഴിഞ്ഞാലും കുറച്ച് സമയം അവിടെ ഇങ്ങനെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്തിട്ട് ചുമ്മാ കോളേജിലെ കാര്യങ്ങൾ പറയുക, ട്രിവാൻഡ്രത്തിനെ പറ്റിയിട്ട് പറയുക. എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് കാരണമാണ് ഞാൻ ആദ്യമായി ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു അനുഭവം ലഭിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ആദ്യമായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി എൻ്റെ ജീവിതത്തിൽ. അപ്പം ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണെന്നും അതിൻ്റെ പോസിറ്റീവ്സ് ഒക്കെ എനിക്ക് എൻജോയ് ചെയ്യാനും പിന്നീട് ട്രിവാൻഡ്രം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റി. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കൊറോണ വന്നപ്പോഴേക്ക് പിന്നീടുള്ള ഒരു വർഷം വീട്ടിൽ തന്നെ ആയിപ്പോയി. വീടിന് പുറത്തുകൂടി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പം ട്രിവാൻഡ്രം അങ്ങനെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഫൈനൽ എക്സാമിന് ഞാൻ സബ് സെൻറ്റർ വെക്കില്ല, എനിക്ക് എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് എത്തണമെന്നുള്ള രീതിയിൽ കോളേജ് തന്നെ ഓപ്റ്റ് ചെയ്ത് അവിടെ പോയിട്ടാണ് എക്സാം എഴുതിയത്. പിന്നെ എല്ലാവരോടും ഒരു പേഴ്സണലി യാത്രയായപ്പോൾ അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. കൊറോണ കാരണം കുറേ പേര് സബ് സെൻറ്റർ ആയിരുന്നു, കുറേ പേര് വൈവേക്ക് ഓൺലൈൻ മോഡായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റില്ല, നമുക്കൊരു ടൂർ പോകാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ വിഷമം സ്റ്റിൽ ഉണ്ടെങ്കിലും കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ എന്നും നല്ല മെമ്മറീസാണ് മനസ്സിലുള്ളത്. നല്ല മെമ്മറീസാണ് എനിക്ക് 99% ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നമുക്കങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മൾ ക്ലാസ്സിലുണ്ടായ കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് സ്റ്റിൽ എന്തെങ്കിലും ഉണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ആ ലഞ്ച് തുറക്കുന്ന സമയത്തുള്ള ആ ഒരു ബഹളവും ഹോസ്റ്റലേഴ്സ് വന്നിട്ട് മറ്റേ ഡേ സ്കോളേഴ്സിൻ്റെ കൈയിട്ട് വരലും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ സ്വരാജ് സോളമൻ ഫിയറിൻസ് നീ കൊണ്ടുവരുന്ന ആ വലിയ പൊതി ചോറ് തുറക്കുമ്പോഴേക്ക് എല്ലാവരും കൂടെ വന്ന് കൈയിട്ടെടുക്കുന്നതും എന്നിട്ട് അവരവരുടെ പീസസ് ഒക്കെ എടുത്തിട്ട് ഏതോ ഒരു സ്പോട്ടിൽ പോയി ഒളിച്ചിരുന്ന് കഴിക്കുന്നതും എല്ലാം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഹിമ, എനിക്ക് ഹോസ്റ്റലിലെ ഏറ്റവും സപ്പോർട്ട് നീ ആയിരുന്നു, നിന്നെ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഇന്ദ്രൻ എൻ്റെ കൊല്ലം കൂട്ടുകാരൻ, നീയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തിന് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അവർ തിരുവനന്തപുരത്തിന് ഡിഫെൻഡ് ചെയ്യുന്നു. എങ്കിലും നമുക്ക് തിരുവനന്തപുരത്തോടുള്ള നമ്മുടെ ആ മനസ്സിലെ ഇഷ്ടം നമ്മൾ സമ്മതിച്ച് കൊടുക്കാതെ നമ്മൾ കൊല്ലത്തിന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രിവാൻഡ്രം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ലൊരു ടൈമായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലും തിരുവനന്തപുരത്തുമുള്ള ആ ഒരു സമയം ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നതും എന്നാൽ ഭയങ്കരമായിട്ട് ഫോട്ടോസൊക്കെ കാണുമ്പം ഭയങ്കര ഉള്ളിലേക്ക് ഒരു ലൈക്ക് ബഞ്ച് ഓഫ് മെമ്മറീസ് ഓടി വരുന്നതും ആ ഒരു സമയത്തെക്കുറിച്ചുള്ളതാണ്. പിന്നീട് എനിക്കിപ്പം ഞാൻ ഈ മൊമെന്റിൽ എനിക്കിങ്ങനെ ഒരു പർട്ടിക്കുലർ മെമ്മറി ഒന്നും ഓർമ്മ വരണില്ല എന്നുള്ളതാണ്. എങ്കിലും എനിക്ക് നല്ല മൊമെന്റ്സേ അവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഈ ഒരു മൊമെന്റിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ പറ്റിയതിൽ
എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവിടെ പഠിക്കാൻ ഞാൻ അത് ആ കോളേജ് ഓപ്ഷനിൽ വെച്ചത് എപ്പോഴും റൈറ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് ഇന്നും തോന്നിയിട്ടുള്ളൂ. ആ കോളേജിൽ പഠിക്കാൻ പറ്റിയത്, അത്ര നല്ല അധ്യാപകരെ പരിചയപ്പെടാൻ പറ്റിയത്, പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത്. കുറച്ച് അധ്യാപകരൊക്കെ ഇപ്പോഴും ഭയങ്കര കമ്പനി ആയിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്, കൈകസി മാം, പരശു സാറൊക്കെ. പിന്നെ അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകിയിട്ടുള്ള മൊമെന്റ്സേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് കോളേജിനെ പറ്റി പറയാൻ പറ്റിയതന്നെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഈ ഒരു മൊമെന്റിൽ

0: കളേഴ്സ്.
1: എന്റെ പേര് വിപഞ്ചിക. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. വിമൻസ് കോളേജ് വഴുതക്കാട് തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. കോളേജിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഡേനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് കോളേജിന്റെ ഗേറ്റ് കടന്ന് ചെന്നപ്പോഴത്തേക്കും കുറെ ഓർമ്മ അല്ലെങ്കിൽ തോട്ട്സ് വന്നായിരുന്നു. എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം ഇനി 4 വർഷം എന്ന് ഞാൻ ആലോചിച്ചു. ആദ്യമായി ആ കോളേജ് ഗേറ്റ് കടന്നപ്പോഴത്തേക്ക് എനിക്ക് ഓണസ്റ്റ്ലി ഒരു മിക്സഡ് ഫീലിംഗ് ആണ് വന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ കൂടെ ഒരു ചെറിയ നെർവസ് ഉണ്ടായിരുന്നു. എങ്ങനെ എനിക്ക് ഇവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവോ, ജെന്യൂൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു.

പക്ഷെ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മള് ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടിരുന്ന ആൾക്കാരാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറെ ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുള്ളത്. പണ്ടൊരു ഹായ് പറഞ്ഞിട്ട് ഇപ്പോ ഒരു ഫാമിലി ആയ കുറെ പേരെ എനിക്കറിയാം. അവരിപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്, ഇപ്പോഴും എന്റെ കൂടെ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട്ഷിപ്പാണ്. എന്നുവെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഡീപ്പായിട്ട് പോകാനും ഒരുപാട് ചാൻസ് ഉണ്ട് അവിടെ. അതും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അവരെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു ഹായ് ഒന്ന് പറയും, പിന്നെ ചെറുതായിട്ടൊക്കെ കൂടെ വരും, പിന്നെ ഫുഡ് കഴിക്കാൻ വരും, പിന്നെ അത് പുറത്തുപോയി ഫുഡ് കഴിക്കുന്നതാവും, പിന്നെ നമ്മുടെ വീട്ടിൽ വരും, പാരന്റ്സിനെ കാണും, അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ഒരു സ്മോൾ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം അവര്. പിന്നീട് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരായിരിക്കും നമുക്ക് എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലിനെ പോലെ തന്നെ ഫ്രണ്ട്സും വേണം എന്നൊരു രീതിയിലായിപ്പോ. ഇപ്പൊ വിമൻസ് കോളേജിന് ഞാൻ കേറുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ, അയ്യോ വിമൻസ് കോളേജ് അല്ലേ, ക്ലാസ് ബങ്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമോ. എനിക്ക് കോളേജിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു കേറിയ സമയത്ത്. ഞാൻ ഈ ആൾക്കാർ അല്ലെങ്കിൽ എന്റെ വേറെ കോളേജിൽ പോയ പിള്ളേർ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് പറയുന്ന ഒരു അറിവ് വെച്ചെന്ന് വെച്ചാൽ, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വിഭജിക കോളേജിൽ പോയാലും ഫുൾ പഠിത്തമായിരിക്കും, സ്കൂള് പോലെ ആയിരിക്കും, ജയില് പോലെ ആയിരിക്കും എന്നൊക്കെ കുറെ തോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ആ ഗേറ്റിൽ കൂടെ കിടന്നത്. അപ്പോ എന്റെ ഇതെന്ന് വെച്ചാൽ, അയ്യോ സ്കൂള് തന്നെ ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു, എനിക്ക് കോളേജ് പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ബിക്കോസ് അല്ലാണ്ട് നോക്കിയ എന്തുകൊണ്ടും കോളേജ് ലൈഫ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോലും പിന്നെ എന്റെ സ്കൂൾ ലൈഫ് ഞാൻ ആലോചിച്ചിട്ടില്ല ഈ കോളേജിലോട്ട് വന്നതിന് ശേഷം. ചിലപ്പോൾ എന്റെ ഈ കോളേജിന്റെ ആ ഒരു ഇത് കൊണ്ടാവാം. എന്റെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവരായിരിക്കും ഇതിന്റെ ഒരു റീസൺ. ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാരും കൊണ്ട് എന്റെ കോളേജിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ ഒന്ന് പഠിക്കാൻ വേണ്ട, ക്ലാസ് കേൾക്കണ്ട, ചുമ്മാ ജസ്റ്റ് അവിടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് നമുക്ക് ആലോചിക്കാം, പാട്ട് കേൾക്കാം. അത്രയും നല്ലൊരു സറൗണ്ടിങ്സ് ആണ് ആ കോളേജിന്റെ അകത്തുള്ളത്. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പീസ്ഫുൾ ആയിട്ടൊരു ഫ്രഷ് എയർ ഫീൽ ചെയ്യാൻ പറ്റും. ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലിലാടാം, ചെറുതായിട്ട് കുറച്ച് പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അവിടെ ഇരുന്നിട്ട് കുറച്ച് സംസാരിക്കുക ചെയ്യാം. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻറ്റീൻ ആണ്. ക്യാൻറ്റീൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. പിന്നെ പിന്നെ നമുക്ക് ഒരു ഫ്രണ്ട്സ് ഒക്കെ ഗ്യാങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് മറന്നിട്ട് നമ്മൾ സംസാരത്തിലോട്ടാവും ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്റെ സ്കൂളിലെ ക്യാൻറ്റീനും കോളേജ് ക്യാൻറ്റീനും തമ്മിൽ കുറെ ഡിഫറൻസ് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ കോളേജ് ക്യാൻറ്റീൻ. ഞാൻ എല്ലാവരുടെടുത്തും പൊക്കി പറയുന്ന ഒരു കാര്യം എന്റെ കോളേജ് ക്യാൻറ്റീൻ. ഇപ്പൊ പുറത്തു നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം, എന്റെ കോളേജ് ക്യാൻറ്റീനിലോട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് കുറെ സാധനങ്ങളുണ്ട്. പറയുകയാണെങ്കിൽ ബിരിയാണി, ലൈം ജ്യൂസ് ഉണ്ട്. സ്പെഷ്യലായിട്ടാണെങ്കിൽ എപ്പോഴും മെനു മാറും, പക്ഷെ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മീൽസ് നല്ല ടേസ്റ്റ് ആണ്. വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ആ ക്യാൻറ്റീനിൽ പോയിട്ട് കഴിക്കുന്ന ഒരു രുചി എന്ന് പറയുന്നത്. ഒരു മാറ്റവും ഇല്ല, എല്ലാം പറയുകയാണ്. ചായ, കടികൾ, ജ്യൂസ്, ചപ്പാത്തി, ചിക്കൻ കറി, കുറുമ, ഇഡ്ഡലി സാമ്പാർ എല്ലാം ഉണ്ട്. അതും തുച്ഛമായ റേറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് പുറത്തു നിന്നൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ട് കഴിച്ചിട്ട് പറയും, അയ്യോ ഇത് എന്ത് ടേസ്റ്റാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, ഈ റെസ്റ്റോറൻറ്റിൽ പോലും അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലൊക്കെ പോകുമ്പോൾ അതിൻ്റെയും കാട്ടിലും ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ക്യാൻറ്റീൻ ഫുഡ് എന്ന് പറയുന്നത്. അതൊരു ബെസ്റ്റ് മെമ്മറി ആയിരിക്കും ഞാൻ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും ഈ കോളേജിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനെ ക്യാൻറ്റീനിൽ വെച്ചിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിക്കോസ് ഡെയിലി ക്യാൻറ്റീനിൽ വന്ന് വന്ന് അങ്ങനെ സംസാരിച്ചിട്ട് ഒരു നല്ല ഗ്രേറ്റ് ബോണ്ട് ഉണ്ടാക്കിയ കുറെ പേര് എനിക്കറിയാം. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എന്റെ കോളേജിലെ ക്യാൻറ്റീൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്റെ കോളേജില് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ മരങ്ങളാണ്. ബിക്കോസ് എവിടെ തിരിഞ്ഞാലും കുറച്ച് ഗാർഡൻ, കുറച്ച് പൂക്കൾ. ഒരു സ്ഥലത്ത് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സ്പെസിഫിക് സ്ഥലത്ത് ഒരുപാട് ചിത്രശലഭങ്ങൾ, നല്ല കിളികൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ കോളേജിൽ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു കോളേജിനുപരി എനിക്കൊരു പാർക്കിലിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് എപ്പോഴും പോകുമ്പോഴും ചെന്ന് കയറുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് വൈബാണ് ആ കോളേജിൽ കിട്ടുന്നത്. പിന്നെ അവിടുത്തെ അധ്യാപകരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് കോളേജിലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. എന്റെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈക്വലി പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. എന്ത് വേണമെങ്കിലും നമുക്കിപ്പോ പറയാൻ പറ്റും അവരടുത്ത്. നമുക്കൊരു പേടിയൊന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ കാണുമല്ലോ, നമുക്ക് പേടിയായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എന്ത് വേണോ പറയാം, അവരതിനൊട്ടൊരു സൊല്യൂഷൻ നമുക്ക് എന്തായാലും തന്നിരിക്കും. പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും പഠിക്കുന്ന കാര്യം അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് പോയി പെട്ടെന്ന് പറയാൻ പറ്റുന്ന ടീച്ചേഴ്സാണ് നമ്മുടെ ഈ കോളേജിലുള്ളത്. 3ാമത്തെ വർഷമാണ്, എനിക്കിനി 1 വർഷം കൂടെ ഉണ്ട്. ഈ 3 വർഷത്തിൽ ഒരുപാട് നമുക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രയും ഞാൻ മെമ്മറീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും ടീച്ചേഴ്സിന്റെ കൂടെ ആണെങ്കിലും കോളേജിലെ ഒരു ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസ് ആണെങ്കിലും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കോളേജിന്റെ പുറത്ത് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെ മെമ്മറി ആണെങ്കിലും, സിനിമ കാണാൻ പോകുന്നതിന്റെ ആണെങ്കിലും, ചെറുതായിട്ട് ക്ലാസ് ബങ്കിങ് ആണെങ്കിലും, അതൊക്കെ ഒരു മെമ്മറി ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ കോളേജ് എനിക്കൊരു എഡ്യൂക്കേഷൻ മാത്രമായിട്ടല്ല ഇപ്പൊ തോന്നുന്നത്.

ഇതുപോലെയൊക്കെ കാണുമല്ലോ. അത് പക്ഷെ സ്കൂളിൽ എനിക്ക് അങ്ങനെ പറയാനൊന്നും ഒട്ടും ചാൻസ് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കോളേജിലാണെങ്കിൽ എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരുപാട് പേര് എനിക്ക് കിട്ടി. അത് ഒരുപാട് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ബിക്കോസ് ഒന്നോ രണ്ടോ പേര് മാത്രമല്ല. പിന്നെ എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട്, എപ്പോഴും വീട്ടിൽ വരുന്നവരും ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് എനിക്കുണ്ട്. അല്ലാണ്ട് കോളേജിലെ എല്ലാവരും ഈക്വലി ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അത് പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ അത് വേറെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് കോളേജിന് മൊമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലൈവ്ലി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരു ഒറിജിനൽ അല്ലെങ്കിൽ ഓർഡിനറി ഡേ ഈ ഒരു കോളേജിൽ ഇപ്പോൾ ഡെയിലി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഒരു അലങ്കാരത്തിന്റെ കാര്യമില്ല കോളേജിന്, എപ്പോഴും ആ ഒരു ബ്യൂട്ടി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഓർഡിനറി ഡേ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ കയറി പോകുന്നു ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് കയറി നടന്ന് പാട്ട് കേട്ട് അങ്ങനെ ചുറ്റി ക്യാൻറ്റീന്റെ വഴി കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് കറങ്ങി ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ട് സംസാരിച്ച് പിന്നെ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഒരു ബുക്കൊക്കെ വായിച്ച് തിരിച്ച് വീട്ടിൽ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി എന്ന് പറയുന്നത്. ലൈബ്രറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലും ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടിരുന്ന് സംസാരിക്കുന്നതാ. ക്യാൻറ്റീൻ കഴിഞ്ഞിട്ട് ലൈബ്രറിയാണ് വരുന്നത്. ചിലപ്പോൾ ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ ഇരുന്ന് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് റൂമിലൊന്നും ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് വിശ്വസീയമായിട്ടുള്ള ക്ലൈമറ്റും ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ക്യാൻറ്റീൻ അല്ലെങ്കിൽ ലൈബ്രറിയാണ്. അവിടുത്തെ ഒരു വൈബ് പിന്നെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ കോളേജ് എനിക്ക് എവിടെ പൊക്കി പറയുന്ന സാഹചര്യം വന്നാലും എനിക്കത് തീരത്തില്ല, അത്രയും പറയാൻ എനിക്കുണ്ട്.

0: കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈ പിടിച്ചിരിക്കണം.
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
3: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
5: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി

ടി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495655631. ഒരു നമ്പർ കൂടി 9495655631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വേൾഡ് സർക്കുലർ എക്കണോമി ഫോറം 2026 പത്താം പതിപ്പിന് ഗുജറാത്ത് ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ തുടക്കമായി. ഇന്ത്യയിൽ ആദ്യമായി നടത്തുന്ന ഫോറം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ബ്രിക്സ് ഉച്ചകോടിയുടെ അത്താഴവിരുന്നിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കാതിരുന്നതിനെ BJP വിമർശിച്ചു. രാഷ്ട്രീയവും ആശയപരവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ദേശീയ താൽപര്യത്തിന്റെ കാര്യത്തിൽ ഒരു ഭിന്നതയ്ക്കും ഇടമുണ്ടാകരുതെന്ന് BJP നേതാവും MPയുമായ ബൻസുരി സ്വരാജ് പറഞ്ഞു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട് സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മാണം പൂർത്തിയായ KG മാരാർ സ്മൃതി മണ്ഡപം BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ കണ്ണൂരിൽ അറിയിച്ചതാണ് ഇക്കാര്യം. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന നേതൃ ക്യാമ്പ് ഈ മാസം 18 മുതൽ 20 വരെ കണ്ണൂർ പരശ്ശിനിക്കടവ് PR നഗറിൽ. 18 RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം നിലമ്പൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. മുൻ എക്സൈസ് കമ്മീഷണർ P മുരളികുമാറിന്റെ വീട്ടിലെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ആളപായമില്ല. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ ഗേറ്റ് തടഞ്ഞ് പ്രതിഷേധം. പ്രദേശവാസികൾക്ക് നൽകിയ സൌജന്യ ടോൾ പാസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ജനകീയ പ്രതിഷേധം. സ്വർണവിലയിൽ നേരിയ വർധന. പവന് 240 രൂപ വർദ്ധിച്ച് 112,320 രൂപയ്ക്കാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 14,040 രൂപ. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: പ്രിയപ്പെട്ട എന്തു, നീയും ഞാനും ഒരുമിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും നീ പല പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോഴാകട്ടെ, നീ മുസോറിയിലാണ്, ഞാൻ അലഹബാദിലും. പഴയതുപോലെ നേർക്കുനേർ ഇരുന്ന് സംസാരിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ചെറിയ കുറിപ്പുകൾ എഴുതി നിനക്കയക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് വലുതും ചെറുതുമായ അനേകം രാജ്യങ്ങളായി അത് വിഭജിക്കപ്പെട്ടതിനെക്കുറിച്ച്.
0: ഒരച്ഛൻ മകൾക്ക് എഴുതി തുടങ്ങുകയാണ്. വിദ്യാർത്ഥിനിയായ 10 വയസ്സുകാരിക്ക് കാതങ്ങൾക്കപ്പുറമിരുന്നുകൊണ്ട് സ്നേഹനിധിയായ പിതാവ് വാത്സല്യവും വിജ്ഞാനവും ചാലിച്ചു ചേർത്ത് മഷിപ്പേന കൊണ്ട് മകൾക്ക് എഴുതി അയക്കുന്ന അമൂല്യമായ അക്ഷര സമ്മാനങ്ങളായിരുന്നു ആ കത്തുകൾ.
4: കത്തെഴുത്ത് പ്രധാന ആശയവിനിമയ മാർഗമായിരുന്നു അന്ന്. ടെലിഫോൺ അടക്കമുള്ള വിനിമയ ഉപകരണങ്ങളൊക്കെ എത്രയും ദുർലഭം. കടലാസിൽ കുനുകുനാ ഒഴുകി വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്തിൻ്റെ വാതായനങ്ങൾ മിടുക്കിയും സംശയാലുവുമായ മകൾക്കു മുന്നിൽ തുറന്നിടുകയാണ് ഈ പിതാവ്.
0: തന്റെ അസാന്നിധ്യത്തിലും മകളുടെ അറിവിന്റെ ചക്രവാളങ്ങൾ വികസിക്കണമെന്ന് കരുതിയ നെഹ്റു ജയിൽവാസകാലത്തും വിദേശവാസകാലത്തും മകൾക്ക് എഴുതിക്കൊണ്ടേയിരുന്നു. 1928 വേനൽക്കാലത്ത് അച്ഛൻ മകൾക്കയച്ച കത്തുകളാണ് അതേ പേരിൽ പ്രസിദ്ധമായ ചെറിയ പുസ്തകം. ലഘുവായ ഇടവേളകൾക്ക് ശേഷം കുറേക്കൂടി ഗൗരവത്തിൽ മകൾക്ക് നെഹ്റു തുടർന്നെഴുതി. ആ കത്തുകളാണ് വിശ്വചരിത്രാവലോകനം, ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എന്ന പേരിൽ പിൽക്കാലത്ത് പുസ്തകമായത്.
4: ആയിരത്തി 1929 നവംബർ മാസത്തിലാണ് അച്ഛൻ മകൾക്കയച്ച കത്തുകളുടെ ആദ്യ പ്രതി പ്രസിദ്ധീകരിക്കുന്നത്. അലഹബാദ് ലോ ജേണൽ പ്രസ് ആയിരുന്നു ആദ്യ പ്രസാധകർ. കത്തുകൾ പുസ്തകമായതിനെപ്പറ്റി ആദ്യ പതിപ്പിന്റെ മുഖവരിയിൽ നെഹ്റു പറയുന്നു,
3: "1928 വേനൽക്കാലത്താണ് എന്റെ മകൾ ഇന്ദിരയ്ക്കായി ഞാൻ ഈ കത്തുകൾ എഴുതിയത്. ആ കാലത്ത് അവൾ ഹിമാലയത്തിലെ മുസോറിയിലായിരുന്നു. ഞാൻ താഴെ സമതലത്തിലും 10 വയസ്സായ ഒരു പെൺകുട്ടിയുടെ പേരിൽ അവളെ മാത്രം ഉദ്ദേശിച്ചെഴുതിയ കത്തുകളായിരുന്നു അത്. പക്ഷേ എന്റെ ചില സുഹൃത്തുക്കൾ ഈ കത്തുകളിൽ കൂടുതലായി എന്തോ ഒരു മൂല്യം കണ്ടെത്തി. ഈ കത്തുകൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചത് അവരാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ കത്തുകൾ വായിക്കുന്ന ഏതാനും കുട്ടികളെങ്കിലും നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്തെ കുറേയേറെ രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു കുടുംബമായി കാണാൻ തുടങ്ങുമെന്ന്. അതുമാത്രമല്ല, കുറച്ചൊരു സങ്കോചത്തോടു കൂടിയാണെങ്കിലും ഞാൻ ആശിക്കുന്നുണ്ട്, ഇതെഴുതുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ആനന്ദത്തിന്റെ ഒരു അംശമെങ്കിലും ഇത് വായിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുമെന്ന്."
0: നെഹ്റുവിന്റെ ആശ അസ്ഥാനത്തായില്ല. അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയ പുസ്തകമായി വളരെ വേഗം മാറി. 1929 ഒന്നാം പതിപ്പിനെ തുടർന്ന് 1931 രണ്ടാം പതിപ്പും തുടർന്ന് വ്യത്യസ്ത ഭാഷകളിൽ ഇന്ത്യക്കകത്തും പുറത്തും അനേകം പതിപ്പുകളും പുറത്തുവന്നു. 1929 തന്നെ ഇന്ത്യയിലെ വിഖ്യാത സാഹിത്യകാരൻ മുൻഷി പ്രേംചന്ദ് പിതാ കെ പത്ര പുത്രേ കെ നാം എന്ന പേരിൽ ഈ കൃതി ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി. വിവിധ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി അനേകം പരിഭാഷകൾ പുറത്തുവന്നു. 1941 അമ്പാടി ഇക്കാവമ്മ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. മലയാളത്തിൽ പല കാലങ്ങളിലായി വേറെയും വിവർത്തനങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്.
4: എഴുത്തുകാരനായ നെഹ്റുവിന്റെ ജീവിത ദർശനവും ലോകവീക്ഷണവും സർഗാത്മക ചിന്തയും വിദ്യാഭ്യാസ വീക്ഷണവും ഒരുമിക്കുന്ന ഈ പുസ്തകം കുട്ടികൾക്ക് വേണ്ടിയാണ് പുസ്തകമാക്കിയതെങ്കിലും ഇത് കേവലം ഒരു ബാലസാഹിത്യകൃതിയല്ല. പുസ്തക വായനക്കാരായ ധാരാളം മുതിർന്ന ആളുകളുടെയും ഇഷ്ടരചനയാണ് ഈ കത്തുകളുടെ പുസ്തകം. വൈജ്ഞാനിക മൂല്യം കൊണ്ട് ഒരു മികച്ച റഫറൻസ് ഗ്രന്ഥത്തിൻ്റെ തലത്തിലാണ് ഇതിൻ്റെ സ്ഥാനം.
0: ഭൂമി ഉണ്ടായതെങ്ങനെ, ആദ്യ ജീവികൾ ഏതൊക്കെ, ആദിമ മനുഷ്യന്റെ ഉദ്ഭവവും ജീവിത രീതിയും വർഗങ്ങളും ഭാഷകളും നാഗരികത ഗോത്രജീവിതം മതങ്ങളുടെ ആവിർഭാവവും തൊഴിൽ വിഭജനവും കൃഷിയും സമൂഹ ജീവിതവും.
4: മഹാനഗരങ്ങൾ, ലോകരാജ്യങ്ങൾ, കടൽയാത്രയും കച്ചവടവും, ഭാഷ, അക്ഷരം, അക്കം, രാജാക്കന്മാർ, ദേവാലയങ്ങൾ, പുരോഹിതന്മാർ, ഫോസിലുകളുടെ പ്രാധാന്യം, ഇന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ വരവ്, പുരാണ ഇതിഹാസങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന 30 വിഷയങ്ങളാണ് പിതൃലിഖിതങ്ങളുടെ ഈ ചെറിയ പുസ്തകത്തിൽ അനുക്രമമായി വിവരിക്കുന്നത്.
0: ഭൂമിയുടെ സൃഷ്ടി മുതൽ ആരംഭിക്കുന്ന ഈ കഥകളിലൂടെ ലോകചരിത്രവും മനുഷ്യ സംസ്കാരത്തിന്റെ വഴിയടയാളങ്ങളും

0: മനോഹരമായ ദൃശ്യവിന്യാസത്തിൽ ആവിഷ്കരിക്കുന്നു. പ്രകൃതിയുടെ പുസ്തകത്തെ പ്രിയദർശിനിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ കത്ത് തുടങ്ങുന്നത്. ജീവനുള്ളതൊന്നും ഇല്ലാതിരുന്ന പ്രപഞ്ചത്തിന്റെ വിദൂര ഭൂതകാലത്തെ തുടർന്ന് മൃഗങ്ങൾ മാത്രം ജീവിച്ചിരുന്ന മറ്റൊരാദികാലം, പിന്നെ ചെറിയ മനുഷ്യനിൽ നിന്ന് വലിയ മനുഷ്യനിലേക്കുള്ള പരിണാമകാലം, ജീവന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഒന്നൊന്നായി ആദ്യ കത്തിൽ തന്നെ ഇതൾ വിടർത്തുകയാണ്. അജ്ഞാതമായ പ്രാചീന ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴി ഈ പുസ്തകത്തിൽ നെഹ്റു വിവരിക്കുന്നുണ്ട്.
1: പാറകളും പർവ്വതങ്ങളും സമുദ്രങ്ങളും നക്ഷത്രജാലങ്ങളും പുഴകളും മരുഭൂമികളും അക്കാലത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങളുടെ ശരീര അവശിഷ്ടങ്ങളും ഫോസിലുകളും മറ്റു പല വസ്തുക്കളും ചേർന്ന് ഒരുക്കിയിട്ടുള്ളതാണ് ഭൂമിയുടെ പ്രാരംഭകാലത്തെക്കുറിച്ചുള്ള ചരിത്ര പുസ്തകം. ഭൂമിയുടെ ആദ്യകാല കഥകൾ മനസ്സിലാക്കാനുള്ള ശരിയായ മാർഗം മറ്റുള്ളവർ എഴുതി വച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ മഹത്തായ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പാറകളും മലകളും മറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഭൂമിയുടെ പ്രാചീന ചരിത്രം മനസ്സിലാക്കാനുള്ള ശ്രമം നീ അധികം താമസിയാതെ തന്നെ തുടങ്ങുമെന്നാണ് എന്റെ പ്രതീക്ഷ.
2: വഴിയിൽ കാണുന്ന ഒരു കല്ലിനു പോലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നെഹ്റു മകളെ ബോധ്യപ്പെടുത്തുന്നു. നല്ല മിനുസമുള്ള ഇരുണ്ട ആ കുഞ്ഞിക്കല്ല് എങ്ങനെയാണ് ഉരുണ്ടത്? ഇത്രത്തോളം മിനുസവും തിളക്കവും അതിന് എങ്ങനെ കൈവന്നു? കാണാൻ നല്ല കണ്ണുകളും കേൾക്കാൻ നല്ല കാതുകളുമുള്ള ഇന്ദിരയ്ക്ക് കല്ലുതന്നെ അതിൻ്റെ സ്വന്തം കഥ പറഞ്ഞുകൊടുക്കുന്നു.
3: വളരെ വളരെ മുമ്പ് ഞാൻ ഒരു ചെറിയ പാറയായിരുന്നു. പരുപരുത്ത അറ്റങ്ങളും മൂർച്ചയുള്ള മൂലകളുമുള്ള വലിയൊരു കല്ല്. കുറെ അധികം കാലം ഞാൻ മലയോരത്ത് കിടന്നു. പിന്നെ പെയ്ത പെരുമഴയിൽ ഉരുണ്ടുരുണ്ട് താഴ്വാരത്തിൽ വന്നു വീണു. അവിടുന്ന് ഒരു കാട്ടരുവിയിലെത്തി. ആ ഒഴുക്ക് എന്നെ തള്ളി ഒരു വലിയ പുഴയിലെത്തിച്ചു. അങ്ങനെ എത്രയോ വർഷങ്ങളായി ഞാൻ ഉരുളുകയായിരുന്നു. പുഴയുടെ അടിത്തട്ടിൽ കിടന്ന് നിരന്തരം ഉരുളുന്നതിനിടയിൽ എന്റെ പരുപരുത്ത അറ്റങ്ങൾ മയപ്പെട്ട് മിനുസപ്പെടാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഞാൻ നിനക്കിഷ്ടപ്പെട്ട വെള്ളാരങ്കല്ലായി മാറി. കുറെ നാൾ കൂടി ഒഴുകിയിരുന്നെങ്കിൽ ഒരു മണൽത്തരിയോളം ചെറുതായി കടലോരത്ത് കളിച്ചു തിമിർക്കുമായിരുന്നു.
0: രസകരമായ ഈ കഥ പ്രകൃതിയുടെ പരിണാമ ചരിത്രത്തിന്റെ കൗതുകകരമായ ഒരു ഏടുകൂടിയാണ്. മൂന്നാമത്തെ കത്ത് മുതൽക്കാണ് ഭൂമിയുടെ ആരംഭകാലം മുതൽക്കുള്ള ഏറ്റവും വിസ്മയകരമായ കഥ നെഹ്റു പറഞ്ഞു തുടങ്ങുന്നത്.
1: ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നും ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നും നിനക്കറിയാമല്ലോ. ഭൂമിയടക്കം സൂര്യനെ വലം വയ്ക്കുന്ന എല്ലാറ്റിനെയും നമ്മൾ വിളിക്കുന്നത് സൂര്യന്റെ ഗ്രഹങ്ങൾ എന്നാണ്. എന്നാൽ ചന്ദ്രനെ വിളിക്കുന്നത് ഭൂമിയുടെ ഉപഗ്രഹം എന്നാണ്. കാരണം ചന്ദ്രൻ എപ്പോഴും ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നു. സൂര്യനും അതിന്റെ ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും കൂടി ചേർന്ന് ഒരു സന്തുഷ്ട കുടുംബം, അതിനെ നമ്മൾ സൗരയൂഥം എന്ന് പറയുന്നു.
2: സൗരയൂഥത്തിന്റെ ഭാഗമായ ഭൂമി ആദ്യം ചുട്ടുപൊള്ളുന്ന ഗോളമായിരുന്നെന്നും ആദ്യം അതിൽ ജീവന്റെ അംശം അസാധ്യമായിരുന്നെന്നും നെഹ്റു ഇന്ദിരയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഭൂമിയിൽ ജീവൻ ഇതളിട്ടുണർന്ന കഥ പറയുമ്പോൾ സസ്യങ്ങൾക്കും ജീവനുണ്ടെന്നുള്ള ശാസ്ത്ര സത്യത്തിലേക്കും മകളുടെ കൗതുകത്തെ അച്ഛൻ കൈപിടിച്ചാനയിക്കുന്നു.
1: ചിലർ പറയുന്നത് കല്ലുകളിലും പാറകളിലും പോലും ജീവന്റെ അംശമുണ്ടെന്നാണ്. അവ തനതായ വിധത്തിൽ വേദന അറിയുന്നുണ്ടത്രേ. പക്ഷേ അത് നമുക്ക് നേരിൽ കണ്ടറിയാനാകില്ല. നിനക്ക് ഓർമ്മയുണ്ടോ, ജനീവയിൽ വെച്ച് മാന്യനായ ഒരാൾ നമ്മെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സർ ജഗദീഷ് ബോസ് എന്നായിരുന്നു. സസ്യങ്ങൾക്കും ഗണ്യമായൊരളവിൽ ജീവനുണ്ടെന്ന് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്.
2: ഫോസിലുകളുടെ പഠനം വഴി ജന്തുക്കളുടെ കാലപ്പഴക്കം കണ്ടെത്തുന്നതിനെക്കുറിച്ചും സമുദ്രജലത്തിൽ ജീവന്റെ ആദ്യ ചലനമുണ്ടായതിനെക്കുറിച്ചും

0: ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാനാകാത്ത ജീവികൾക്ക് അതിജീവനം അസാധ്യമായതിനെക്കുറിച്ചും രസച്ചരട് പൊട്ടാതെ ചാച്ചാജി വിശദീകരിക്കുന്നു. മനുഷ്യന്റെ പരിണാമകഥ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്.
1: മനുഷ്യൻ ആരംഭദശയിൽ കേവലം ഒരു വാലില്ലാ കുരങ്ങൻ മാത്രമായിരുന്നു. തീർച്ചയായും അവൻ അവിടെ നിന്നില്ല, അല്ലെങ്കിൽ പ്രകൃതി അവനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയാം. കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കി. ഇന്ന് നോക്കൂ, മനുഷ്യന്റെ അഹന്തയ്ക്ക് ഒരു അവസാനമില്ല. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവി താനാണെന്ന് അവൻ അഹങ്കരിക്കുന്നു. മറ്റുള്ള മൃഗങ്ങളെക്കാളൊക്കെ ഉപരിയാണ് താൻ എന്ന ഭാവം. എന്നാലും കുരങ്ങന്മാരുടെയും വാലില്ലാ കുരങ്ങന്മാരുടെയും തൊട്ടടുത്ത ബന്ധുക്കളാണ് നമ്മൾ എന്നറിഞ്ഞിരിക്കുക നല്ലൊരു കാര്യമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ആദ്യം മനുഷ്യവാസമുണ്ടായതെന്ന് പറയുവാനാവില്ല. ഏതാണ്ട് ഒരേ സമയത്ത് പല ഭാഗത്ത് മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകാം. താരതമ്യേന തണുപ്പ് കുറഞ്ഞ പ്രദേശങ്ങളിൽ മനുഷ്യവാസം തുടങ്ങിയിരിക്കാം. ഉറഞ്ഞുകിടന്ന മഞ്ഞ് ഉരുകി ഒലിച്ചപ്പോൾ അവിടെ വിശാലമായ മൈതാനങ്ങൾ രൂപപ്പെട്ടിരിക്കാം. കാലികളെയും കൊണ്ട് അലഞ്ഞു തിരിയുന്ന അന്നത്തെ മനുഷ്യരെ നൊമാഡുകൾ എന്നാണ് വിളിച്ചിരുന്നത്. വലിയ നദീതീരങ്ങളിൽ അവർ പാർപ്പുറപ്പിച്ചിട്ടുണ്ടാവാം. അവിടെ കൃഷിപ്പണി എളുപ്പമായി. ഇന്ത്യയിൽ മനുഷ്യർ സ്ഥിരതാമസമാക്കിയത് സിന്ധു, ഗംഗ തുടങ്ങിയ വലിയ നദികളുടെ കരയിലായിരിക്കാം. മെസൊപ്പൊട്ടോമിയയിൽ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതീരങ്ങളിൽ, ഈജിപ്തിൽ നൈൽ നദീതീരത്ത്.
0: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യവർഗം ദ്രാവിഡ ജനതയാണെന്നും അവർക്കിടയിലേക്ക് ആര്യന്മാരും മംഗോളിയരും കടന്നു വരികയായിരുന്നെന്നും ഇന്നും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ ജനതയുടെ പിൻഗാമികളുണ്ടെന്നും വസ്തുതകൾ നിരത്തി നെഹ്റു വിശദീകരിക്കുന്നു.
2: ആര്യാധിനിവേശം ലോകവ്യാപകമായ ഒരു പ്രതിഭാസമായിരുന്നു. ആര്യഭാഷാ കുടുംബം ലോകം മുഴുവൻ അങ്ങനെ പ്രചാരത്തിലായെന്ന് ഭാഷയെക്കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്നു. ഇന്ത്യക്കാർ എന്ന നിലയിൽ ജീവിതം സന്തോഷകരമാക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്ന നെഹ്റു തന്നെ അതിന്റെ ഉത്തരവും കണ്ടെത്തുന്നു.
1: നമ്മുടെ ജീവിത രീതിയിലും ആചാരങ്ങളിലും നല്ലതായി എന്തെല്ലാമുണ്ടോ അതെല്ലാം നമ്മൾ പോഷിപ്പിച്ച് കൊണ്ടുവരണം. ദുഷിച്ചതായി വല്ലതുമുണ്ടെങ്കിൽ അവ വലിച്ചെറിയുകയും വേണം. മറ്റ് രാജ്യങ്ങളിൽ നല്ലതായി എന്തെങ്കിലും കണ്ടാൽ തീർച്ചയായും സ്വീകരിക്കണം. നമ്മൾ ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കണം. അതേസമയം വലിയൊരു ലോക കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെന്ന് ഓർക്കുകയും വേണം. ലോകത്തെ മുഴുവൻ കൂടുതൽ സന്തോഷകരമായ ഒരിടമാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
0: സമഭാവനയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും അടിസ്ഥാന പാഠങ്ങളാണ് ഇത്തരം ഉപദേശങ്ങളിലൂടെ ഈ പിതാവ് മകൾ ഇന്ദിരയ്ക്ക് എപ്പോഴും പകർന്നുകൊടുത്തിരുന്നത്. ഗോത്രങ്ങൾ നിലവിൽ വന്നതോടെ ഓരോ ഗോത്രത്തിനും തലവന്മാരുണ്ടായി. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹവും സർവസാധാരണമായിരുന്നു. പ്രകൃതിശക്തികളെയും മറ്റും ഭയന്ന ഗോത്രമനുഷ്യൻ വിശ്വാസ ആചാരങ്ങളുടെ വഴി പിന്തുടർന്നതും ഭയത്തിന്റെ വഴിയിൽ കൂടി മതം കടന്നുവരുന്നതും അനുക്രമമായി കത്തുകളിൽ വിവരിക്കുന്നു.
2: കൃഷി പ്രചാരത്തിൽ വന്നതോടെ തൊഴിൽ വിഭജനവും വ്യാപകമായി. പുരുഷന്മാരും സ്ത്രീകളും വെവ്വേറെ തൊഴിലുകളിൽ ഏർപ്പെട്ടു. അധികം ലഭിക്കുന്നത് സമ്പാദിച്ചു വെക്കുന്ന ശീലവും ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഭേദചിന്തയുമൊക്കെ ഇതിന്റെ തുടർച്ചയായിരുന്നു. ഗോത്രത്തലവന്മാരിൽ നിന്ന് രാജാക്കന്മാർ രൂപമെടുത്തതിനെപ്പറ്റി ഒരു കത്തിൽ നെഹ്റു എഴുതി.
1: പഴയകാലത്തെ ഗോത്രത്തലവന്മാരെപ്പറ്റി പറഞ്ഞ് നമ്മൾ കുറച്ചധികം സമയം ചെലവഴിച്ചു. എന്തായാലും അവരുടെ കഥ വേഗം അവസാനിപ്പിക്കാം. ഈ ഗോത്രത്തലവന്മാരാണ് കാലാന്തരത്തിൽ രാജാക്കന്മാരും മഹാരാജാക്കന്മാരുമായി തീർന്നതെന്ന് നീ ഊഹിച്ചിരിക്കുമല്ലോ. ഗോത്രത്തലവന്മാരെ പാട്രിയാർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നത്. പാറ്റർ എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടായത്. പാറ്റർ എന്നാൽ ഫാദർ. ഗോത്രത്തലവൻ ഗോത്രത്തിന്റെ തലവൻ മാത്രമായിരുന്നില്ല, പിതാവും കൂടിയായിരുന്നു. കാലക്രമത്തിൽ ഗോത്രമുഖ്യൻ

0: സ്ഥാനം പരമ്പരാവകാശമായി. അച്ഛന്റെ കാലശേഷം മകൻ എന്ന സ്ഥിതി. ഗോത്രമുഖ്യൻ തന്നെ രാജാവായി വളർന്നു.
1: സംസ്കാര കേദാരങ്ങളായ പൂർവകാല നഗരങ്ങളെപ്പറ്റി ഒന്നിലേറെ കത്തുകളിൽ നെഹ്റു വാചാലനാകുന്നുണ്ട്. വലിയ വാസ്തുവിദ്യകളുടെ ഭാഗങ്ങൾ ചരിത്രം ഉത്ഖനനം ചെയ്ത നഗരാവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്.
2: മെസൊപ്പൊട്ടോമിയൻ നാഗരിക കാലത്തെ മഹാനഗരങ്ങളായ ബാബിലോൺ, അസൂർ, നിനവേ എന്നിവ ഇന്ന് പേരുകൾ മാത്രമായി. പ്രാചീന നഗരമായ സിറിയയിലെ ഡമാസ്കസ് ഇപ്പോഴും വലിയ ലോക നഗരമാണ്. ഡൽഹിക്കരികിലുണ്ടായിരുന്ന പഴയ ഇന്ദ്രപ്രസ്ഥം ഇന്നില്ല. ബനാറസ്, അലഹബാദ്, പാറ്റ്ന, കാൺപൂർ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളൊക്കെ നദീതീരങ്ങളിൽ വികസിച്ചു വന്നവയാണ്.
1: ഈജിപ്റ്റ്, ക്രീറ്റ് എന്നീ മഹാനഗരങ്ങളുടെ അവശേഷിപ്പുകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കണ്ട പുരോഗമന സ്വപ്നങ്ങളുടെ ബാക്കി പത്രങ്ങൾ ആരെയും രോമാഞ്ചകഞ്ചുകമണിയിക്കും. ഈജിപ്തിലെ പിരമിഡുകൾ ആധുനിക ശാസ്ത്രത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനിർമ്മിതികളാണ്. ഫറവോമാരുടെ മൃതശരീരങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾ മമ്മികളായി പിരമിഡുകൾക്കുള്ളിൽ അമർന്നു കിടക്കുന്നു. അതേ കാലത്ത് തന്നെ ചൈനയിലും ഇന്ത്യയിലും നാഗരികത നാമ്പിട്ടു. നദീതീരത്ത് താമസിച്ചിരുന്ന ചൈനക്കാരായ മംഗോളിയർ നിത്യോപയോഗത്തിന് പാത്രങ്ങളും ജലനിർഗമന മാർഗങ്ങളും കണ്ടെത്തി. ആശയവിനിമയത്തിന് ഹൈറോഗ്ലിഫിക്സ് എന്ന ചിത്രലിപി ഉപയോഗിച്ചു. മറ്റു രാജ്യങ്ങളുമായി വ്യാപാരബന്ധം സ്ഥാപിച്ചു. ചൈനയിലെ ചെറു രാജ്യങ്ങൾ ചേർന്ന് ഒരു സാമ്രാജ്യമായി. ഈ സാമ്രാജ്യത്തിന്റെ വാഴ്ചക്കാലത്താണ് 1400 മൈൽ നീളവും 30 അടി ഉയരവും 25 അടി വീതിയുമുള്ള വന്മതിൽ എന്ന അത്ഭുത നിർമ്മിതി യാഥാർത്ഥ്യമായത്. ഇന്ത്യയിൽ അത്തരമൊരു മതിൽ പണിഞ്ഞാൽ അത് വടക്ക് ലാഹോറിൽ നിന്ന് തെക്ക് മദിരാശി വരെ നീളമുള്ളതാകുമെന്ന് അതിന്റെ ഭീമാകാരത്വത്തിൽ വിസ്മയിച്ച് ജവഹർലാൽ ഇന്ദിരയ്ക്ക് എഴുതി.
2: പഴയകാല സമുദ്ര വ്യാപാരത്തിന്റെ സവിശേഷതകളും ഭാഷ, അക്ഷരം, അക്കം, സുകുമാരകലകൾ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളും തുടർന്നുള്ള എഴുത്തുകളിൽ നെഹ്റു പരാമർശിക്കുന്നു. പഴയകാല ചരിത്രം പഠിച്ചാൽ നമ്മൾ എത്രത്തോളം പുരോഗതി പ്രാപിച്ചു എന്നറിയാം. ഒപ്പം ചരിത്രമെന്നത് രാജാക്കന്മാരുടെയും പടനായകന്മാരുടെയും പ്രധാന വ്യക്തികളുടെയും മാത്രമല്ല, ഒരു നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് അറിവ് പകരുന്നതാകണമെന്ന ആശയമാണ് മകൾക്ക് പിതാവ് നൽകുന്ന പ്രധാന ചരിത്രബോധം.
1: തുടർച്ചയായ 25 കത്തുകൾക്ക് ശേഷം ജവാഹർലാൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നു. ഇതുവരെയും മകൾക്കയച്ച കത്തുകൾ എത്രത്തോളം ഫലവത്തായി എന്ന് പിതാവ് വിലയിരുത്തുന്നു. 26-ാമത്തെ കത്ത് അദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്നു:
0: മകളെ, എന്തു പാപ്പുവിന്റെ കത്തുകൾ വായിച്ച് നിനക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടോ? ഇനി ചെറിയൊരു വിശ്രമമാകാം എന്ന് തോന്നുന്നു. കുറെ നാളത്തേക്ക് പുതുതായി ഒന്നും ഞാൻ നിനക്ക് എഴുതാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ ഇതുവരെ എഴുതിയതിനെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കണമെന്നുണ്ട്. ഏതാനും കത്തുകളിലൂടെ കോടിക്കണക്കിന് കൊല്ലങ്ങളിലൂടെ നമ്മൾ അതിവേഗം കടന്നുപോയി. തുടങ്ങിയത് ഭൂമി സൂര്യനിൽ നിന്ന് തെറിച്ചുവീണ ഒരു തുണ്ടായിരുന്ന കാലത്ത് നിന്നാണ്. കാലങ്ങളോളം ഭൂമിയിൽ ജീവനുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോടാനുകോടി കൊല്ലങ്ങളിലൂടെ വളരെ സാവധാനം ജീവൻ വികസിച്ചു വന്നു. പതുക്കെ നമ്മൾ നാഗരികത വളർന്നു എന്ന കാലഘട്ടത്തിലെത്തി. ഇനി നമുക്ക് സഞ്ചരിക്കാൻ കോടി കോടി വർഷങ്ങളുടെ വഴികളില്ല. 4000-5000 വർഷം മുമ്പുള്ള കാലം, അവിടം വരെ ഈ കത്തുകളിലൂടെ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഈ 4000 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ചരിത്രവും മനുഷ്യന്റെ പുരോഗതിയും യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നീ കുറെ കൂടി വലുതാകുമ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് വിശദമായി വായിച്ച് മനസ്സിലാക്കാം. സ്വന്തം പാപ്പു.
1: ആയിരത്തി 1973 പുറത്തിറങ്ങിയ പതിപ്പിന്റെ മുഖവരിയിൽ പിതാവിന്റെ കത്തുകൾ തന്നിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ഇന്ദിര എഴുതി:
3: എനിക്ക് 8-9 വയസ്സുള്ളപ്പോൾ എഴുതിയ ഈ കത്തുകൾ ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യ

0: തന്നെക്കുറിച്ച് ബോധവാനാകാൻ തുടങ്ങിയതിനെക്കുറിച്ചുമാണ്. അവ വായിച്ച് മാറ്റിവെക്കാനുള്ള കത്തുകളായിരുന്നില്ല. പുതിയൊരു വീക്ഷണം എനിക്ക് പകർന്നു നൽകി. ചുറ്റുമുള്ള മനുഷ്യരോടും അവരുടെ ജീവിതത്തോടും താല്പര്യം കാണിക്കാനും കരുതലുണ്ടാക്കാനും അവ എനിക്ക് പ്രേരണ നൽകി. പ്രകൃതിയെ ഒരു പുസ്തകത്തെ പോലെ സമീപിക്കാൻ അവ എന്നെ പഠിപ്പിച്ചു. കല്ലുകളും സസ്യങ്ങളും പ്രാണികളുടെ ജീവിതവും രാത്രിയിലെ നക്ഷത്രങ്ങളും പഠിച്ചുകൊണ്ട് ഞാൻ മണിക്കൂറുകൾ ചെലവഴിച്ചു.
1: മൗസിലും കീപാഡിലും വിരലുകൾ ചലിപ്പിച്ചും വാചികമായ നിർദ്ദേശങ്ങൾ കൊടുത്തും ലോകവിജ്ഞാനം എന്തും മുന്നിലെത്തിക്കാനാവുന്ന സാങ്കേതിക വിദ്യയുടെ നിർമ്മിത ബുദ്ധിക്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അന്യഥ വിജ്ഞാനമാർഗങ്ങൾ കുറവായിരുന്ന ഒരു കാലത്ത് വിദ്യാസമ്പന്നനായ പിതാവ് തൻ്റെ മകളുടെ ജിജ്ഞാസയും കൗതുകവും ഉണർത്തി ലോകഗതിയുടെ വ്യത്യസ്ത ചിത്രങ്ങൾ അവൾക്ക് മുന്നിൽ ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും യുക്തികളിലൂടെയും പറഞ്ഞു വയ്ക്കുന്നതാണ് ഈ കത്തുകളുടെ ഉള്ളറിവ്.
2: ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനുമുള്ള ബാലമനസിന്റെ അസാമാന്യമായ നൈപുണികളെ വളർത്തി ശാസ്ത്രീയ ചിന്തകളെ കരിപ്പിടിപ്പിക്കുക എന്നതായിരുന്നു ശാസ്ത്രവീക്ഷണമുള്ള നെഹ്റുവിന്റെ ലക്ഷ്യം. തന്റെ മകളുടെ സ്വകാര്യ അനുഭവത്തിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് കൂടി ഈ കത്തുകൾ കടന്നു ചെല്ലണം എന്ന് നെഹ്റു അഭിലഷിച്ചതും ഈ വിഷയങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നതിനാലാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളുടെ ആയുസ് ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രാരംഭകാലം മുതൽ എല്ലാം അടുത്തു കാണിച്ചു തരുന്ന ഈ പുസ്തകം വായനാമുറിയിൽ അനിവാര്യമാണ്. കാരണം ഇത് അതിരില്ലാത്ത സ്നേഹത്തിന്റെ ശാശ്വത സ്മാരകമാണ്, ഇടതടവില്ലാത്ത അറിവിന്റെ അക്ഷയ ഖനിയാണ്.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിടെക് എന്ന ചിത്രത്തിനുവേണ്ടി നിഖിൽ മാത്യു പാടിയ ഗാനം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ഇന്നാദ്യം എങ്കേയും കാതൽ എന്ന ചിത്രത്തിനുവേണ്ടി ഹരീഷ് രാഘവേന്ദ്രയും ചിന്മയും പാടിയ ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, തിരയിപ്പൂക്കൾ ഇനി 4 മണിക്ക് തുടർന്ന് കേൾക്കാം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 ഇപ്പോൾ
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡോക്ടർ ബി മധുവാണ് ജീവിതാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിൽ 20 വർഷക്കാലം റിലീജിയസ് ടീച്ചറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് പൂനെ INA നടന്ന നാഷണൽ ഇന്റഗ്രേഷൻ കോഴ്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിച്ചിട്ടുണ്ട്. 1983 മുതൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പ്രചാരകനായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളിലെ ഹിന്ദി ഉപദേശക സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 ഫിജിയിൽ വെച്ച് നടന്ന ലോക ഹിന്ദി സമ്മേളനത്തിൽ വേൾഡ് ഹിന്ദി പുരസ്കാർ നൽകി ആദരിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. തന്റെ സമ്പന്നമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ഹിന്ദി ഭാഷാ പ്രചാരണ രംഗത്തെ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ അഡ്വക്കേറ്റ് ബി മധുവിനെ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
4: നമസ്കാരം.
3: സർ, എവിടെയാണ് ജനിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു? ഹിന്ദിയോട് ഇത്തരം താല്പര്യം വരാനുള്ള ഒരു കാരണം, ആ ഒരു പശ്ചാത്തലത്തിനെ കുറിച്ച് പറയാമോ?
4: ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തിരുമലയിലുള്ള ഒരു മങ്കാട് സ്കൂൾ എന്ന് പറയും, പഴയകാലത്തെ ഓലമേഞ്ഞ സ്കൂളുണ്ടല്ലോ, ഇന്നത് നൊസ്റ്റാൾജിയാണ് നമുക്ക് ഓർമ്മിക്കുമ്പോൾ. ആ സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം തിരുമലയിലുള്ള KS അബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയാണ്. ഇപ്പോൾ അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, ഹൈസ്കൂൾ വിദ്യാഭ്യാസമെല്ലാം. പ്രീ ഡിഗ്രി MG കോളേജാണ് പഠിച്ചത്. അതൊരു വലിയ അഭിമാനമായിട്ടാണ് പറയുന്നത്. മോഹൻലാലും ഞാനും ഒക്കെ ഒരേ സമയത്ത് പഠിച്ചിരുന്നതാണ്. അദ്ദേഹം ഫോർത്ത് ഗ്രൂപ്പും ഞാൻ തേർഡ് ഗ്രൂപ്പും ആയിരുന്നു MG കോളേജിൽ. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചു, ഫിലോസഫി ആയിരുന്നു. കരിവട്ടം ക്യാമ്പസിൽ MA ഹിന്ദിക്ക് പഠിച്ചു. ആ സമയത്താണ് ഇവിടെ കേരള ഹിന്ദി പ്രചാര സഭയിൽ തന്നെ ഞാൻ BA പഠിക്കുമ്പോൾ തന്നെ ഹിന്ദി ക്ലാസുകൾ നടത്തുന്നതിന് വേണ്ടി ഹിന്ദി പ്രചാരകനാകാനായിട്ട്. ഇപ്പോൾ ഹിന്ദി ക്ലാസ്സുകളെല്ലാം തന്നെ വെക്കേഷൻ സമയത്താണ് സാധാരണ നടത്താറുള്ളത്. ഞാൻ SLC കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ആ സമയം ഒരു പ്രവേശം പോലും പഠിക്കേണ്ട അവസരം കിട്ടി. അങ്ങനെ പ്രവേശിച്ച് ഭൂഷൺ സാഹിത്യാചാര്യം കഴിഞ്ഞു. സാഹിത്യരത്നം അന്ന് നമ്മുടെ നാട്ടിൽ വലിയ വിലയും നിലയുമുള്ള ഒരു ഡിഗ്രി ആയിരുന്നു. അലഹബാദ് ഹിന്ദി വിശ്വവിദ്യാലയം നടത്തിക്കൊണ്ടിരുന്നതാണ്. അന്ന് ഭാരതത്തിൽ MA തുല്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ അംഗീകാരം പോയി കഴിഞ്ഞു. സാഹിത്യരത്നവും കഴിഞ്ഞിട്ട് കേരള ഹിന്ദി പ്രചാര സഭയിൽ 83 പ്രചാരകനായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്.
3: വിദ്യാഭ്യാസ രംഗത്ത് ഹിന്ദി ഇഷ്ടവിഷയമായിട്ട് പഠിച്ചതാണോ?
4: ആ ഇഷ്ടവിഷയമായിട്ട് പഠിക്കാൻ കാരണം, ഇടയ്ക്ക് കുറച്ചു കാലം ഞാൻ ഈ ബോംബെയിലൊക്കെ ഇച്ചിരി കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഹിന്ദി സംസാരിച്ചപ്പോൾ ഹിന്ദിയോടുള്ള ഒരു സ്വാഭാവികമാണല്ലോ, പ്രാമുഖ്യം വർദ്ധിക്കുകയും. അങ്ങനെയാണ് ഹിന്ദി പഠിക്കുവാനായിട്ടുള്ള താല്പര്യം. അങ്ങനെ പ്രവേശിച്ചും ഭൂഷണം സാഹിത്യാചാര്യം കഴിഞ്ഞു, സാഹിത്യരത്നവും കഴിഞ്ഞു. ഇപ്പോഴാണ് ഇതൊരു അവസരമാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രചാരകന്മാർക്ക് ഹിന്ദി ക്ലാസുകൾ നടത്താനുള്ള യോഗ്യതയായിട്ട് അംഗീകരിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, പ്രചാരക്ഷിപ്പ്. അത് അന്നത്തെ കാലത്തൊരു ജീവിതം മാർഗം കൂടെ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് 100-150 കുട്ടികളാണ് ഹിന്ദി പഠിക്കാനായിട്ട് വരുന്നത് സ്കൂൾ അടയ്ക്കുന്ന കാലഘട്ടത്തിൽ. അങ്ങനെ ഹിന്ദി പ്രചാരകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട സമയത്താണ് 90 ജോലി ലഭിച്ച് ഞാനിങ്ങനെ സൈന്യത്തിലേക്ക് പോകുന്നതൊക്കെ. 20 വർഷക്കാലം അവിടെ ഉണ്ട്. അപ്പോഴും ഇടയ്ക്ക് വെക്കേഷൻ സമയത്ത് തന്നെയാണ് ഞാൻ ലീവിൽ വരുന്നത്. സ്വന്തമായിട്ട് ഹിന്ദി വിദ്യാലയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാലയത്തിൽ വന്ന് ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ഇഷ്ട കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വെക്കേഷനൊക്കെ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു.
3: LLB ഏത് സമയത്തായിരുന്നു?
4: ഇവിടെ ഞാൻ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ചേർന്ന സമയത്തായിരുന്നു എനിക്ക് ജോലി പ്രവേശനം കിട്ടിയത്. ആദ്യത്തെ സർവീസ് എന്ന് പറഞ്ഞത് കാശ്മീരിലായിരുന്നു, ഉറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടെയായിരുന്നു 3 വർഷക്കാലം. അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് വന്നത് ഗാന്ധിനഗറായിരുന്നു. അപ്പൊ ഞങ്ങളുടെ യൂണിറ്റിനോട് ചേർന്ന് 1 കിലോമീറ്റർ വ്യത്യാസമില്ല. അവിടെ ഡോക്ടർ അംബേദ്കറിന്റെ പേരിലൊരു ലോ കോളേജുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടുന്ന് മൈഗ്രേഷൻ എല്ലാം മേടിച്ചിട്ട് അവിടെ പോയി. പക്ഷെ അന്നത്തെ കാലത്ത് ആർമിയിൽ നിന്ന് പെർമിഷൻ മേടിക്കണം. CO ഒരു മലയാളിയായിരുന്നു, അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അപേക്ഷിച്ചു, പുള്ളിയെ റെക്കമെൻഡ് ചെയ്തു, അങ്ങനെ പെർമിഷൻ കിട്ടി. അങ്ങനെ അവിടുത്തെ സ്റ്റുഡന്റായി മാറി ലോ കോളേജിൽ. ഈവനിങ് സ്റ്റുഡന്റാണ്. അപ്പം ജോലിക്ക് തടസ്സം വരാത്ത രീതിയിൽ പഠിക്കാനുള്ള അനുവാദമാണ് തന്നത്. അങ്ങനെ 3 വർഷം കംപ്ലീറ്റ് ആകുന്ന മുമ്പ് തന്നെ വീണ്ടും എഗെയിൻ പോസ്റ്റിംഗ് ആയി. പക്ഷെ ലീവ് എടുത്ത് വീണ്ടും അവിടെ ഒന്ന് പരീക്ഷ എഴുതുകയൊക്കെ ചെയ്ത് അങ്ങനെ ആണ് ആ 3 വർഷം. ഇവിടത്തെ പോലെ അല്ല, അവിടെ സെമസ്റ്റർ സിസ്റ്റമാണ്. ഓരോ 6 മാസവും കഴിയുമ്പോഴും ആ സെമസ്റ്ററിലുള്ള മുഴുവൻ പാസ്സായാൽ മാത്രമേ അടുത്ത സെമസ്റ്ററിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞു. സർവീസ് കഴിഞ്ഞു വന്നപ്പോൾ ഉടൻ തന്നെ ഇവിടെ എൻറോൾമെന്റ്
3: പ്രാക്ടീസ്
4: തുടങ്ങി. 10 വർഷം പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു തെറ്റില്ലാത്തൊരു വക്കീലായപ്പോഴാണ് ഇവിടെ ഇലക്ഷനാണ്. ഇത് ഹിന്ദു പ്രചാര സഭയിൽ ഇലക്ഷനാണ്. പ്രചാരകരിൽ തന്നെ 20 വർഷം പൂർത്തിയായിട്ടുള്ള

0: ആർക്ക് ഓട്ടവാശം ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഓട്ടവാശം കിട്ടിയ ഒരു പ്രചാരം എന്ന നിലയ്ക്ക് മത്സരിച്ചു, രണ്ട് പ്രാവശ്യം തോറ്റു, മൂന്നാമത്തെ പ്രാവശ്യം ജയിച്ച് സെക്രട്ടറി ആയി.
1: ഇപ്പോ എത്ര വർഷമായിട്ട്?
0: ഇപ്പോ 7.5 വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ ടേൺഓവറും കഴിഞ്ഞു.
1: അപ്പോ ഇന്ത്യൻ സൈന്യത്തില് 20 വർഷക്കാലം റിലീജിയസ് ടീച്ചറായിട്ടാണ് സാർ സേവനം അനുഷ്ഠിച്ചത്.
0: അതെ.
1: അപ്പോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനത്തും ഓരോ ഭാഷയും പല പല മതവും വിശ്വാസങ്ങളും അങ്ങനെ പല ആൾക്കാരാണ്. അതിന്റെ എല്ലാം കൂടെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മുടെ ആർമി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോയി അവരോടും റിലീജിയസ് ടീച്ചറായിട്ട് നാഷണൽ ഇന്റഗ്രേഷനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ സാറ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവണമല്ലോ.
0: ആർമി എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, നമുക്ക് പരസ്യമായിട്ടൊരു വെല്ലുവിളി ഉണ്ടാകത്തില്ല. അവിടെ വന്നിട്ട് കമാൻഡിംഗ് ആണ്. കമാൻഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആജ്ഞാപിക്കുക, അനുസരിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ ചിന്താഗതികൾ കടന്നുകൂടരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ സുരക്ഷിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് ആർമി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ചോയ്സ് ഇല്ല. അപ്പൊ അതിനുള്ളിൽ തന്നെ മതപരമായ ചിന്തകളോ വേർതിരിവുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രം ശിഥിലമായി പോകും. രാജാക്കന്മാരുടെ കാലങ്ങളിലൊക്കെ ഇത് ധർമ്മഗുരു എന്ന് പറഞ്ഞ് രാജാവിനെ ഉപദേശിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് പിന്നീട് മാറിയിട്ടാണ് ഈ പറഞ്ഞ റിലീജിയസ് ടീച്ചർ, ഒരു ഇൻഫൻട്രി യൂണിറ്റിന് ഒരു റിലീജിയസ് ടീച്ചർ എന്നുള്ളതാണ്. അപ്പൊ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ വിവിധ ഭാഷകളാണ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതപരമായ ചിന്തകളുള്ളവരാണ്. അവരെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു മന്ത്രി പരേഡ് എന്ന് പറയും, സാധാരണ നമുക്ക് അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇപ്പോ ഭഗവത്ഗീതയിൽ ഇന്ന കാര്യം പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ബൈബിളിൽ എന്ന് പറയുന്നതിനെ കുറിച്ച് സമാനമായ ഉദ്ധരണികൾ, അതുപോലെ ഖുറാനിലായാലും ശരി, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് സിദ്ധാന്തങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, ഇതൊരു ഡ്രില്ലാണ്, ആർമിയുടെ കീഴിൽ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ടൊരു സമയമുണ്ട്. ആ സമയത്ത് ഇപ്പോൾ സൺഡേ ആകാം, ട്യൂസ്ഡേ ആകാം, ഏതെങ്കിലും ഒരു മണിക്കൂർ പരേഡ്, അത് പരേഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ നിർബന്ധമായിട്ടും വന്നിരിക്കണം. ടോപ്പ് ടു ബോട്ടം. അപ്പൊ അതിനകത്ത് കമാൻഡിംഗ് ഓഫീസർ മുതൽ താഴെയുള്ള എല്ലാവരും എന്ത് ജോലിയുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അതിനുള്ള സമയമായിരിക്കും കണ്ടെത്തുന്നത്. മിക്കവാറും ഞായറാഴ്ച രാവിലെ 9 മണിക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം 7 മണിക്കായിരിക്കും ആ ഒരു മണിക്കൂർ പരേഡിന്. അന്ന് അവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാത്ത രീതിയിൽ അവരെ മനസ്സിനകത്ത് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത, സ്നേഹം, പിന്നെ തന്റെ ഡ്യൂട്ടി എന്നത് വലിയൊരു സത്യസന്ധമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് മതവിശ്വാസിയാണെങ്കിലും ശരി, രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഡർ കിട്ടുമ്പോൾ ആ സമയത്ത് നിമിഷങ്ങൾ കൊണ്ട് തയ്യാറായിട്ട് എന്റെ മുന്നിൽ നിൽക്കുന്നവൻ ഏത് മതത്തിലുള്ളവനാണെന്നോ അല്ലെങ്കിൽ ഏത് ജാതിക്കാരനാണെന്നോ ഏത് ഭാഷക്കാരനാണോ നല്ല ചിന്ത, അവന്റെ ഡ്യൂട്ടി അതാണ് ഫസ്റ്റ്. ആ സമയത്ത് ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ അയാളുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ. ആ തരത്തിലേക്കുള്ള ഒരു ചിന്ത ഈ പറഞ്ഞ ഓരോ സൈനികന്റെയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇത് മാത്രമല്ല, ഈ ഫീൽഡ് എന്ന് പറഞ്ഞ കടുത്ത ഫീൽഡുകളുണ്ടല്ലോ, ഇപ്പോ മഞ്ഞു വീഴുന്ന സ്ഥലങ്ങളുണ്ട്, ഹൈആൽറ്റുണ്ട്, ഏകാന്തമായ സമയങ്ങൾ ഒരു 8 മണിക്കൂർ അവിടെ ഇരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഭ്രാന്തെടുക്കുന്ന അവസരങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കുള്ള സമയങ്ങളിലും അവരെ കാണുകയും അവരെ ഉപദേശിക്കുകയും, അതുപോലെ പലരും മാനസികപരമായ ഇപ്പൊ കുടുംബ പശ്ചാത്തലങ്ങൾ പലർക്കും ഉണ്ടാവും, എവിടെ ഇരുന്നാലും സൈനികനായാലും ശരി തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഉപദേശിക്കുകയും അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിന്റെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെ 20 വർഷക്കാലം 7.5 വർഷം കാശ്മീരിൽ സർവീസ് ചെയ്തു. അതിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന സ്ഥലങ്ങൾ, ഒന്ന് ഉറി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ. 84-85 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു കാശ്മീരിൽ ഈ പ്രശ്നങ്ങളൊക്കെ കൂടാൻ കാരണം. അതുവരെ അത്ര വലിയ പ്രശ്നമല്ല, ശാന്തമായിട്ട് ഏത് സൈനികനും ഏത് സിവിലിനും സിവിൽ ബസ് പിടിച്ച് ഈ പറഞ്ഞ കാശ്മീരിന്റെ ഏതറ്റത്തും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 84-85 മുതലാണ് അത് മാറി, റെസ്ട്രിക്ഷനായതും പിന്നെ പോകാൻ പറ്റാത്തൊരൊക്കെ അവസ്ഥയിലായത്. എഗൈൻ വീണ്ടും പോയത് കിരൺ സെക്ടർ എന്ന് പറയും, അത് ഹൈആൽറ്റുഡാണ്. ഹൈആൽറ്റുഡ് എന്ന് പറഞ്ഞാൽ 9,000 അടിക്ക് മുകളിലുള്ള എല്ലാ ഹൈആൽറ്റുഡ് കണക്കാക്കുന്നത്, അവിടെ 8-9 മാസവും മൈസാണ്, 16-18 അടിയോളം മൈസുകൾ വീഴുന്ന സ്ഥലങ്ങളാണ്. 6-7 മാസക്കാലം ടിൻ ഫുഡും ഒക്കെ കഴിച്ചു കഴിയുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ കുറച്ചുകൂടെ നമുക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടുന്ന സ്ഥലങ്ങളാണ്. കാരണം മാനസികപരമായി ഇവരെല്ലാം തന്നെ വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പത്രങ്ങളിൽ കണ്ടു, സൈനികനെ വെടിവെച്ചെന്നോ അല്ലെങ്കിൽ മേലധികാരെ വെടിവെച്ചെന്നൊക്കെ വരുന്നത് അവരുടെ മാനസിന്റെ വിഭ്രാന്തി കൊണ്ടാണ്. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടതായി മാറും. പോലീസ് സ്റ്റേഷനിൽ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടില്ല, അവിടെ സാധാരണ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഫാമിലി വയ്ക്കാം, കുട്ടികളുണ്ടാവും, ഒക്കെ അവർ പ്രത്യേക ശൈലിയാണ്. അല്ലെങ്കിൽ അവർ ഫ്രീ ടൈമിന് അവർക്ക് മറ്റേ എന്റർടൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങൾ അതൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതാണ്. അപ്പൊ കിരൺ സെക്ടർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ആ കിരൺ സെക്ടർ 2 വർഷമേ ഉള്ളൂ, ഈ 2 വർഷത്തിൽ കൂടുതൽ ഒരു സൈനികം അവിടെ കൊടുക്കത്തില്ല. പക്ഷെ ഈ സമയത്തെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട ജവാന്റെയൊക്കെ മരണങ്ങളൊക്കെ കാണുവാനും എന്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ് അവരെയൊക്കെ തിരിച്ച് ഐഡന്റിഫൈ ചെയ്യുവാനും. അന്നത്തെ കാലത്ത് ഈ വീട്ടിലെത്തിക്കുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു ജവാനെ വിളിച്ചിട്ട് അയാളെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് ഇത് ചെയ്യുകയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് വീട്ടിലെത്തിക്കുന്നതൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളൊരു ജോലിയാണ് എന്റേതായിരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് 20 വർഷത്തിനകത്ത്.
1: ഇപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോ ഏത് പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്?
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി സോങ് എന്നുണ്ട്, രാജ് കപൂർ അഭിനയിച്ച മേരാ നാം ജോക്കർ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അല്ലെ ജാനേ കഹാം ഗീർവദ്ദിൻ ഓദിൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഹസ്രത് ജയ്പുരിയാണ് എന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. മ്യൂസിക് ശങ്കർ സിംഗ് രഘുവംശി എന്ന് പറഞ്ഞ ആളാണ്. മുകേഷാണ് അത് ആലപിച്ചിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ഇപ്പോഴും കിട്ടുന്ന ഒരു ആനന്ദം, ഒരു പ്രത്യേകതയാണത്.

0: ഇപ്പൊ സാർ അവിടുന്ന് VRS എടുക്കേണ്ട അല്ലെങ്കിൽ പ്രീമച്യൂർ റിട്ടയർമെന്റിന് ചിന്തിക്കാനുള്ള കാര്യം എന്തായിരുന്നു?
1: ഒന്ന്, അമ്മയുടെ ഒരു അനാരോഗ്യം. ഞാൻ ഒരാളെ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ. പിന്നെ രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത്. അപ്പൊ മൂത്ത മകൾ ആ സമയത്ത് +2 എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ടൊരു ബന്ധവും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒക്കെ വേണം. അതിനേക്കാൾ ഉപരി സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു അഡ്വക്കേറ്റ് ആകണം എന്നുള്ള അത്യാർത്ഥിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 15 വർഷത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ മുതൽ എഴുതി കൊടുത്തതാണ്. പക്ഷേ ഞങ്ങളുടെ ഈ പറയുന്ന തസ്തികയ്ക്ക് യൂണിറ്റ് കമാൻഡിങ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ റെജിമെന്റിനോ അധികാരമില്ല. അത് ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് വേണം. അപ്പോൾ എപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്ത് ഇവിടുന്ന് അയക്കും, അവിടുന്ന് തിരിച്ചു വരും. കാരണം ഈ വേക്കൻസികൾ അപ്പോഴും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം നികത്താനുള്ള വേക്കൻസി ഉള്ള സമയത്ത് ഇതേപോലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരാൾ

0: പോവുക എന്ന് പറഞ്ഞാൽ ആർമിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രീമേച്ചറായിട്ടുള്ള ഒരു ഡിസ്ചാർജ് അവർ അംഗീകരിക്കാതെയായി. അങ്ങനെ 5 വർഷവും ട്രൈ ചെയ്തു, എല്ലാ വർഷവും ഇതുപോലെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കമാൻഡിങ് ഓഫീസർ 2 വർഷത്തേക്ക് മാറും. അങ്ങനെ അവസാനം ആർമിയുടെ കീഴിൽ തന്നെ ഉള്ള ഒരു വേറൊരു സെക്ഷൻ ഉണ്ട്, കാശ്മീരിൽ മാത്രം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈനികമായിട്ട് ബന്ധപ്പെട്ടാണ്, അർദ്ധസൈനിക എന്ന് വേണമെങ്കിൽ പറയാം. RR എന്ന് പറയും, രാഷ്ട്രീയ റൈഫിൾ എന്ന് പറയും. ഈ പ്രദേശത്തിന്റെ പരിസ്ഥിതിക്ക് അനുസരിച്ച് ജോലികൾ നിർവഹിക്കാൻ വേണ്ടി വിനിയോഗിക്കപ്പെട്ടുള്ള ഒരു ബറ്റാലിയനാണ് RR എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു RR എനിക്ക് പോസ്റ്റിംഗ് ഒന്നുമില്ല ആ സമയത്ത്. അവിടെ പോയപ്പോഴാണ് 2 വർഷം കഴിയുമ്പോഴും കമാൻഡിങ് ഓഫീസർ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എന്ത് സഹായമാണോ ചെയ്യാമെന്ന് പറയും. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു ജനറൽ സ്റ്റാഫ് അവിടെ വിസിറ്റ് വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിന്റെ യൂണിറ്റിലേക്ക് ആൾ വേണ്ട, ഞാൻ സഫർ ചെയ്തോളാം, തയ്യാറാണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്നാൽ ഞാൻ പറഞ്ഞുവിടാം, അതേപോലെ ഞാൻ എഴുതിത്തരാന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ടാണ് എനിക്ക് ഈ സാങ്ഷൻ ആയത്. വന്ന പിന്നെ ഭാഗ്യത്തിന് വന്ന് ഞാൻ March 31 അവിടെ നിന്ന് ഔട്ടാവുന്നു. മെയിൽ ഇവിടെ എൻറോൾ വൺ എൻറോൾ ചെയ്തു, അങ്ങനെ അവർക്ക് വക്കീലായി.
1: അപ്പൊ ഒരു അഭിഭാഷകൻ എന്നുള്ള ജീവിതം തുടങ്ങുന്നത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും പഠിച്ചതിന് ശേഷം ഒരു വലിയ ഇടവേള ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുമ്പോ ആയിരിക്കുമല്ലോ പിന്നെ രണ്ടാമത് ഹിന്ദി പ്രചാര സഭയുടെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ അഭിഭാഷകൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു?
0: സത്യസന്ധമായ ഒരു കാര്യം, പഠനം കൊണ്ട് ആരും അഭിഭാഷകനാകത്തില്ല. നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് ശരിയാണ്, അത് യഥാർത്ഥത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. നല്ലൊരു സീനിയറായിട്ടുള്ള ഒരു വക്കീലിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴോ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ മാത്രമേ അത് കിട്ടത്തുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം സ്കൂൾ മുതൽ പഠിച്ചു വന്ന ഒരാളാണ് അന്ന്. അയക്കന്ന് ആ സമയത്തേക്ക് ഞാൻ സർവീസ് കഴിഞ്ഞ് വന്നപ്പോൾ 35 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് അദ്ദേഹത്തിന്. തിരുവനന്തപുരം ബാറിലെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ അവസരം കിട്ടി. മിക്കവാറുള്ള എല്ലാ കേസുകളും അദ്ദേഹത്തിന് പോയാൽ അദ്ദേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. സാധാരണ ആരും അങ്ങനെ താല്പര്യം കാണിക്കത്തില്ല വക്കീലന്മാരുടെ ഇടയിൽ, കാരണം ഇതൊരു ജോലിയുടെ ഭാഗമാണ്. അതാണ് സത്യം. ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു ശരിക്കൊരു വക്കീലാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വന്ന് ഇവിടെ വന്നത്. ഇപ്പോഴും ഓഫീസുണ്ട്, എന്റെ സീറ്റും അവിടെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ പോകും, പക്ഷേ ഇപ്പൊ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ.
1: ഈ അഭിഭാഷക ജീവിതത്തിനിടയ്ക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ ഞാൻ തെരഞ്ഞെടുത്തത് നന്നായി, നല്ലൊരു പ്രൊഫഷനാണ്, എനിക്ക് അതിൽ വളരെയധികം സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: അഭിഭാഷക ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എന്റെ കൂടെ ഉള്ളവർ പറയും നീ വക്കീലാകാൻ യോഗ്യനല്ലെന്ന് പറയും. കാരണം ഫാമിലി കേസുകളാണ് കൂടുതലായിട്ട് വരുന്നത് ആ സമയത്ത്. സിവിൽ കേസും ക്രിമിനൽ കേസൊക്കെ വർഷങ്ങളോളം തീരാനൊക്കെ, സിവിൽ കേസൊക്കെ ഒരുപാട് സമയങ്ങളെടുക്കും. നിയമത്തിന് പലപ്പോഴും ഈ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുകൂടാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവും. സത്യസന്ധമായ ഒരു ഫാക്റ്റാണത്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഫാമിലി കേസിൽ രണ്ടു ഭാഗത്ത് നിൽക്കുന്നവരുടെയും ധാരണ അവരുടെ ഭാഗം ജയിക്കണം എന്നുള്ളതാണ്. എന്റെ അടുത്ത് വരുന്ന കക്ഷികളെ കാണുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് എന്റെ മകളെ കുറിച്ചാണ്. എന്റെ മകളുടെ നാളെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ ഒരാൾ കുറ്റക്കാരനായിരിക്കും, ഒരാൾ കുറ്റക്കാരനല്ലായിരിക്കാം. ചിലപ്പോൾ രണ്ടുപേരുടെയും വാശിയും രണ്ടുപേരുടെയും വീട്ടുകാരുടെ നിർബന്ധത്തിന്റെയും അവരുടെ പിടിവാശിയും ഉണ്ടായിരിക്കാം, ഇവർ നിരപരാധികളായിരിക്കാം. ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നോ രണ്ടോ കേസ് ഒഴിച്ച് ബാക്കി വന്ന കേസുകളെല്ലാം തന്നെ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം കിട്ടിയിട്ടുള്ള അവസരം കാണും.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലും,
0: മലയാളത്തിൽ തന്നെ പല സിനിമകളിലും ധാരാളം ഹിന്ദി പാട്ടുകളുണ്ട്. അതേറ്റവും കൂടുതൽ ആൾക്കാരെ ഇഷ്ടപ്പെടുകയും കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പാട്ടാണ്, പ്രത്യേകിച്ച് എനിക്ക് എന്നെ സംബന്ധിച്ച് കാശ്മീരുമായിട്ട് ബന്ധമുള്ള ഒരു പാട്ടാണ് കീർത്തി ചക്ര എന്ന് പറയുന്ന സിനിമയിൽ, കുദാസേ മന്നത്ത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കാണുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയുള്ളൂ. പഴയ കാലത്തെ കാശ്മീരിനെ കുറിച്ച് അതെനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞു പാടുന്ന ഒരു പാട്ടാണ്. മ്യൂസിക്കും ലിറിക്സും ഒരാൾ തന്നെയാണ്, സജിത് പ്രകാൻ എന്ന് പറഞ്ഞ ആളാണ്. കൈലേഷ് ഖേർ എന്നാണ് അദ്ദേഹമാണ് പാടിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ അവിടെ സർവീസ് ചെയ്തവർക്ക് കുറച്ചുകൂടെ കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പഴയ കാലത്തെ ആ പൂന്തോട്ടങ്ങളും ആ തടാകവും. കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മറ്റു ലോകരാഷ്ട്രങ്ങളൊന്നും ഞാൻ അധികം പോയിട്ടില്ല എങ്കിൽ പോലും പറയുന്നതും എന്റെ അനുഭവത്തിലും പറഞ്ഞ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണ്. ചെറിയ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന്റെ കിരീടം തന്നെയാണ് കാശ്മീർ. സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമാണത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ആ ഒരു സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാവുന്ന മിങ്ങലാണ് എനിക്ക് എന്റെ പഴയ കാശ്മീരിനെ എനിക്ക് തിരിച്ചു തരുമെന്നുള്ളതാണ്. അത് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു പാട്ടാണ്.

0: സർ, 1983 മുതൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പ്രചാരകനായിട്ട് പ്രവർത്തനം ആരംഭിച്ച താങ്കളുടെ സഭയുമായിട്ടുള്ള ഒരു ദീർഘകാല ബന്ധത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: ഒരു കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിന്റെ വരുമാന മാർഗമായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭ എന്ന് പറയാം. ധാരാളം കുട്ടികൾ പഠിക്കുകയും തുച്ഛമായ ഫീസാണെങ്കിലും അതുകൊണ്ട് ഒരു കുടുംബം നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് വിവാഹമൊന്നും നടത്തിയിട്ടില്ലെന്ന്, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥലം തന്നെയാണ് തന്നത്, തിരുമല ജംഗ്ഷനിൽ. ഓല കൊണ്ട് മേയുന്ന രീതിയിലൊക്കെയാണ് അന്നത്തെ ഈ കവുങ്ങ് എന്ന് പറഞ്ഞൊരു തണ്ട് അടയ്ക്കാൻ മരം, അതുകൊണ്ട് വെട്ടി കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓല മേങ്ങി അങ്ങനെ കോളേജ് തുടങ്ങി. ഇടയ്ക്കിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് മൂന്നാലും ക്ലാസ്സുകൾ നടത്തി. ഇപ്പം കെട്ട സമയത്ത് രാവിലെ തുടങ്ങിയാൽ ഉച്ചവരെ ചില ക്ലാസ്സുകൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും, മറ്റ് അവധി ദിവസങ്ങളിൽ അതുപോലെ പകൽ മുഴുവൻ ഉണ്ടാവും, അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി തൊട്ട് ഇങ്ങനെ. പക്ഷേ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഒരു കുട്ടി വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ, സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അനുഭവം ഒന്ന്. രണ്ട്, ഈ ഹിന്ദി പ്രചാര സഭയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചെന്ന ഇന്നിപ്പോൾ അതില്ല, അന്ന് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടിക്കായിരുന്നു അന്ന് ഭൂഷൺ അവിടെ ഗോൾഡ് കോയിൻ കിട്ടിയത്. അതും എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ച് കഴിയുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അധ്യാപകൻ്റെയും കൂടെ റിസൾട്ടാണ്. അത് ആ കുട്ടി 100% മാർക്ക് മേടിച്ചെങ്കിൽ അത് കുട്ടിയുടെ മാത്രമല്ല, അധ്യാപകൻ ആ കുട്ടിയെ ആരെയിൽ പഠിപ്പിച്ചു മനസ്സിലാക്കിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു അനുഭവമുണ്ട്. പിന്നെ ഹിന്ദി പ്രചാരസഭ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ച് തോറ്റു, 3rd പ്രാവശ്യം ജയിപ്പിച്ചു, 4th പ്രാവശ്യം ആരും മത്സരിക്കാനേ വന്നില്ല. അതൊരു വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. സഭയുമായിട്ട് അത്രമാത്രം ഒരു ബന്ധമുണ്ട്. പിന്നെ പല വിദ്വാൻമാരായ ഒത്തിരി പേരുകളുണ്ട്. ഇപ്പം അന്നിരുന്ന വേലാനേർ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 20-24 വർഷത്തോളം അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഈ സഭയെ ആ നിലയിലേക്ക് എത്തിച്ചത്. അത് അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വിദ്വാൻമാരായിട്ട് പലരും ഉണ്ടായിരുന്നു. കോളേജുകളിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുള്ള HOD മാർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആർജനാഥമുള്ള സാറുണ്ടായിരുന്നു, അതേപോലെ തന്നെ PRD ആയിരുന്ന നമ്മുടെ കുന്നുകുഴി കൃഷ്ണൻകുട്ടി സാറുണ്ടായിരുന്നു, നമ്പൂരി സാറുണ്ടായിരുന്നു, ധാരാളം വിദഗ്ധരായ ആൾക്കാരും. അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെയൊക്കെ സ്നേഹവാത്സല്യങ്ങളും കലാമത്സരങ്ങൾ നടക്കും. അപ്പോൾ എല്ലാ കലാമത്സരങ്ങളിലും ഞങ്ങൾ പോയി പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മലയാള നാടകങ്ങൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തെറ്റിരുത്തരുന്നൊക്കെ അധ്യാപകരാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു അനുഭവങ്ങളാണ്, ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞ് സെക്രട്ടറി ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, പക്ഷേ സെക്രട്ടറി ആകപ്പെട്ടതാണ്. സെക്രട്ടറി ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, സഭയ്ക്ക് അപ്പുറം എനിക്കൊരു ചിന്തയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ മേഖലയിലുണ്ടായ ആ പുരോഗതി അനുസരിച്ചിട്ടാണ് ഈ ഫിജിയിൽ വച്ച് വിശ്വഹിന്ദി പുരസ്കാരം ലഭിക്കാനും, അതോടൊപ്പം തന്നെ 3 മന്ത്രാലയങ്ങളിൽ ഹിന്ദി ഉപദേശ സമിതിയിൽ അംഗമാക്കാൻ മന്ത്രാലയങ്ങൾ അംഗീകരിച്ച രാജഭാഷ സമിതിയാണ് അംഗീകരിച്ചിട്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അത് ഒപ്പിടുന്നത് ആദരണീയനായ രാഷ്ട്രപതിയാണ്. ആ ഒപ്പിട്ടൊരു പേപ്പർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് കേരള ഹിന്ദി പ്രചാര സഭയ്ക്കാണ്, എനിക്കല്ല. ആ സ്ഥാപനം അവിടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഹിന്ദി പഠിക്കുവാനും ഹിന്ദി അധ്യാപകനാകാനും ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ എത്തുവാനൊക്കെ കഴിഞ്ഞത്. കേരള ഹിന്ദി പ്രചാര സഭയിൽ ഇത്രയും സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നത് ഞാനാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. ഇനി അപ്പം എനിക്ക് എന്താ കിട്ടാനുള്ളത് ജീവിതത്തിൽ?
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ,
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദി പാട്ടാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ മോഹൻലാൽ പാടുന്ന തുബടി മഷാല എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതൊന്ന് എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അതിന്റെ ലിറിക്സ് മധു ബിഹാറും രവീന്ദ്രമാഷിന്റെ മ്യൂസിക്കുമാണ്. യേശുദാസ് പാടിയിട്ടുള്ളത് ആ പാട്ട് കേൾക്കണം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനോ ഹിന്ദി പഠിക്കാനോ മലയാളം അങ്ങനെ ഒരു വേർതിരിവൊന്നുമല്ല. എനിക്ക് തോന്നുന്നു മാതൃഭാഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ ഹിന്ദിക്കും ഇംഗ്ലീഷിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവർക്ക് ഒരു മാതൃഭാഷാവാദം എല്ലാ കാലത്തും ഉണ്ട്. ചില സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായി തന്നെ ആ വാദമുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്ഭാഷ എന്നുള്ള രീതിക്ക് പോലും ഹിന്ദി അംഗീകരിക്കാത്ത സ്ഥലങ്ങളുണ്ട്, പ്രമുഖ വ്യക്തികളുണ്ട്, അവരുടെ വാദങ്ങളുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ സാർ ഇപ്പോൾ രാജ്ഭാഷ ഉപദേശക സമിതിയുടെ മെമ്പർ ആ ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ അത്തരം വാദഗതികളൊക്കെ ദിവസവും നമ്മൾ നേരിടേണ്ടി വരുമല്ലോ.
5: അത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കേരള ഹിന്ദി പ്രചാര സഭ 1934 തുടങ്ങിയാണ്. മഹാത്മാഗാന്ധി 16 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് പറഞ്ഞത്, ഭാരതത്തിന് വിവിധ ഭാഷകളും വിവിധ ഈ പറഞ്ഞ തരത്തിലുള്ള വേഷഭൂഷങ്ങളും ഒക്കെ ആണല്ലോ. അപ്പൊ ഇതിനൊരു ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഒരു ഭാഷയുടെ ആവശ്യം വേണം. അപ്പൊ അദ്ദേഹം ഗുജറാത്തി ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സമ്പർക്കം ചെയ്യുന്ന ഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് ഹിന്ദി ആയിക്കോട്ടെ തുടങ്ങി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കി. 47 സ്വാതന്ത്ര്യം ലഭിച്ചു, ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രത്തിന്റെ ഭാഷ രാഷ്ട്രഭാഷ, അപ്പോൾ ഒരു ഭാഷ ഹിന്ദി എന്ന് പറഞ്ഞപ്പോൾ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പറഞ്ഞു പറ്റില്ല. ആസാമി പറഞ്ഞു ആസാമി വേണമെന്ന് പറഞ്ഞു, ബംഗാളി പറഞ്ഞു ബംഗാളി വേണമെന്ന് പറഞ്ഞു, തമിഴ്നാട് പറഞ്ഞില്ല തമിഴ്. അപ്പൊ ആ തലത്തിലേക്ക് ചിന്തിച്ചത് കൊണ്ട് രാഷ്ട്രഭാഷ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെ അത് ഭരണഭാഷയായി മാറി. അങ്ങനെ രാജഭാഷ എന്ന് പറഞ്ഞ് ഹിന്ദി ഭരണഭാഷയായിരിക്കും അംഗീകരിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ അഭിപ്രായങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് അതിൽ നിന്നെല്ലാം വ്യത്യസ്തങ്ങളായി കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്കൃതവുമായിട്ട് നമുക്ക് വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പലതും ശബ്ദങ്ങളും വാക്കുകളെല്ലാം തന്നെ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും ഹിന്ദിയിലും ഉണ്ട്. അതൊന്ന്. രണ്ട്, ഇന്നും നോർത്ത് ഇന്ത്യക്കാർക്ക് അറിഞ്ഞൂടാത്ത ഒരു രഹസ്യം, ഹിന്ദി കൂടുതൽ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് മലയാളി ഹിന്ദിയെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊരു പരിധിവരെ പ്രചാര സഭയെ പോലുള്ള സംഘടനകൾ ഭാഗവക്കളായിട്ട് ഞങ്ങളുടെ തന്നെ ഇതുവരെ 8600+ പ്രചാരകരുണ്ട്. അതിലൊരു 12,000 പ്രചാരകർ ഇപ്പോഴും സക്രിയരാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ വന്നാൽ 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴും ഇവിടെയെങ്കിലും ഒരു ഹിന്ദി വിദ്യാലയത്തിന്റെ ബോർഡ് കാണും. റോഡ് സൈഡിലുള്ള വീടുകളാണെങ്കിൽ വീടിന്റെ മുകളിൽ കാണും, ചില വിദ്യാലയങ്ങളിലൊക്കെ കാണും. ഈ പറയുന്ന പ്രചാരകരുടെ പരിശ്രമമാണ്. ഈ 12,000 പ്രചാരകരെ 1, 2, 5 കുട്ടികളെ വീതം പഠിപ്പിച്ചാൽ അവരെല്ലാം ഹിന്ദി പഠിച്ചവരാണ്. അവരാരും ഹിന്ദിക്ക് ഏരിയ സമരം ചെയ്യത്തില്ല. അപ്പൊ അവർ ഉള്ളുകൊണ്ട് ഹിന്ദി ആഗ്രഹിക്കുന്നതാണ്. മറ്റൊന്ന്, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് അമ്മ പറയുന്നത് പോയി പഠിയടാ കളിക്കാതെ, എന്തെങ്കിലും 2 അക്ഷരം പഠിക്ക് അറിവ് നേടുമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ ആ അറിവിന്റെ സ്ഥാനത്ത് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞത് എന്താ, ജോലി നേടുമെന്നാണ്. ആ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ മൂല്യാധിഷ്ഠിതത്തിൽ നിന്നും ഈ പറയുന്ന തൊഴിലധിഷ്ഠിതത്തിലേക്ക് വിദ്യാഭ്യാസം മാറി. അപ്പൊ തൊഴിലിന് പ്രാധാന്യം കൊടുത്തു. പക്ഷെ അവിടെ ഇന്ത്യയുടെ പ്രത്യേകത, ഹിന്ദി പഠിച്ചവർക്ക് ഭാഷയായാലും ശരി മറ്റേത് വൈച്ചിക വിഷയം എടുത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സർവാസം. പിന്നെ ഹിന്ദിയുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട്, ഉദാഹരണത്തിന് ഒരു സയൻസ് എടുത്ത് പഠിച്ച ആളാണ്, ബയോളജിയോ ഫിസിക്സോ എടുത്ത് പഠിച്ച് ഡിഗ്രി എടുത്തു, അവർക്ക് ആ വിധത്തിൽ ഏതെങ്കിലും ഒരു തൊഴിലിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വശത്തോടെ

0: വെക്കേഷൻ സമയത്തോ എങ്ങനെയെങ്കിലും ഹിന്ദി പഠിച്ചു സാഹിത്യാചാര്യ കഴിക്കും, ബി എസ് സി പഠിച്ചു ബി എസ് സി ജോലി കിട്ടിയില്ല, ഈ സാഹിത്യാചാര്യരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ബി എഡിന് വരാം അധ്യാപക പരിശീലനം. അല്ലാത്തൊരാളാണെങ്കിൽ ബി എ ഹിന്ദി കഴിഞ്ഞ് 90% മാർക്ക് മേടിച്ചിട്ട് എൻട്രൻസ് എഴുതിയാൽ 4-5 സീറ്റാണ് ബി എഡ് കോളേജിലുള്ളത്. ഈ ബി എസ് സി അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററിയോ ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് ബി എഡ് കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് അധ്യാപക ജോലി കയറാം. രണ്ടാമത് ഇപ്പം വർണ്ണഭാഷ ആക്കിയതിന് ശേഷമുള്ള ഒരു പ്രത്യേകത, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ നാഷണലിസ്റ്റ് ബാങ്കിലെല്ലാം തന്നെ ഒരു ഹിന്ദി ഓഫീസർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ അത്യാവശ്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിലോട്ട് കത്തയക്കണമെങ്കിൽ ഹിന്ദിയിൽ അയക്കാൻ പറ്റുള്ളൂ, അവിടുന്ന് വരുന്ന കത്തുകളെല്ലാം ഹിന്ദിയിലാണ്. അപ്പൊ അത് മൊഴിമാറ്റം നടത്തേണ്ട ആള് വേണം. ഞങ്ങൾ നടത്തുന്ന കോഴ്സാണ് ഈ ഹിന്ദി ട്രാൻസ്ലേറ്റർ. അതും ഇതുപോലെ ബി എ ഹിന്ദി ഇല്ലെങ്കിലും ഏത് ഡിഗ്രി ആയാലും വേണ്ടില്ല, സാഹിത്യാചാര്യം കഴിഞ്ഞിട്ട് അവർക്ക് പി ജി ഡിപ്ലോമ ചെയ്യാം. പി ജി ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കോഴ്സാണ്, അവർക്ക് ജോലി സാധ്യതയുണ്ട്. അടുത്ത എൻ ഐ പി പ്രോഗ്രാം അനുസരിച്ചിട്ടാണെങ്കിൽ 2030 മുതൽ 1 ക്ലാസ് മുതൽ ഹിന്ദി വരും. അതിപ്പം സി ബി എസ് ഇ സ്കൂളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിർബന്ധമായിട്ടും രണ്ട് ഭാരതീയ ഭാഷയും ഒരു വിദേശ ഭാഷയും പഠിക്കണമെന്നാണ്. രണ്ട് ഭാരതീയ ഭാഷ എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്തുള്ളവരാണെങ്കിലും ഒന്നാമത്തെ പ്രാധാന്യം മാതൃഭാഷയ്ക്കാണ്. രണ്ടാമത്തെ ഭാഷ ഞാൻ ഏത് പഠിക്കും? എനിക്ക് ഹിന്ദിയാണ്. മൂന്നാമത്തെ ഭാഷ പാശ്ചാത്യ ഭാഷ അല്ലെങ്കിൽ വിദേശ ഭാഷകളൊക്കെ ഇംഗ്ലീഷിനും കുറവാണ്. അപ്പം പ്രാധാന്യം ഹിന്ദിക്കുണ്ട്. ആ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ടാണ് ഹിന്ദി പ്രത്യേകിച്ച് കേരളീയർ സ്വീകരിക്കുന്ന. ഇനി ഇതിനേക്കാൾ ഉപരി നമ്മൾക്ക് ആർക്ക് പറഞ്ഞുകൂടാത്തൊരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സമ്പർക്കം ചെയ്യുന്ന ഭാഷ ഹിന്ദിയാണ്. നമ്മൾ ധരിക്കുന്ന ഇംഗ്ലീഷ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ചീനയാണെന്നൊക്കെ പറയും. അതല്ല, 40 രാജ്യങ്ങളിൽ ഹിന്ദി രണ്ടാം ഭാഷയായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഹിന്ദി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഉത്തരേന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ഫിജി പറഞ്ഞല്ലോ, ഫിജിയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ ഭാഷ ഹിന്ദിയാണ്. ഏഷ്യൻ കൺട്രീസ് മുഴുവൻ രണ്ടാമത്തെ ഭാഷ ഹിന്ദിയാണ്. ഉറുദു അറബി അറിഞ്ഞൂടാത്തവർ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദി, പക്ഷേ അവിടുത്തെ അറബി നല്ലോണം ഹിന്ദി പറയും. അതുകൊണ്ട് ഹിന്ദി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഭാഷ കൂടെയാണ്. ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹിന്ദി പ്രചാരസഭ ഉണ്ടായതെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദിക്ക് എന്ത് പ്രാധാന്യം ചോദിച്ചു? വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു. സ്കൂളുകളിലും കോളേജുകളിലും ഹിന്ദി പഠിപ്പിക്കാതിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഹിന്ദിയുടെ കോഴ്സുകൾ സ്റ്റാർട്ടായത് കേരള ഹിന്ദി പ്രചാരസഭയാണ്. പ്രഥമ മുതൽ സാഹിത്യാചാര്യരുടെ കോഴ്സുകൾ 48 മുതൽ തുടങ്ങിയതാണ്. 1975 ആയപ്പോൾ ഇപ്പോൾ 50 വർഷത്തിൽ കൂടുതലായി. കേരളത്തിലെ കുട്ടികളുടെ മനസ്സിൽ ഹിന്ദിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സുമ ഹിന്ദി പരീക്ഷ തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഈ സുമ ഹിന്ദി പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ പോകുമ്പോഴേ ആരായാലും പറയുന്ന വാക്കുകളാണ്, എനിക്ക് ഹിന്ദി വലിയ ബന്ധമില്ലെങ്കിലും ഞാൻ സുമ ഹിന്ദി പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതാണ് സത്യം.
1: അടുത്തൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളത് ഏതായിരിക്കും?
0: നേരത്തെ ഞാൻ പറയാം, മലയാളത്തിലെ പല പാട്ടുകളും യേശുവാസ് തന്നെയാണ് ഹിന്ദിയിലും പാടിയിട്ടുള്ളത്. എങ്കിലും യേശുവാസ് ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി പാടി തുടങ്ങിയതിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് കാക്കരും സജിനി എന്നുള്ളൊരു പാട്ടാണ്. സ്വാമി എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ളതാണ്. എൻ്റെ ലിറിക്സ് അമിത് ഖന്നയാണ്, രാജേഷ് റോഷനാണ് എൻ്റെ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്.

0: ഇന്ത്യൻ സൈന്യത്തിലെ സേവനാനുഭവങ്ങൾ മുതൽ കേരള ഹിന്ദി പ്രചാരസഭയുടെ നേതൃസ്ഥാനം വരെയുള്ള തന്റെ പ്രചോദനാത്മകമായ ജീവിതയാത്ര നമ്മളുമായി പങ്കുവച്ചതിന് അഡ്വക്കേറ്റ് ബി മധുസാറിന് ആകാശവാണിയുടെ പേരിലും പ്രിയ ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഭയിലൂടെ ഹിന്ദി ഭാഷാ പ്രചാരണത്തിനും വിദ്യാഭ്യാസത്തിനും നൽകുന്ന മഹത്തായ സംഭാവനകൾ തുടർന്നും നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിനും വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിനും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഹിന്ദി രാജ്ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ദിവസമാണ് സെപ്റ്റംബർ 14. 1949 ഇത് വിധാനസഭയിൽ അംഗീകരിച്ചത്. അപ്പൊ എല്ലാ സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായിട്ട് നമ്മൾ രാഷ്ട്രം മുഴുവൻ കൊണ്ടാടുന്നു. അപ്പൊ ഈ ഒരു ദിവസം ഹിന്ദി ഗാനങ്ങളെക്കുറിച്ചായാലും ശരി, ഹിന്ദിയെ കുറിച്ചായാലും ശരി, ഇവിടെ ഒന്ന് പറയാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞതൊരു വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിന് പ്രത്യേകിച്ച് ആകാശവാണിയോട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ കേട്ട ശ്രോതാക്കൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. നമസ്കാരം.
2: കേരള ഹിന്ദി പ്രചാരസഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ.
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റൊമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അത് കൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിന്റെ കുഴച്ചിൽ രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകാം. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണത്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ അത് കാണുകയാണ്.

0: വരുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിന്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിന്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഗേറ്റ് ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം ബി ഫാസ്റ്റ് എന്ന് പറയും. ബി അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്. നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇ ഫോർ ഐസ്, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. എഫ് ഫോർ ഫേസ്, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. എ ഫോർ ആം, കൈ നേരെ ഉയർത്തി പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. എസ് ഫോർ സ്പീച്ച്, സംസാരം, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ടി ഫോർ ടൈം, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു സി ടി സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കട്ട അലിയിപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പോൾ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണം, ഇതാണ് വേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പം ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പം എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോൾ അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്തു നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച്, നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേ അങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചിനും കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാകും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിൻ്റെ റിതം, ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അനിയൂറിസംസ് വന്ന്, രക്തക്കുഴലിലെ അനിയൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിലെ ബ്ലീഡിംഗ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അനിയൂറിസം ഉണ്ടോ എന്നുള്ള

0: സ്ക്രീനിംഗ് ചെയ്ത് നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിന്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സ ഉണ്ട്, അത് പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെന്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിന്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യേണ്ടത്.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിന്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശാ വർക്കേഴ്സിൻ്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പോൾ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക്യൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ആകാശവാണി ആനന്ദപുരി FM 101.9. സമയം 4:00. ഇപ്പോൾ തിരൈപ്പൂക്കൾ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നീ വരുവായന എന്ന ചിത്രത്തിനു വേണ്ടി ഹരിണിയും അരുൺമൊഴിയും പാടിയ ഗാനം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിരയ്പൂക്കളിൽ ഇനി റോജ എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തിരയിപ്പുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. ഏവർക്കും ഒരു ശുഭസായാഹ്നം നേരുന്നു.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികൾക്കും അവസര സമത്വം ഉറപ്പാക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. പരിസ്ഥിതി ലോല നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ കർഷക സംഘടനകൾക്ക് ഉറപ്പു നൽകി. കൃഷിക്കാരുടെ ആത്മാഭിമാനവും കാർഷിക മേഖലയുടെ കരുത്തും വീണ്ടെടുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്

അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനായി തയ്യാറാക്കുന്ന കേരള സംസ്ഥാന വയോജന ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവലോകന യോഗം നടത്തി. സംസ്ഥാന സർക്കാർ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കർമ്മപദ്ധതി രൂപീകരിക്കുന്നതിനായുള്ള റൌണ്ട് ടേബിൾ കോൺഫറൻസുകൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് വൈദ്യുതിക്ഷാമം നിലനിൽക്കുന്നതിനാൽ ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ എന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് BJP. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
5: 8590179986.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: വരികൾ എഴുതിയത് പി കെ ഗോപി, സംഗീതം നൽകിയത് രവീന്ദ്രൻ, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഭൂമിക.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
2: ഒപ്പം 5 ഇയർ കോംപ്രഹെൻസീവ് വാറന്റിയും 5000ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: മെജോ ജോസഫിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൈക്കിൾ, രചന അനിൽ പനച്ചൂരാൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ.
3: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഈഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാർ തന്നാലോ ആലോചിക്കാം.
6: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം കമലതളം. കൈതപ്രത്തിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം.

അടുത്ത ഗാനം ബിജു നാരായണൻ, ഫ്രാങ്കോ, റിമി ടോമി എന്നിവർ പാടിയത്. ചിത്രം മായാമോഹിനി. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ. വേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൊല്ലം സുപ്രീം.
0: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
0: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
5: 1st October 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
4: 2nd October 5 തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
5: 3rd October 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
4: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ലക്ഷ്മി ശ്രീകുമാറിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനം ചിത്രം ബ്രോഡാഡി.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9 കോടി 50 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.

0: നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ലിയ സൂസൻ വർഗീസും പാടിയത് രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ബോവർ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഏഷ്യക്കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അറിഞ്ഞ് വേണ്ടത് പ്രവർത്തിക്കുവാനായി പുതിയ ചില ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് പകരം ഉപദ്രവമാണ് ട്രാൻസ്വാളിലേക്ക് പോയിരുന്ന ഇന്ത്യക്കാർക്കും മറ്റേഷ്യക്കാർക്കും അനുഭവപ്പെട്ടത്. പാസോടുകൂടി വരുന്നവരെ തടഞ്ഞു നിർത്തുകയും പാസ്സില്ലാത്തവരെ പണം

0: മേടിച്ച് ട്രാൻസ്വാളിൽ കടത്തിവിടുകയും ചെയ്യുന്നത് സാധാരണയായി തീർന്നു. ഈ അക്രമത്തിന് പരിഹാരം കാണാൻ ഗാന്ധി ഉറച്ചു. ആവശ്യമായ വിവരങ്ങളും തെളിവുകളും ശേഖരിച്ച് ജോനാസ്ബർഗിലെ പോലീസ് കമ്മീഷണറെ ഗാന്ധി സമീപിച്ചു. ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടും മര്യാദയോടും കൂടി കേട്ടു. ആവലാതി അടിസ്ഥാനമുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് വെള്ളക്കാരായ ഉദ്യോഗസ്ഥന്മാരെപ്പറ്റിയായതുകൊണ്ട് കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമോ എന്ന് അദ്ദേഹം സംശയിക്കാതിരുന്നില്ല. ഏതായാലും അതൊന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ നിശ്ചയിച്ചു. ശിക്ഷിക്കുവാൻ മതിയായ തെളിവുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയ രണ്ട് വെള്ളക്കാരുടെ നേരെയാണ് കേസെടുക്കുവാൻ ആലോചിച്ചിരുന്നത്. ഈ വിവരം അവർ മനസ്സിലാക്കി. ഗാന്ധി കമ്മീഷണറെ കാണാൻ പോകുന്നതും തെളിവിനാവശ്യമായ സാക്ഷികളെ കാണുന്നതുമെല്ലാം അവർ സ്വകാര്യമായി ആളെ അയച്ച് അറിഞ്ഞു. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. മതിയായ തെളിവുണ്ടായിരുന്നുവെങ്കിലും കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് കോടതി അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. കേസ് ഇങ്ങനെ പരിണമിച്ചതിൽ പോലീസ് കമ്മീഷണർക്ക് വലിയ ഇച്ഛാഭംഗമുണ്ടായി. ഗാന്ധിക്കും അതിൽ കുണ്ഠിതം തോന്നി. അഭിഭാഷക വൃത്തിയോട് വെറുപ്പ് തോന്നുകയും ചെയ്തു. അക്രമത്തെ മറച്ചുവെക്കുവാനാണല്ലോ അഭിഭാഷകൻ സാമർഥ്യം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഓർത്ത് ഗാന്ധിക്ക് ഖേദമുണ്ടായി. കേസ് തള്ളിപ്പോയെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി ന്യായരഹിതമായിരുന്നു എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും കർശനമായ താക്കീത് കൊടുത്തു. മേലിൽ ആ തരം അക്രമങ്ങൾ കൂടാതെ കഴിക്കുവാൻ അധികാരസ്ഥന്മാർ ശ്രമിക്കുമെന്ന് ഏഷ്യക്കാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിയുടെ പ്രശസ്തി ഉയർത്തി. അക്രമത്തോടും അനീതിയോടുമാണ് ഗാന്ധി പൊരുതിയിരുന്നത്. അത് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളോട് അദ്ദേഹത്തിന്റെ പ്രതികാര വിചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവർക്കും അറിയാമായിരുന്നു. ഈ വസ്തുത ഗാന്ധിയോട് വെള്ളക്കാർക്കുണ്ടായിരുന്ന ബഹുമാനം വർദ്ധിപ്പിച്ചു. മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിലും അവരുടെ പ്രവൃത്തികളെപ്പറ്റി അഭിപ്രായപ്പെടുന്നതിലും ഒരു ഉയർന്ന നിലവാരമാണ് ഗാന്ധി സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ഗാന്ധി പറയുകയാണ്, നാം എല്ലാവരും ഒരേ സൃഷ്ടികർത്താവിന്റെ സന്താനങ്ങളാണ്. അളവറ്റ ആത്മചൈതന്യം നമ്മിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്നു. ഒരുത്തനെ നിന്ദിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് ആ ദിവ്യചൈതന്യത്തെ നിന്ദിക്കുകയാണ്. ജാതി, വർഗം, മതം എന്നീ വ്യത്യാസങ്ങൾ ഗാന്ധിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. നാനാതരക്കാരോടും മതസ്ഥരോടും സമഭാവനയോടെ പെരുമാറുകയെന്നത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി തീർന്നിരുന്നു. എന്നാൽ ബോധപൂർവവും നിരന്തരവുമായ പരിശ്രമം കൊണ്ട് നേടിയവയാണ് അഹിംസ, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നീ ഗുണങ്ങൾ.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
7: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഞാറ്റുവേല
7: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
8: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
7: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇന്ന് ഞാറ്റുവേലയിൽ പയർവർഗ വിളകളെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.
1: മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന വിളകളാണ് പയറുവർഗ വിളകൾ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള മാംസ്യത്തിന്റെ അളവ് ഇവയെ ചെലവ് കുറഞ്ഞ മാംസ്യാഹാരം എന്ന വിശേഷണത്തിന് അർഹരാക്കുന്നു. അതിനാൽ തന്നെ ഈ വിളകൾ സസ്യാഹാരികൾക്ക് പ്രോട്ടീന്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. ധാന്യവിളകളിൽ ഇല്ലാത്ത അമിനോ അമ്ലങ്ങളും ഇവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നത് ഇവയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം ഒരു വ്യക്തിക്ക് 50 മുതൽ 60 ഗ്രാം പയറുവർഗം ഭക്ഷണമായി ലഭിക്കണം എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നത് ശരാശരി 5-ൽ താഴെ ഗ്രാം മാത്രമാണ്. സുസ്ഥിര കൃഷിയിൽ പയറുവർഗ വിളകളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ വിളകളുടെ വേരുകളിൽ കാണപ്പെടുന്ന മുഴകളിൽ അടങ്ങിയിരിക്കുന്ന ഉപകാരികളായ റൈസോബിയം എന്ന ബാക്ടീരിയ ഇവ കൃഷി ചെയ്യുന്ന മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലുള്ള ബാഹ്യജനകം അഥവാ നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നു. ഇവ കൃഷി ചെയ്യുന്നതിന് പുറമെ ഇവയുടെ അവശിഷ്ടം മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നതും മണ്ണിൽ അഴുകിച്ചേരാൻ അനുവദിക്കുന്നതും മണ്ണിന്റെ ഫലപുഷ്ടിക്കും ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാകും. പയറുവർഗ വിളകൾ തനിവിളയായി കൃഷി ചെയ്യാൻ തക്കവണ്ണം ധാരാളം ഭൂമി കണ്ടെത്തി വിളവ് വർദ്ധിപ്പിക്കുക എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. അതിനാൽ 3-ാം വിളക്കാലത്ത് തരിശുകിടക്കുന്ന നെൽവയലുകൾ പയറുവർഗ വിളകളുടെ കൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അതുപോലെ പുരയിടങ്ങളിലും ഇടവിള കൃഷിയായും നമുക്ക് പയർ ചെടികൾ കൃഷി ചെയ്യാവുന്നതാണ്. കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും യോജിച്ച പയറുവർഗ വിളകളാണ് വൻപയർ, ചെറുപയർ, ഉഴുന്ന്, മുതിര തുടങ്ങിയവ. ഇവയിൽ തന്നെ കേരളീയരുടെ പ്രിയപ്പെട്ട പയറിനമാണ് വൻപയർ. 2 തരം വൻപയറുകളാണ് കൃഷി ചെയ്യപ്പെടുന്നത്, കുറ്റിപ്പയറും മറ്റൊന്ന് പടർന്നു കയറുന്നവയും. കേരളത്തിൽ എല്ലാ കാലത്തും കൃഷി ചെയ്യാൻ കഴിയുന്ന ഈ വൻപയർ ചെടിയുടെ ഇലകൾ, കായകൾ, മണികൾ എന്നിവയെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വൻപയർ ഏറ്റവും കൂടുതൽ കുറ്റിച്ചെടിയായി കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങളാണ് കനകമണി, ഭാഗ്യലക്ഷ്മി, DC-15, PG-CP-6. അതുപോലെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കുറ്റിപ്പയർ ഇനങ്ങളാണ് KU-അപൂർവ, KU-ശ്രീനന്ദ എന്നിവ. മിക്ക കുറ്റിപ്പയർ ഇനങ്ങളും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നവയാണ്. KU-അപൂർവ എന്ന കുറ്റിപ്പയർ ഇനം 70 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. പാടങ്ങളിൽ 3-ാം വിളയായും തെങ്ങിൻ തോപ്പിൽ ഇടവിളയായും 2-ാം വിളക്കാലത്തും ഇവ കൃഷി ചെയ്യാൻ യോജിച്ചതാണ്. ചുവന്ന നിറത്തിലുള്ള വിത്തുകളോടു കൂടിയ ഈ ഇനത്തിന്റെ ശരാശരി ഉൽപ്പാദനം 1 ഹെക്ടർ 2 ടണ്ണാണ്. വേനൽക്കാലത്ത് 50 മുതൽ 55 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാക്കുന്ന ഇനമാണ് KU-ശ്രീനന്ദ. 2-ാം വിളക്കാലത്ത് 60 മുതൽ 65 ദിവസത്തിനുള്ളിൽ വിളക്കാലം പൂർത്തിയാകും. 2-ാം വിളക്കാലത്തേക്കും വേനൽക്കാലത്തിലേക്കും യോജിച്ച ഏറ്റവും മൂപ്പ് കുറഞ്ഞ ഈ ഇനത്തിന്റെ വിത്തുകൾക്ക് വെളുത്ത നിറമാണ്. വൻപയർ കൃഷി ആദായകരമാക്കാൻ നിലം തയ്യാറാക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണിന്റെ PH പരിശോധിച്ച് 1 ഹെക്ടർ 250 കിലോ എന്ന തോതിൽ കുമ്മായം ചേർത്ത് മണ്ണിൽ ഈർപ്പമുള്ളപ്പോൾ തന്നെ നിലമുഴുത് വിത്ത് വിതയ്ക്കുകയോ നിരയിടുകയോ ചെയ്യാം. കുറ്റിപ്പയർ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും അകലം നൽകേണ്ടതാണ്. നിലം നന്നായി കിളച്ചൊരുക്കി 1 ഹെക്ടർ 20 ടൺ കാലിവളം

മാസം കഴിഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. വിത്ത് ഒരുക്കുന്ന സമയത്ത് റൈസോബിയം കൾച്ചർ വിത്തിൽ പുരട്ടുന്നത് 10 മുതൽ 15% വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായി കണ്ടുവരുന്നു. എന്നാൽ അമ്ലാംശം കൂടിയ മണ്ണിൽ ഈ കൾച്ചറിനോടൊപ്പം തന്നെ കുമ്മായ ചേർത്ത് പൊതിഞ്ഞു കൊടുക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. ഒന്നാം വിള കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് കളശല്യം കൂടുതലായതിനാൽ വിത്തിട്ട് 40 മുതൽ 45 ദിവസം വരെ കളകളെ നിയന്ത്രിക്കേണ്ടതാണ്. ജലസേചന സൗകര്യമുള്ള പാടങ്ങളിൽ വിത്ത് വിതച്ച് 15 ദിവസം കഴിഞ്ഞും പൂക്കുന്ന സമയത്തും നനച്ചു കൊടുത്താൽ വിളവിൽ വർധനവ് ഉണ്ടാകുന്നതായി സൂചിപ്പിക്കുന്നു. വിത്ത് വിതച്ച് 5 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ ചെടികൾ പൂക്കാൻ തുടങ്ങും. പൂവായ ശേഷം 2 ആഴ്ച കഴിഞ്ഞാൽ അവ പച്ചപ്പയറായി പറിക്കാം. എന്നാൽ ഉണങ്ങിയ പയറിനായി ഉപയോഗിക്കുകയാണെങ്കിൽ പയർ നല്ലവണ്ണം പഴുത്ത് ഉണങ്ങിത്തുടങ്ങുമ്പോൾ പറിക്കേണ്ടതാണ്. കേരളത്തിൽ എല്ലാ കാലത്തെ കൃഷിക്കും അനുയോജ്യമാണ് ചെറുപയർ. വേനൽക്കാലത്ത് തരിച്ചിടുന്ന പാടങ്ങളിൽ ചെറുപയർ കൃഷി ഏറ്റവും അനുയോജ്യമാണ്. നിലമുഴുന്നത് മുതൽ ഉള്ള എല്ലാ കൃഷിരീതികളും വൻപയറിൻ്റേത് പോലെ തന്നെയാണ്. വളപ്രയോഗത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. 10 സെന്റിലേക്ക് 2 കിലോ യൂറിയ, 6 കിലോ രാജ്ഫോസ്, 3 കിലോ പൊട്ടാഷ് എന്നിവയാണ് വേണ്ടത്. ഇതിൽ തന്നെ പകുതി യൂറിയ അടിവളമായി നൽകണം. ഒപ്പം മുഴുവൻ രാജ്ഫോസും പൊട്ടാഷും, ബാക്കി പകുതി നൈട്രജൻ 15 മുതൽ 20 ദിവസങ്ങൾക്ക് ശേഷം നൽകാവുന്നതാണ്. രോഗകീടബാധയും വൻപയറിൻ്റേത് പോലെ തന്നെയായതിനാൽ എല്ലാ നിയന്ത്രണ മാർഗങ്ങളും ഒരേ രീതിയിൽ തന്നെ അവലംബിക്കാവുന്നതാണ്. 80% കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കി തല്ലി മണികൾ വേർപെടുത്തി എടുക്കാവുന്നതാണ്. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ഏകദേശം 60 മുതൽ 80 ദിവസത്തിനുള്ളിൽ ചെറുപയർ വിളവെടുക്കാവുന്നതാണ്. സാധാരണ ചെറുപയറിന് ഹെക്ടറിന് ഏകദേശം 500 മുതൽ 700 കിലോഗ്രാം വരെ വിളവ് ലഭിക്കാറുണ്ട്. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ മറ്റൊരു പയറിനമാണ് ഉഴുന്ന്. ധാരാളം മാംസ്യാഹാരം അടങ്ങിയിട്ടുള്ള ഇവ കാലിത്തീറ്റയായും പച്ചില വിളയായും ആവരണ വിളയായും ഉപയോഗിക്കാം. ഇവയ്ക്ക് മണ്ണിലെ ജലാംശം നിലനിർത്താൻ കഴിവുള്ള ഏറ്റവും ചെളി കലർന്ന പശുമരാശി മണ്ണാണ് യോജിച്ചത്. കേരളത്തിലേക്ക് യോജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉഴുന്നിനങ്ങളാണ് സുമഞ്ജന, ശ്യാമ, DBGV5 എന്നിവ. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും അതുപോലെ വേനൽക്കാലത്ത് തരിച്ചിടുന്ന നെൽപ്പാടങ്ങളിൽ തനിവിളയായും ഉഴുന്ന് കൃഷി ചെയ്യാം. ഉഴുന്നിൻ്റെ കൃഷി രീതിയും സസ്യസംരക്ഷണ രീതിയും ഒക്കെ ചെറുപയറിൻ്റേതിന് സമാനമാണ്. ഇനങ്ങളുടെ വിളദൈർഘ്യമനുസരിച്ചിട്ട് 75 മുതൽ 120 ദിവസങ്ങളിൽ നമുക്ക് ഉഴുന്ന് വിളവെടുക്കാം. 80% കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ച് ഉണക്കിയ ശേഷം മണികൾ തല്ലി വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തെങ്ങിൻ തോപ്പുകളിലെ പാതി തണൽ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച ഇനമാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സുമഞ്ജന എന്ന ഉഴുന്നിനം. 1 ഹെക്ടറിന് ഏകദേശം 500 മുതൽ 1000 കിലോഗ്രാം വരെ വിളവ് ലഭിക്കും. മറ്റു പല കൃഷിരീതികളുടെയും കടന്നു കയറ്റത്തോടെ കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു പയർവർഗ വിളയാണ് മുതിര. മാംസ്യം, ജീവകങ്ങൾ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു പോഷകാഹാരം എന്ന നിലയ്ക്ക് മുതിര പാവപ്പെട്ടവൻ്റെ പയർവർഗ വിളയെന്ന് അറിയപ്പെടുന്നു. ഇതുകൂടാതെ കാലിത്തീറ്റ വിളയായും പെച്ചില വിളയായും ഒക്കെ മുതിര ഉപയോഗിക്കുന്നുണ്ട്. മുതിരയിൽ പ്രധാനമായി 2 തരം ഇനങ്ങളാണുള്ളത്. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങളും പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങളും, അതായത് ഫോട്ടോ സെൻസിറ്റീവും ഫോട്ടോ ഇൻസെൻസിറ്റീവും. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഏകദേശം 85 മുതൽ 90 ദിവസം മൂപ്പുള്ളവയാണ്. അവയ്ക്ക് പൂക്കുന്നതിന് ഒരു പ്രത്യേക ദൈർഘ്യമുള്ള കാലാവസ്ഥ ആവശ്യമാണ്. പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങൾ 60 മുതൽ 65 ദിവസം മൂപ്പുള്ളവയാണ്. ഇത്തരം പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ചെയ്യുന്നത്. മറ്റുള്ളവ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് വിത്തിടാനായി ഉപയോഗിക്കാം.
ഞാറ്റടിയിൽ ഞാറ് പറിച്ചതിന്

0: ശേഷം അല്ലെങ്കിൽ വാഴ, കപ്പ തുടങ്ങിയ വിളകളുടെ ഇടവിളയായും നമുക്ക് മുതിര കൃഷി ചെയ്യാം. ഹെക്ടറിന് 500 കിലോ കുമ്മായം ചേർത്ത് നിലം ഒരുക്കണം. അടിവളമായി 10 കിലോ മസൂറി ഫോസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വിത്ത് 25 സെന്റിമീറ്റർ അകലത്തിൽ നുരിയിടുകയോ വിത്ത് വിതയ്ക്കുകയോ ചെയ്യാം. ഒരു ഹെക്ടറിലേക്ക് കൃഷി ചെയ്യാൻ ഏകദേശം 25 മുതൽ 30 കിലോ വിത്ത് വേണ്ടിവരും. മറ്റു വിളകളെ അപേക്ഷിച്ച് പ്രത്യേക പരിചരണം ഒന്നും നമുക്ക് മുതിര കൃഷിയിൽ വേണ്ടിവരില്ല. രോഗകീട നിയന്ത്രണത്തിന് വൻപയറിലേതുപോലെയുള്ള സസ്യസംരക്ഷണ മുറകൾ അനുവർത്തിച്ചാൽ മതി. 80% ൽ അധികം കായകൾ മൂപ്പത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കിയ ശേഷം തല്ലി മണികൾ വേർതിരിച്ചെടുക്കാം. കുറഞ്ഞ പരിചരണമാണ് നൽകുന്നതെങ്കിലും ഹെക്ടറിന് ഏകദേശം 400 മുതൽ 500 കിലോ വരെ മുതിര വിളവ് ലഭിക്കാറുണ്ട്.
1: പയറുവർഗ വിളകളുടെ നടീൽ രീതികളെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി അനന്തപുരി FM 101.9.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ് സ്ഥാപിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് മന്ത്രി KM ഷാജി. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി. പരിസ്ഥിതി ലോല നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ കർഷക സംഘടനകൾക്ക് ഉറപ്പ് നൽകി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാധ്യമശേഷി വികസന ശില്പശാല മന്ത്രി സണ്ണി ജോസഫ് മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രമീകരണങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകി. ഉത്സവവുമായി ബന്ധപ്പെട്ട് KSRTC 65 പ്രത്യേക സർവ്വീസുകൾ നടത്തുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. രണ്ട് മാസമായി നടത്തിവന്നിരുന്ന ആറന്മുള വള്ളസദ്യകാലത്തിന് നാളെ സമാപനമാകും. ചടങ്ങ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും.

സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്നതിനാൽ ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 11,619 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 65 കേസുകളിലായി 68 പേർ കൂടി അറസ്റ്റിലായി. എറണാകുളം തേവരയിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ ഭാഗം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് തീ പടർന്നത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8:00.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആകാശവാണി അനന്തപുരി FM 101.9 ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജാജിയുമായി അഭിമുഖം, 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:55 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പുത്തൻകാവ് മാത്തൻ തരകൻ എഴുതിയ ഭാരതഗാനം എന്ന കവിത, ആലാപനം കൊല്ലം സുമേഷ് കൃഷ്ണ, ഉദയഗീതം സുകുമാരി നരേന്ദ്രമേനോൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, 7:15 ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, 7:55 കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 142 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി. 12:40 പ്രകാശധാര. മൈഗ്രെയിനിനുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ സതീഷ് ജി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ഫീച്ചർ കൈവരികൾ മരിച്ച ഒറ്റത്തുരുത്തുകൾ, രചന അശ്വിൻ കെ വി നമ്പൂതിരി. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. നിതീഷ് കുമാർ പങ്കുവയ്ക്കുന്ന ഹിമാചൽ യാത്രാവിശേഷങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ. 9:30 സംഗീതസുധ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:55 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3°C, കുറഞ്ഞ താപനില 25.5°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രവി ബോംബെയുടെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം, ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
5: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: പവർ കട്ട് ഇനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
3: സീറോ ഡൌൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ്

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിലാദ്യം യേശുദാസ് പാടിയ ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം 1000 കണ്ണുകൾ. രചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281420305.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യമന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18 ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യമന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 1 വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ 1 വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
1: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, MB രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നേ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
1: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർ മല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. ഇനി അഫ്സൽ പാടിയ ഗാനം കേൾക്കാം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: അടുത്ത ഗാനം യേശുദാസ് അമ്പിളിയും സംഘവും പാടിയ ഗാനം. ചിത്രം ശ്രീദേവി ദർശനം. രചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമയാണ്. ആരൊക്കെ ചവിട്ടിയാലും ആരൊക്കെ മുറിവേൽപ്പിച്ചാലും ഭൂമി പരാതിപ്പെടുന്നില്ല. പകരം അതേ മനുഷ്യർക്ക് വീണ്ടും നിൽക്കാനും നടക്കാനും ഇടം നൽകുന്നു. അതുപോലെ ജീവിതത്തിൽ ചിലർ നമ്മെ വേദനിപ്പിച്ചേക്കാം, തെറ്റിദ്ധരിപ്പിച്ചേക്കാം, അവഗണിച്ചേക്കാം. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിന്റെ സമാധാനം കവർന്നെടുക്കാൻ അനുവദിക്കരുത്. ക്ഷമിക്കുക എന്നത് അവരുടെ തെറ്റിനെ അംഗീകരിക്കലല്ല, നമ്മുടെ മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. പൊറുക്കാൻ കഴിയുന്ന മനസ്സും വിട്ടുകളയാൻ കഴിയുന്ന പക്വതയും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചേമ്പിന്റെ കൃഷിയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അതിനു മുൻപ് എന്നത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫയർ?

0: യെ സംരക്ഷിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
0: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. മലയാളിക്ക് ഒരു നേരമെങ്കിലും മരച്ചീനിയോ ചേനയോ ചേമ്പോ മധുരക്കിഴങ്ങോ കൂടിയേ തീരൂ. രാവിലെ പ്രാതലിന് പലപ്പോഴും മരച്ചീനിയോ ചേമ്പോ പുഴുങ്ങിയതും ചമ്മന്തിയോ ആയിരുന്നു. ആ കാലഘട്ടത്തിലെ പലർക്കും അത് ഓർമ്മയുണ്ടാവും അല്ലേ? ചേമ്പിന്റെ ഒരു രുചി അത് ഇന്നും നാവിൽ തന്നെയുണ്ട്. നമുക്ക് തിരികെ ആ കാലത്തിലേക്ക് ഒന്ന് പോകണ്ടേ? ആരോഗ്യം സംരക്ഷിക്കണ്ടേ? കിഴങ്ങ് വർഗ്ഗങ്ങൾ നട്ട് പരിപാലിക്കണ്ടേ? ചേമ്പിന്റെ കിഴങ്ങ് മാത്രമല്ല രുചിയുള്ളത്, അതിന്റെ തണ്ടുകൊണ്ട് ഒരു പച്ചടിയും പുളിങ്കറിയും ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ. എന്തൊരു രുചിയായിരുന്നോ അതിന്! ചേമ്പിന്റെ ഇല മഴയത്ത് കുടപോലെ പിടിച്ചോടിയ കുട്ടിക്കാല ഓർമ്മയില്ലേ? വെള്ളത്തുള്ളികൾ ഇലയിൽ പറ്റാതെ മുത്തുമണികൾ പോലെ ഉരുണ്ടിറങ്ങുന്ന കാഴ്ചയും മനോഹരമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പരമ്പരാഗത കൃഷിരീതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചേമ്പ് കൃഷി. കുറഞ്ഞ പരിചരണത്തിൽ പോലും നല്ല വിളവ് നൽകുന്ന ഒരു കിഴങ്ങ് വർഗ്ഗവിളയാണിത്. ഇന്ന് ചേമ്പിന്റെ കൃഷിരീതികളും പ്രാധാന്യവും പലതരത്തിലുള്ള ചേമ്പിനെയൊക്കെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗത്തിലെ ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ സുജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ചേമ്പിന്റെ കൃഷി എന്ന് പറയുമ്പം കേരളീയർക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ചെറുചേമ്പുണ്ട്, പാൽചേമ്പുണ്ട്. ചെറുചേമ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതെന്തുവാണ്?
4: ചെറുചേമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു കിഴങ്ങ് വർഗ്ഗവിളയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഭക്ഷ്യസുരക്ഷ, പോഷക സുരക്ഷ, കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്ന വിളകൾ എന്നൊക്കെയാണ്. ഈ ചെറുചേമ്പിനെ പറയുമ്പോൾ അതിൻ്റെ കിഴങ്ങുകളും അതുപോലെ ഇളം തണ്ടുകളും ഇലകളും ഒക്കെ തന്നെ ഔഷധഗുണവും പോഷകഗുണവും ഉള്ളവയാണ്. ചേമ്പിൻ്റെ കിഴങ്ങെന്ന് പറയുമ്പോൾ അതിൽ നല്ല രീതിയിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-70% അന്നജം അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യനാരുണ്ട്, ധാതുക്കളായ കാൽഷ്യം, ഫോസ്ഫറസ്, അയേൺ, പൊട്ടാഷ്യം, അതുപോലെ വിറ്റാമിനുകൾ, വിറ്റമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ സന്ദർഭത്തിൽ ഇവയെ നമുക്ക് വിവിധ കൃഷി സമ്പ്രദായങ്ങളിൽ ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ്, കമുക്, വാഴ ഇവയിലൊക്കെ
3: തണലുണ്ടെങ്കിലും
4: പ്രശ്നമില്ല. പിന്നെ ഇതുകൂടാതെ തന്നെ ചേമ്പിന്റെ ഇടയ്ക്കും നമുക്ക് വിവിധ ഹ്രസ്വകാല വിളകൾ, പച്ചക്കറിയാണെങ്കിൽ ഇപ്പം വെണ്ട അല്ലെങ്കിൽ ചീര, മല്ലി, ടൊമാറ്റോ, മുളക്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, ഉഴുന്ന് ഇവയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, കുറച്ചൊക്കെ വെള്ളക്കെട്ടുണ്ടായാലും ചേമ്പ് അത് ചെറുത്തുനിന്ന് നമുക്കൊരു സാമാന്യം വിളവൊക്കെ തരാനൊതുങ്ങുന്ന ഇനമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലവണരസം ഏറിയ മണ്ണിലും സലൈനിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ചേമ്പ് നല്ല രീതിയിൽ വളർന്നോളും. ഇലയിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ധാതുക്കൾ, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പിന്നെ ബീറ്റ കരോട്ടീൻ, പിന്നെ അതുപോലെ വിറ്റമിൻ സി, ഇതിൻ്റെയൊക്കെ നല്ലൊരു ഉറവിടമാണ്. പിന്നെ ചേമ്പിൻ്റെ അന്നജത്തിൻ്റെ കണികകളുടെ വലിപ്പം നന്നേ ചെറുതാണ്, അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചേമ്പിൻ്റെ കിഴങ്ങിലടങ്ങിയിട്ടുള്ള ഭക്ഷ്യനാര് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ വഴുവഴുപ്പ്, അതായത് മ്യൂസിലേജ് എന്ന് പറയുന്നതും ശരിക്കും ആരോഗ്യ ശാസ്ത്രപരമായി നോക്കിയാൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ ക്രമീകരിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പം ഇതെല്ലാം കൊണ്ടും ഇതുപോലുള്ള മൈനർ കിഴങ്ങുവിളകളെ കേരളത്തിൻ്റെ അനുയോജ്യമായ കാലാവസ്ഥയിലും മണ്ണിലും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും കൂടുതൽ കൃഷി വ്യാപിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്.
3: അപ്പൊ ചെറുചേമ്പിന്റെ നല്ല ഇനങ്ങൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ളത് അതെതൊക്കെയാണ്?
4: നമുക്കൊരു പ്രാദേശിക കേന്ദ്രം ഒറീസയിലുണ്ട്. അപ്പൊ ഈ രണ്ട് അടുത്തൊന്നും കൂടി ഏകദേശം 10 മുന്തിയ ഇനം ചേമ്പിനങ്ങൾ, ചെറുചേമ്പിന്റെ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്

0: പറയുന്നത് ഒറീസയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മുക്തകേശി എന്ന് പറയുന്ന ഒരിനമാണ്. സാധാരണ ചേമ്പിന്റെയൊക്കെ കാലദൈർഘ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 6 മുതൽ 8 മാസം കൊണ്ടാണ് നമ്മൾ ചേമ്പ് ചെറുചേമ്പ് വിളവെടുക്കുന്നത്. ഈ മുക്തകേശി എന്ന് പറയുന്ന നമുക്ക് 5 മുതൽ 6 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് ചേമ്പിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇലകരിയൽ എന്ന രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഇനമാണ് ഈ മുക്തകേശി. മാത്രമല്ല നല്ല പാചക ഗുണവും ചൊറിച്ചിൽ ശരാശരി കുറവും ഉള്ളതുമായ ഒരു ഇനമാണ് ഈ മുക്തകേശി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ശ്രീകിരൺ, ശ്രീരശ്മി, ശ്രീ പല്ലവി ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങളുണ്ട്. വളരെ കാലദൈർഘ്യം കുറഞ്ഞ, അത് ഒറീസയിൽ നിന്നുള്ള ഇനമാണ്, ശ്രീ ടീലിയ എന്ന് പറയുന്ന ഇനം 4 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നു. അതുകൂടാതെ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ കാലദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കരിയൽ, ഇലകരിയൽ രോഗത്തെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിന് സാധ്യമാകുന്നു. പിന്നെ ധാരാളം നാടൻ ഇനങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇനമാണല്ലോ താമരക്കണ്ണൻ, പിന്നെ കണ്ണൻ ചേമ്പ്, പിന്നെ കുടച്ചേമ്പ്. ഇതൊക്കെ സാധാരണ പ്രാദേശികമായിട്ട് കൃഷിക്കാർ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നാടൻ ഇനങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം, 1 സെന്റിലേക്ക് നമുക്ക് വേണ്ടി വരുന്ന വിത്ത് എന്ന് പറയുന്ന 3¾-4 കിലോ വിത്ത് വേണ്ടി വരും
1: 1 സെന്റിലേക്ക്.
0: 1 ഹെക്ടർ പറയുകയാണെങ്കിൽ 800 മുതൽ 1 ടൺ വരെ.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വ്യാപകമായിട്ട് 1 ഹെക്ടർ അങ്ങനെ
0: ഇല്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വിളകളൊക്കെ നമ്മൾ പുതയിടണം. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ സന്ദർഭത്തിലൊക്കെ ഏകദേശം 30-45 ദിവസം, 1 മാസം തൊട്ട് 1.5 മാസം വരെ എടുക്കും ചേമ്പ് പൊടിച്ച് പുറത്തേക്ക് വരാൻ. കാച്ചിലും ചേനയും ഒക്കെ ഇതുപോലെയാണ്. അതിന് ഒരു സുഷുപ്താവസ്ഥയുണ്ട്, അത് കഴിഞ്ഞിട്ട് അവ ജെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ച് വരത്തുള്ളൂ. അപ്പം ഈ സമയത്ത് നമ്മൾ പുതയിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. ജലം സംഭരിച്ചു വെക്കാനും കള നിയന്ത്രിക്കാനും മണ്ണിൻ്റെ താപം, മണ്ണിൻ്റെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ ആകെ മൊത്തം ഒന്ന് ക്രമീകരിക്കാനും ഈ പുതയിടയിൽ നന്നായിട്ട് സഹായിക്കും. എന്തെങ്കിലും കിട്ടുന്ന വിളാവശിഷ്ടമോ കരിയിലയോ ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് പുതയിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
1: പിന്നെ വളപ്രയോഗത്തിനെ കുറിച്ച് സംസാരിച്ചാൽ അതിലെന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത്?
0: കിഴങ്ങുവിളയാണ്. അപ്പം എപ്പോഴും നമ്മൾ വളപ്രയോഗം നന്നായിട്ട് ശ്രദ്ധിക്കണം, നിസ്സാരമാക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൈവവളം തന്നെയാണ്. കിഴങ്ങു മണ്ണിനുള്ളിലാണല്ലോ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ജൈവവളം പലതരത്തിൽ നമുക്ക് വളപ്രയോഗം ചെയ്യാം. അപ്പം ഞാൻ 2-3 തരത്തിലാക്കി പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ചാണകം അല്ലെങ്കിൽ കാലിവളം, അത് അടിവളമായിട്ട് കൊടുക്കുക. അത് ശരാശരി 1 ചെടിക്ക് 300-350 ഗ്രാം ഒക്കെ വേണ്ടി വരും. 1 സെന്റിന് 1-5 കിലോ എന്നുള്ളതാണ് കണക്ക്. അപ്പം ഇത് നടുന്ന സമയത്ത് നമ്മൾ കൊടുക്കും. പിന്നെ നടുന്ന സമയത്ത് പിന്നെ വേറൊന്നും തന്നെ ആവശ്യമില്ല. ഇനി പൊടിച്ച് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാസവളങ്ങൾ കൊടുത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫോസ്ഫറസ് ആ സമയത്ത് മുഴുവൻ അടിവളമായിട്ട് നമ്മൾ കൊടുക്കും, പൊടിച്ച് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട്. ഇതുകൂടാതെ പകുതി എന്നുള്ള കണക്ക്, നൈട്രജനും പൊട്ടാഷ്യം എന്നുള്ളത് ഇപ്പം മാറി, അത് 2-3 ഗഡുക്കളായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം 1 പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധിച്ചു വേണം ഓരോ പ്രാവശ്യവും ചെയ്യേണ്ടത്. ഈ പറഞ്ഞ അളവിലാണെങ്കിൽ 1 സെന്റിലേക്ക് 500 ഗ്രാം മസുറിഫോസ് വേണ്ടി വരും. അത് 1 ഗഡുവായിട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്നത് നേർവളങ്ങളാണ്, യൂറിയ, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. അത് 750 ഗ്രാം യൂറിയ 1 സെന്റിലെ കണക്കാണ് ഞാൻ പറയുന്നത്. 680 700 ഏകദേശം ഒരുപോലെ വരും പൊട്ടാഷും നമ്മൾ കൊടുക്കുക. ഈ 2 കണക്കും 2-3 ഗഡുക്കളായിട്ട് വേണം കൊടുക്കേണ്ടത്. മുഴുവനായിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 2 സമയത്തും നമ്മൾ എന്ത് വേണം, മണ്ണ് കൂട്ടി കൊടുക്കണം, കളയൊക്കെ മാറ്റണം. ഇതെല്ലാം നല്ല രീതിയിൽ കിഴങ്ങുകൾ രൂപാന്തരം പ്രാപിക്കാനും വലിപ്പം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പം ഇത് സാധാരണ ഒരു വളപ്രയോഗമാണ്. ഇനി ഇത് കൂടാതെ ഒരു വളപ്രയോഗമുണ്ട്, CTCRI സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം, സൈറ്റ് സ്പെസിഫിക് ന്യൂട്രിയൻ മാനേജ്മെന്റ് വഴി വർഷങ്ങളോളം ചെയ്ത ഗവേഷണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കസ്റ്റമൈസ്ഡ് വളങ്ങളാണെങ്കിൽ നമ്മൾ ശരിക്കും 1 ചെടിക്കൊക്കെ 16-20 ഗ്രാം മൊത്തത്തിൽ മതി. അപ്പൊ അത് 2 ഗഡുക്കളായിട്ട്
1: ഗഡുക്കളാണ്.
0: ഇനി ഒന്നും കൂടി ഉണ്ട്, ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു രാസവസ്തുവും കൊടുക്കൂലല്ലോ. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി ഊന്നൽ കൊടുക്കുന്ന, ആദ്യം തൊട്ട് നമ്മൾ ആ വിത്ത് പരിപോഷിക്കുന്ന തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. ഒന്നെങ്കിൽ സ്യൂഡോമോണാസിലോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയിലോ പോഷിപ്പിച്ച് വിത്ത്, അത് ഏറ്റവും പ്രധാനമാണ്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ചേമ്പിനുണ്ടാകുന്ന കരിയൽ എന്ന് പറയുന്ന രോഗത്തെ നമുക്കൊരു വിധം പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും വേണ്ടത് കാലിവളം, അല്ലെങ്കിൽ ചാണകം. അത് നമ്മൾ അത് വളരെയധികം കൂടുതൽ കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഇപ്പം ജൈവ കർഷകരെന്ന് പറയുമ്പോൾ

അവർക്ക് എപ്പോഴും എന്താ പശുവോ എന്തെങ്കിലും മൃഗങ്ങളോ അവരുടെ കൂടെ കാണണം അല്ലേ? സംയോജിത കൃഷി രീതിയാണല്ലോ എപ്പോഴും നമ്മൾ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി ചാണകം കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു ചെടിക്ക് നേരത്തെ ഒരു 300-325 ഗ്രാം മതി, എങ്കിൽ ഇതൊരു 400 ഗ്രാം ഒക്കെ വേണ്ടി വരും. ഒരു സെന്റിന് ഒരു 60 കിലോഗ്രാം ചാണകം വേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവാണു വളങ്ങളാണ്, അസോസ്പൈരിലം, പിന്നെ ഫോസ്ഫോ ബാക്ടീരിയ, മൈക്കോറൈസ എന്നൊക്കെ പറയുന്നത്. അതിനും നമ്മളെപ്പോഴും ഈ ജൈവവളത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ജീവാണു വളങ്ങൾ പറയുന്നത്. 25:1 അങ്ങനെ, അല്ലെങ്കിൽ 50:1. നമ്മളെപ്പോഴും കിഴങ്ങുവിളകളായതുകൊണ്ട് 50:50:1 എന്നുള്ള റേഷ്യോയിലാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 60 കിലോ ചാണകത്തിന് ഒരു 1-1.5 കിലോ ഈ പറഞ്ഞിട്ടുള്ള ജീവാണു വളങ്ങൾ വേണ്ടി വരും. അത് ചാണകത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, മണ്ണിലീർപ്പം ഈ ജീവാണു വളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അതും ഒരു ശരാശരി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 60 കിലോയ്ക്ക് ഒരു 1.5 കിലോഗ്രാം ജീവാണു വളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു വളമാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. അപ്പം അതും നമുക്കൊരു ശരാശരി ഒരു 25-30 ഗ്രാം കിട്ടുന്നത് പോലെ ഒരു ചെടിക്ക്, അതായത് ഒരു സെന്റിൽ 150 മൂടാണല്ലോ, 4-4.5 കിലോഗ്രാം ഒരു സെന്റിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചേമ്പ് നമ്മൾ നടും അല്ലേ? ഈ വളങ്ങളൊക്കെ അടിവളമായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് പയറ് പോലുള്ള പച്ചിലവള ചെടികൾ നടുന്നത് നല്ലതാണ്. കാരണം രണ്ട് വരി ചേമ്പിന്റെ ഇടയ്ക്ക് നമുക്ക് നല്ല സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പയറ് പോലുള്ള ധാന്യങ്ങൾ, അതായത് ചെറുപയറോ ഉഴുന്നോ അല്ലെങ്കിൽ പച്ചിലവളമോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തു വേണമെങ്കിലും നമുക്ക് ഇടവേളയായിട്ട് കൃഷി ചെയ്യാം. പക്ഷെ പച്ചിലവളം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു 45-60 ദിവസം കഴിയുമ്പോൾ, അതായത് ചേമ്പൊക്കെ പൊടിച്ചു വരുമ്പം നമുക്ക് നല്ലൊരു വളവും കൂടെ കിട്ടുകയാണ്. അപ്പൊ ആ വളം നമുക്കൊരു ശരാശരി ഒരു സെന്റിന് ഒരു 50-60 കിലോ ഒക്കെ കിട്ടും. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ, മഴയുടെ സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെക്ടർ അടിസ്ഥാനത്തിൽ 10-15 ടൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജൈവ കൃഷിക്ക് നമുക്ക് അധികമായിട്ട് മറ്റ് നമ്മൾ വാങ്ങിച്ച് ഇടുന്ന വളങ്ങൾ പുറത്തുനിന്ന്, അതായത് ചാണകമായാലും മറ്റു വളങ്ങൾ അധികം അവലംബിക്കാതെ കിഴങ്ങുവിളകളിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പച്ചിലവള പ്രയോഗം വളരെ ഫലപ്രദമാണ്. അപ്പൊ ഇത് നമ്മളെ കുഴിച്ചു മൂടുന്ന സമയത്ത് ആ തടത്തിൽ, അതായത് ചേമ്പിന്റെ കുഴിയിൽ തന്നെ ഈ പച്ചിലവളമിട്ട് നമ്മൾക്ക് മൂടി അത് കുറച്ചുകൂടി ഒരു കൂമ്പലാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ കുറച്ച് ചാരം ഉണ്ടെങ്കിൽ, ആഷ് എന്ന് പറയും, അതിപ്പോ നമ്മുടെ അതിപ്പോ നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ല, എന്നാൽ അതുള്ള കർഷകര് അത് കൊടുത്താൽ നന്നായിരിക്കും. കാരണം കിഴങ്ങുകളുടെ ക്വാളിറ്റിക്ക്, അതായത് ചാരം എന്ന് പറയുന്നതിൽ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം 3 അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏകദേശം ഒരു 60 ഗ്രാം ഒക്കെ ഒരു ചെടിക്ക്, ഞാനെല്ലാം ഇങ്ങനെ കണക്ക് ഇങ്ങനെ പറയുന്നെങ്കിലും ഒരു ഉദ്ദേശം ഒരു 8-10 കിലോ നമ്മൾ കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കാനും ഈ ജൈവമാർഗത്തിൽ കൂടി നമുക്ക് കൃഷി ചെയ്യാം. ഈ ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനവും തിരഞ്ഞെടുക്കുന്നത്. മുക്തകേശി ഇനം വളരെ നല്ലതാണ്. നമ്മുടെ നാടൻ ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ മുക്തകേശി ചെയ്യുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറയുന്നതുപോലെ ഇലകരിയൽ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇലകരിയൽ രോഗവും നമുക്ക് ജൈവമാർഗത്തിൽ കൂടി തന്നെ നമുക്ക് ഒന്ന് വരാതെ നോക്കേണ്ടതായിട്ടുണ്ട്. വരുന്നതിനേക്കാളും നമ്മൾ വരാതെ നോക്കുക, അതാണ്. അതിനുവേണ്ടിയുള്ള കുറച്ച് പരിപാലന മുറകളുണ്ട്. അതിന് നമുക്ക് വെർമി കമ്പോസ്റ്റ് ഒരു കുഴിക്ക് 100 ഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കാം. വെർമി വാഷ് ഉണ്ടല്ലോ, 10% വെർമി വാഷ് ആണല്ലോ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അതായത് 1 ലിറ്ററിന് 100 ml വെർമി വാഷ് തളിച്ചു കൊടുക്കാം. അപ്പൊ ഇത് തളിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാ? ചേമ്പെല്ലാം നട്ട് ഒരു മാസം, അതായത് അത് പൊടിച്ച് വരുമ്പോ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുക. ഒരു ജസ്റ്റ് ഒരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, വരാതെ കരുതൽ നടപടിയായിട്ട്, എന്നിട്ട് നമ്മൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോ തന്നെ പിന്നെ 2 ആഴ്ച ഇടവിട്ട് ഒരു 4 മാസം വരെ ഇത് കൊടുക്കണം. 4 മാസമാകുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് തീവ്രമാവുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഈ കരിയൽ രോഗം കൂടുതലായിട്ട് കാണുന്നത്. ആ സമയത്ത് നമുക്ക് ജൈവ ഒരു കുമിൾനാശിനി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊട്ടാഷ്യം, ഫോസ്ഫോണേറ്റ് അതൊക്കെ ഇപ്പം വിപണിയിൽ അത്ര സുലഭമാണോന്ന് ഒരു ചെറിയ സംശയമുണ്ട്. എന്നാൽ അക്കോമിൻ ഇതൊക്കെ നമ്മൾ ഗവേഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. 1 ലിറ്ററിന് 3 ml എന്നുള്ള കണക്കിൽ. അപ്പം അത് ലഭ്യമാണെങ്കിൽ അത് നമുക്ക് തളിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ വെർമി കമ്പോസ്റ്റ്, വെർമി വാഷ്,
ഇത് തന്നെ അവലംബിക്കാവുന്നതാണ്. പിന്നെ മുക്തകേശി ഇനം തിരഞ്ഞെടുത്താൽ ഇതൊന്നും ഒരു പ്രശ്നമായി വരുന്നതേയില്ല. നമ്മുടെ നാടൻ ഇനങ്ങളിലാണ് അല്ലെങ്കിൽ മറ്റിനങ്ങളിലാണ്, CTCRI തന്നെ വികസിപ്പിച്ചെടുത്ത മറ്റിനങ്ങളുണ്ടല്ലോ, അതിലാണ് നമുക്കിത് വരുന്നത്. പിന്നെ ജൈവ കുമിൾനാശിനി കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊരു കൺട്രോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ

0: ഇതിന് പോവുമല്ലോ രാസ ഫംഗിസൈഡിന്, കെമിക്കൽസിന്. അപ്പൊ അതിൽ പ്രധാനം റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്നതുണ്ട്, മാംഗോസബ് ഉണ്ട്, അതൊക്കെയാണ്. റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലാക്സിൽ മാംഗോസബ്, അത് 1 gram ഒരു ലിറ്റർ വെള്ളത്തിനാണ്. പിന്നെ മാംഗോസബ് എന്ന് പറയുന്നത് 2 gram ഒരു ലിറ്റർ
1: വെള്ളത്തിന്.
0: തുടങ്ങുമ്പോഴേ ഒരു ഒരു പുള്ളിയൊക്കെ കാണുമ്പോഴേ നമ്മൾ ചെയ്ത് തുടങ്ങണം. പിന്നെ അല്ലാത്ത ഒരുപാട് ജൈവികമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ഒരേ വിള തന്നെ എപ്പോഴും കൃഷി ചെയ്യാതെ നമ്മൾ പരിക്രമ വിളയായിട്ട് വെണ്ട നടുക, പുതയിടുക, മണ്ണ് മൾച്ച് ചെയ്യുക. മൾച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വൈക്കോലൊക്കെ കൊണ്ട് പുതയിടാൻ നമുക്ക് പറയാൻ പറ്റൂല, കാരണം നമ്മൾക്ക് മൃഗങ്ങളും അതുപോലെ പശുക്കളും ഒക്കെ അതുപോലെ പ്രധാനികളാണ്. എന്നാലും നമ്മൾ കഴിയുന്നതും പുതയിടാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഈ രോഗത്തെ ഒരുവിധം നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു.
1: പിന്നെ നമ്മൾ ഈ ഒരു വർഷം നട്ട് കഴിഞ്ഞ് പൊടിച്ച് വെളി വന്ന് മെണമഞ്ഞ ആ സമയം വളപ്രയോഗം ചെയ്യണം. പിന്നെ ഈ ഇലകരിച്ചിൽ രോഗത്തിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. പിന്നെ ബാക്കി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ട് ഈ വിള?
0: പിന്നെ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഈ മഴ ഇങ്ങനെ എപ്പോഴും നല്ല മാറിയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ജലസേചനം കൊടുക്കണം. ജലസേചനം കൊടുത്താൽ നല്ലതാണ്. അതും നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. 1 cent ശരിക്കും 130 to 175 liters ഒരു സെന്റിന് ഒരു ദിവസം ജലസേചനം കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇപ്രകാരം നമ്മൾ ചേമ്പ് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഏകദേശം 1 cent 1000 rupees അടുപ്പിച്ചൊക്കെ ചെലവ് വേണ്ടി വരും. 900 to 1000 ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത്രയും തന്നെ 1000-1200 rupees നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് കർഷകന് വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്യും.
1: ചെറുചേമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ഡിമാൻഡുണ്ട്.
0: അതായത് ഇതുപോലത്തെ വിളകള് ഇനി വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്, പച്ചക്കറി എന്നുള്ള നിലയ്ക്കും ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭങ്ങളിലും ഒക്കെ. കാരണം നമ്മളുടെ തന്നെ അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങൾ ഇവ ചേർന്ന് വരുന്നുണ്ട്. നെൽകൃഷി കഴിഞ്ഞിട്ട് നമുക്ക് നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യാം, ഒരു വിളയോ രണ്ടു വിളയോ കഴിഞ്ഞിട്ട്.
1: ടോട്ടലി നമ്മുടെ ഒരു സംയോജിതമായ കൃഷിയാണെങ്കിൽ എന്തായാലും തീർച്ചയായും
0: ചെയ്യാൻ സാധിക്കും. സംയോജിത കൃഷി സമ്പ്രദായങ്ങളിലേക്കാണല്ലോ നമ്മളിപ്പോ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും മറ്റു വിളകളോടൊപ്പവും അതുപോലെ തന്നെ മറ്റു എന്റർപ്രൈസസിനോടൊപ്പം പല സിസ്റ്റം ഉണ്ടല്ലോ, മൃഗങ്ങള്, പക്ഷികള്, അങ്ങനെ ആട്, കോഴി, ഇതിനെ എല്ലാത്തിനോടും നമുക്ക്
1: ചേർത്ത്
0: കൊണ്ടുപോകുന്ന ഒരു വിളയാണ് ചെറുചേമ്പ്.
1: ഡോക്ടർ സുജാത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ചെറുചേമ്പിനെ കുറിച്ചും ഇതിന്റെ കൃഷി രീതികളും ഇനങ്ങളും നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: വീട്ടുവളപ്പിലും ചെറിയ കൃഷിസ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ സ്വയം പര്യാപ്തമായ പച്ചക്കറി കൃഷിക്ക് ചേമ്പ് മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്. വിപണിയിലും ആവശ്യക്കാരുള്ളതിനാൽ കർഷകർക്ക് വരുമാനമാർഗമായും ചേമ്പ് കൃഷി പ്രയോജനപ്പെടുന്നു. ചേമ്പ് കൃഷിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലായില്ലേ? ഇതുവരെ ഇതൊക്കെ പറഞ്ഞു തന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗം ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,850 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,400 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം, വേനൽക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിൽ തീ പടർന്നു പിടിക്കാതിരിക്കാൻ എടുക്കുന്ന ഒരു മുൻകരുതലാണ് ഫയർ ബെൽറ്റ്. തോട്ടത്തിന് ചുറ്റും 3 മുതൽ 5 വരെ മീറ്റർ വീതിയിൽ കുറ്റിച്ചെടികളും ചപ്പുചവറുകളും നീക്കി വൃത്തിയാക്കുന്ന പ്രക്രിയയാണിത്. ഇങ്ങനെ ഫയർ ബെൽറ്റ് സജ്ജമാക്കുന്നതിലൂടെ തീ തോട്ടത്തിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചനയും സംഗീതവും കൈതപ്രം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: അടുത്ത ഗാനം ബാലഗോപാലൻ തമ്പി പാടിയത്, ചിത്രം മാലയോഗം, രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബോട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9495655321, 9495595321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഐയർ ദ ഗ്രേറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം എസ് വിശ്വനാഥൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ONV കുറിപ്പ് വരികൾ എഴുതി വിശാൽ ഭരദ്വാജ് സംഗീതം നൽകി സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദയാ.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പുതിയ നിയമങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കുള്ള തിരച്ചിൽ തുടരുന്നു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി യുവതി ഉൾപ്പെടെ 2 പേരെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്നതിനാൽ ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തെ 9-11 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായി ഈ മാസം 30 വരെ അപേക്ഷിക്കാം. ഇന്ത്യയ്ക്കെതിരായ പുരുഷ T20 ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പറവ എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീത സംവിധാനത്തിൽ റെക്സ് വിജയൻ പാടിയ ഗാനം കേൾക്കാം. രചന വിനായക് ശശികുമാർ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
4: അടുത്ത ഗാനം അഫ്സൽ, മധു ബാലകൃഷ്ണൻ, പ്രദീപ്, വിപിൻ, സവിത എന്നിവർ പാടിയത്. ചിത്രം തൊമ്മനും മക്കളും. രചന കൈതപ്രം, സംഗീതം അലക്സ് പോൾ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം ആൻ മരിയ കലിപ്പിലാണ്.

കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: എസ് രമേശൻ നായരുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി യേശുദാസും രാധിക തിലകും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഗുരു.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495946321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാക്കക്കുയിൽ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: അടുത്ത ഗാനം അഭിരാമി അജയ്, അജ്മൽ ശ്രീവർദ്ധിനി എന്നിവർ പാടിയത്. ചിത്രം ഗീതാഞ്ജലി. വരികൾ എഴുതിയത് ONV കുറുപ്പ്. ഈണം നൽകിയത് വിദ്യാസാഗർ.

സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും നേഹ നായരും പാടിയ ഗാനം. വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ബിജിപാൽ.

ബിജിബാലും ആനമ്മയും പാടിയ ഗാനം. ചിത്രം പൈപ്പിൻ ചുവട്ടിലെ പ്രണയം. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യോധ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് എ ആർ റഹ്മാൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇപ്പോൾ
2: ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. ആദ്യമായി കദനകുതൂഹലം രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച രഘുവംശസുധ എന്ന കൃതി കേൾക്കാം. ആദിതാളം

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495946321 ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാ സുരഭി. നിശാ സുരഭിയിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

നിശാസുരഭിയിൽ ഇനി കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ വരികൾ എഴുതി എ ജെ ജോസഫിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം.

നിശാസുരഭയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്, വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് രവീന്ദ്രൻ. ചിത്രം എന്റെ നന്ദിനിക്കുട്ടി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും രോഗങ്ങളും ഉണ്ടായേക്കാം. അവയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ജീവിതത്തിൻ്റെ വെളിച്ചം കെടുത്തുകയും ചെയ്തേക്കാം. അപ്പോൾ നാം നിരാശപ്പെടരുത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ജീവിതവിഹായസിൽ തിങ്ങിക്കൂടുന്ന ദൂരനുഭവങ്ങളുടെ കാർമേഘങ്ങൾ ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കില്ല. ഒന്നുകിൽ ആ മേഘങ്ങൾ പെയ്തൊഴിയും, അല്ലെങ്കിൽ അവയെ കാറ്റ് എങ്ങോട്ടെങ്കിലും അടിച്ചു പറത്തി കൊണ്ടുപോവുകയും നമ്മുടെ ജീവിതാന്തരീക്ഷം വീണ്ടും തെളിഞ്ഞ് പൂർവസ്ഥിതിയിലെത്തുകയും ചെയ്യും. പ്രതീക്ഷകൾ കൈവിടാതിരിക്കുന്നവരുടെ ഭാവി ഭാസുരമാവുക തന്നെ ചെയ്യും. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നത്. ദുഃഖത്തിൻ്റെ കയ്പ് അറിഞ്ഞവർക്ക് സുഖത്തിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയൂ. സൂര്യപ്രകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ ചന്ദ്രപ്രഭ കാണാനോ ആസ്വദിക്കാനോ നമുക്ക് കഴിയില്ല. അത് കഴിയണമെങ്കിൽ ആകാശം കറുത്തിരുണ്ടതായിരിക്കണം. കൂരിരുട്ട് വെളിച്ചത്തിനും വെളിച്ചം കൂരിരുട്ടിനും ഭംഗിയേകുന്നു. ചന്ദ്രനെക്കൊണ്ട് രാത്രിയും രാത്രിയെക്കൊണ്ട് ചന്ദ്രനും ചന്ദ്രനെയും രാത്രിയെയും കൊണ്ട് ആകാശവും ശോഭിക്കുന്നു. ഇതുപോലെ നമുക്ക് ജീവിതം അർത്ഥപൂർണവും ആശ്വാസപ്രദവുമാകണമെങ്കിൽ ഇരുളും വെളിച്ചവുമുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. അഗ്നിയിൽ വീഴുമ്പോൾ സ്വർണത്തിൻ്റെ തിളക്കം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങൾ നമ്മെ തളർത്താനോ തകർക്കാനോ കടന്നു വരുന്നതാണെന്ന് കരുതരുത്. അവ നമ്മെ ചിന്തിക്കാനും കൂടുതൽ കർമ്മനിരതരാകാനും പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശാപമായി കരുതി നാം തളർന്നു പോവുകയോ നിഷ്ക്രിയരാകുകയോ ചെയ്യരുത്. അവ നമുക്ക് വിജയത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും വെളിച്ചത്തിലേക്കുള്ള വഴി തുറന്നു തരാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി സമചിത്തരായി സമാധാനിക്കണം. ഈ തത്വം പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സസ്യത്തിൻ്റെയോ വൃക്ഷത്തിൻ്റെയോ വിത്തുകൾ ഏതു തന്നെയാണെങ്കിലും അവ പ്രകാശത്തിൽ മാത്രം കിടന്നാൽ അവയിൽ ഒരെണ്ണം പോലും മുളയ്ക്കുകയോ തഴച്ചു വളരുകയോ ചെയ്യില്ല. പ്രത്യുത മണ്ണിന് അടിയിലെ ഇരുളിൽ അത് മൂടപ്പെടുമ്പോഴാണ് കിളിക്കാനും പ്രകാശത്തിലേക്ക് ഉയർന്നു വരാനുമുള്ള ശക്തി അതിന് ലഭിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് അത് വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് പൂർണ്ണതയിലെത്തുകയും ജീവിതചക്രം സഫലമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. കയ്പ് അനുഭവിച്ചവർക്കേ മധുരം രുചിക്കുകയുള്ളൂ. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കൂരിരുട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ പതറിപ്പോകുന്നവരും മനോനിയന്ത്രണം കൈവിട്ടു പോകുന്നവരും എല്ലാം തകർന്നുപോയെന്ന് കരുതി ഭയപ്പെടുന്നവരും ഇത്തരം സന്ദർഭങ്ങളിൽ ഇഷ്ടദൈവത്തിൻ്റെ കരുണയിലും കരുതലിലും ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ജീവിതത്തിൽ കൂരിരുളുകൾ വീഴാനിടയായാൽ അത് മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കാൻ ശക്തിയുള്ള പരമസത്യത്തിൻ്റെ പിൻബലം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ആ സത്യത്തിന് വിരുദ്ധമായി യാതൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും.
0: ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:06. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈയിലെ ഏവർക്കും ശുഭരാത്രി.